ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോ ഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേലം. ഇന്ന് ശകവർഷം 1947, വൈശാഖം 24, മലയാള വർഷം 1201, മേടം 31, 2026 മെയ് 14, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20:55.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം പ്രൊഫസർ ടി ഗീത തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 കൽപ്പിനി ദ്വീപിൽ നിന്നും മുഹമ്മദ് സയാൻ കെ സി പങ്കെടുക്കുന്ന ഇമണി വല്ല ലോകം എന്ന പരിപാടിയും, 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ കേൾക്കാം. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം തെളിഞ്ഞു കാണപ്പെടും. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാത ഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ തീരുവ 6% നിന്നും 15% ഉയർത്തി. മെയ് 13 മുതൽ അടിയന്തര പ്രാബല്യത്തോടെയാണ് വർധന നടപ്പാക്കിയത്. CBSE 12 ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിജയം. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല 1 സ്ഥാനത്ത്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. അണ്ണാ DMKയിൽ നിന്നും കൂറുമാറിയ 25 MLA കൂടി പിന്തുണച്ചതോടെ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ടാക്സികളിലും പൊതുവാഹനങ്ങളിലും GPS, പാനിക് ബട്ടൺ, വേഗപ്പൂട്ട് എന്നിവ നിർബന്ധമായും ഘടിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. തീരുവ പ്രതിസന്ധിക്കും ഇറാൻ യുദ്ധത്തിനുമിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നിർണായക കൂടിക്കാഴ്ച നടത്താൻ US പ്രസിഡന്റ് ട്രംപ് ഇന്നലെ ബീജിംഗിലെത്തി. IPLൽ കൊൽക്കത്തയ്ക്കെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 6 ജയം. വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി.
1: വിജ്ഞാന വിപ്ലവത്തിന്റെ പുതിയ കാലത്ത് കേരളത്തെ ഒരു നോളജ് ഹബ്ബാക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. എന്നാൽ ഈ സ്വപ്നത്തിന്റെ നെടുംതൂണുകളാകേണ്ട നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഫെലോഷിപ്പുകൾ വൈകുന്നതു മുതൽ സർവകലാശാലകളിലെ ഭരണപരമായ നൂലാമാലകൾ വരെ അവരുടെ ഗവേഷണ പഠനങ്ങൾക്ക് വിലങ്ങുതടിയായി മാറുന്നു. നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കാണ് ഇന്നത്തെ പ്രഭാതഭേരി വിരൽ ചൂണ്ടുന്നത്.
2: എന്റെ പേര് സ്വാതിരാമൻ. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം ഗവേഷക വിദ്യാർത്ഥിനിയാണ്. ഗവേഷണത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലുള്ള പഠന വകുപ്പുകളിൽ നിന്ന് വിപരീതമായി കേരളത്തിലെ കോളേജുകളിൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സൌകര്യങ്ങൾ വളരെ പരിമിതമാണ്. പ്രത്യേകിച്ച് കോളേജുകളിലെ ഗവേഷകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു ഗവേഷണ അന്തരീക്ഷത്തിന്റെ അഭാവമാണ്. കേരളത്തിലെ പല കോളേജുകളിലും ഗവേഷകർക്ക് പ്രത്യേകം

0: പഠിക്കാനുള്ള ഇടങ്ങളോ അക്കാദമിക ചർച്ചകൾ നടത്താനുള്ള സംവിധാനങ്ങളോ ഇല്ല. റഫറൻസ് പുസ്തകങ്ങൾ, ഡിജിറ്റൽ റിസോഴ്സുകൾ, ഇന്റർനെറ്റ് ആക്സസ് തുടങ്ങി ഗവേഷണത്തിന് ആവശ്യമായ പല സംവിധാനങ്ങളും ഇന്ന് കോളേജുകളിൽ ലഭ്യമല്ല. സർവകലാശാല ഡിപ്പാർട്ട്മെന്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോളേജിലെ ഗവേഷകർക്ക് ലഭിക്കുന്ന അക്കാദമിക് എക്സ്പോഷറും വളരെ പരിമിതമാണ്.
1: എന്റെ പേര് കോഷ് കെ എസ്. ഞാൻ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഫിലോസഫി വിഭാഗം ഗവേഷക വിദ്യാർത്ഥിയാണ്. കേരളത്തിലെ സർവകലാശാലകളിലും സർവകലാശാലകളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ റിസർച്ച് സെന്ററുകളിലും ഗവേഷകർക്ക് കിട്ടേണ്ടുന്ന ഫെലോഷിപ്പ് UGC, JRF, E-Grants, യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് തുടങ്ങിയ പലതരം ഫെലോഷിപ്പുകൾ സമയബന്ധിതമായി കിട്ടുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകാറുണ്ട്. ഇത് ഗവേഷകരുടെ ഗവേഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ വലിയ മാനസിക പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. സർവകലാശാല കേന്ദ്രങ്ങൾക്ക് പുറത്ത് കോളേജുകളിൽ ഗവേഷണം ചെയ്യുന്ന ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമതായി അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. ഗവേഷക സൗഹൃദമായ ലൈബ്രറികളോ ഗവേഷക റൂമുകളോ പ്രത്യേകമുള്ള റിസർച്ച് റൂമുകളോ ഇന്റർനെറ്റ് വൈഫൈ പോലെയുള്ള കമ്പ്യൂട്ടർ പോലെയുള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യം കേരളത്തിലെ മിക്ക ഗവേഷക സെന്ററുകളും സർവകലാശാലകൾക്ക് പുറത്തുള്ള ഗവേഷക സെന്ററുകളും നിലനിൽക്കുന്നുണ്ട്. ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാന വെല്ലുവിളി ഗവേഷണം പൂർത്തിയാക്കിയതിന് ശേഷമുള്ള സ്ഥിരമായുള്ള ജോലിയാണ്. സർവകലാശാലകളിലും കോളേജുകളിലും നിരവധിയായിട്ടുള്ള ഗസ്റ്റ് ഫാക്കൽറ്റികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അവിടെയാണ് സ്ഥിരം ജോലി എന്നുള്ള ഒരു ആശങ്ക ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉയർന്നു വരാറുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സാഹചര്യത്തിൽ റിസർച്ച് സെന്ററിന് പുറത്ത് വാടകയ്ക്കോ പെയിൻ ഗസ്റ്റാട്ടോ ഒക്കെയാണ് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നത്.
2: ഞാൻ സിദ്ധിയജ്, കേരള സർവകലാശാല മലയാള വിഭാഗം ഗവേഷകയാണ്. ലൈബ്രറികളെല്ലാം ഇവിടെ 8 മണിക്ക് അടയ്ക്കുന്നൊരു സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി ലൈബ്രറി പോലുള്ള ലൈബ്രറികളെല്ലാം കുറച്ചുകൂടി സമയം തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഗവേഷകർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഫെലോഷിപ്പിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ചു തുകയാണ് സർവകലാശാല നൽകുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായി കിട്ടുന്നത് കുറവാണ് പലർക്കും. ഇപ്പോ ഈ ഗ്രാൻസ് വാങ്ങുന്ന സഹഗവേഷകരുടെ ഫണ്ടൊന്നും കൃത്യമായി തന്നെ അനുവദിക്കാറില്ല. പിന്നെ മാർഗനിർദ്ദേശവും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിലെ ഉലച്ചിലും പ്രശ്നമായി വരാറുണ്ട്. പ്രബന്ധരചനയുടെ കാര്യത്തിൽ പല ഗവേഷകരെയും മാർഗനിർദ്ദേശികളെ കൃത്യമായി ഗൈഡ് ചെയ്യാറില്ല. കൃത്യമായി എങ്ങനെയാണ് പ്രബന്ധം എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റി മാർഗനിർദ്ദേശങ്ങൾക്കൊന്നും ഒരു ഏകതയില്ല. പല ഗവേഷകരും അബ്യൂസുകളും മറ്റുമൊക്കെ നേരിട്ടിട്ടുണ്ട്. പിന്നെ ഗവേഷകർക്കിടയിലുള്ള ഒരു ധാരണ പിശക്, അതായത് ഗവേഷണം പൂർത്തിയാക്കുന്നില്ല, കാലാവധി നീണ്ടു നീണ്ടു പോകുന്നു എന്നുള്ളത് ഗവേഷകർക്കിടയിലുള്ള ധാരണ പിശകും അലംഭാവവും അതൊക്കെ സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തതിന്റെ കാരണമായി നിലനിൽക്കുന്നുണ്ട്.
3: എന്റെ പേര് ഒയ്ഗൻ. കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിലെ സുവോളജി വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. ഗവേഷണത്തിന്റെ ഇഷ്ടവും ഗവേഷണത്തോടുള്ള താല്പര്യങ്ങളും മുന്നിട്ടിറങ്ങുമ്പോഴും അതിനെ പിന്നോട്ട് വലിക്കുന്ന, അതിനെ ഡീസലറേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സൈഡിലുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അസാധാരണമായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ റിസർച്ച് പരമായി ഇപ്പൊ പേപ്പർ എഴുതുകയാണ് അല്ലെങ്കിൽ തീസിസ് എഴുതുകയാണെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, രാവിലെ പോവുക, രാവിലെ അവിടുന്ന് കോളേജിൽ പോയിരുന്ന് എഴുതുക, തിരിച്ച് വീട്ടിൽ വരിക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്, പ്രത്യേകിച്ച് സയൻസ്, എനിക്ക് സയൻസാണ് കൂടുതൽ അറിയുക, അതുകൊണ്ട് സയൻസിൽ ഗവേഷണം ചെയ്യുന്ന ആളുകൾ നമ്മൾ ഇങ്ങനെ കോർത്തിണക്കി കോർത്തിണക്കി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് ഇതിലൊന്നും വിട്ടു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ച് പുതിയ ഐഡിയകൾ ഉണ്ടാക്കി ഒരു 3 ദിവസം ഇരുന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയാണ്, ഒരു 4 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇത് എഴുതാതിരുന്നാൽ നമുക്ക് ഈ ടച്ച് കിട്ടും. പിന്നെ നമ്മൾ ഈ 4 ദിവസം കൊണ്ട് എഴുതിയ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ മനസ്സിലാക്കി വീണ്ടും എഴുതി പോകേണ്ടതായിട്ടുണ്ടാവും. അതിനൊക്കെ ഈ കണക്ഷൻ പ്രോബ്ലങ്ങൾ ഉണ്ടാവാറുണ്ട്. കൂടുള്ളവരെല്ലാം ചേരു മുമ്പോട്ട് പോകുന്നല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരും. അതൊരു നിസ്സഹായാവസ്ഥയാണ്, ഞാൻ നിസ്സഹായനായി പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിട്ടാണ് എനിക്ക് എന്റെ ഐഡിയോളജി അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒന്നായി തോന്നാറ്.
4: കേരള സർവകലാശാല ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനും സുവോളജി പ്രൊഫസറുമായ പ്രൊഫസർ ജി പ്രസാദ്,
5: ഒരു ഡിപ്പാർട്ട്മെന്റ് ഗവേഷക ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലെങ്കിലും അവിടെ ഒരു പോയി വീണ്ടും നമ്മൾ ഈ കൊടുത്തത് 5-10 വർഷം കഴിയുമ്പോൾ അവിടുത്തെ ഫെസിലിറ്റി എല്ലാം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ, അവിടെ കുട്ടികളുണ്ടോ, PhD ജോയിൻ ചെയ്തിട്ടുണ്ടോ, അവിടുത്തെ PhD പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, നല്ല ക്വാളിറ്റി പബ്ലിക്കേഷൻസ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ ഈ PhD ഫലമായിട്ടുള്ളത്, ഇതൊന്നും ഒരിക്കലും ഒരു സർവകലാശാല അസസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് ഒരിക്കൽ മാത്രം കിട്ടി പിന്നീട് അത് അതിന്റെ വഴിക്ക് അങ്ങനെ വെറുതെ പോകുന്ന ഒരു രീതിയായി പോകുന്നത് കൊണ്ട് പലപ്പോഴും ഉള്ള ഗവേഷണത്തിൽ ഉണ്ടാകാവുന്ന അപജയങ്ങൾ വളരെയധികമാണ്. നമ്മള് ക്വാളിറ്റി തീസിസും ക്വാളിറ്റി പേപ്പേഴ്സും ഇല്ലെങ്കിൽ ഈ കുട്ടികളാണ് ഇതിന്റെ ഈ കാൻഡിഡേറ്റ്സ് ആണ് പലപ്പോഴും സഫർ ചെയ്ത് പോകുന്നതെന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. അടുത്തൊരു കാര്യമാണ് ഗവേഷകരും ഗൈഡും തമ്മിലുള്ള ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ. ഇതുമൂലം വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. വളരെയധികം പേര് ഗവേഷണം ഡ്രോപ്പ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഗവേഷണം വിട്ടിട്ട് പോകുന്നവരുണ്ട്. തീസിസ് റെഡിയായി കഴിയുമ്പോൾ പോലും, ഗവേഷണം മൊത്തം കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ പോലും എനിക്ക് ഗൈഡ് മാറണമെന്നും പറഞ്ഞ് വരുന്ന വളരെയധികം കേസുകളുണ്ട്. ഒരു കാരണവശാലും ഈ കുട്ടിയെ ഗൈഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന അധ്യാപകർ, ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ക്വാളിറ്റി ടൈം നമുക്ക് അതിന് കൊടുക്കാനുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുക, അവരുടെ പ്രശ്നങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അവരെ ഇത് ചെയ്യുകയും ചെയ്യുക, അവരോടൊപ്പം നമ്മൾക്കറിയാത്ത ഒരു ഫീൽഡ് ആണെങ്കിൽ നമ്മളെ ഗവേഷണം പഠിച്ചെടുക്കുകയും നമ്മളും കൂടി അതിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നവരെ ഗവേഷണം ചെയ്യിക്കേണ്ട ഒരു ചുമതലയാണ് ഒരു ഗവേഷക ഗൈഡിനുള്ളത്. ഇപ്പം 10 വർഷമായിട്ടും ഗവേഷണ തീസിസ് കൊടുക്കാത്തൊരു കാൻഡിഡേറ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം 10 വർഷം കഴിഞ്ഞൊരു ഡേറ്റ, പിന്നീട് ആ ഡേറ്റയുടെ ആവശ്യമില്ല, പിന്നീട് ആ ഡേറ്റയ്ക്ക് ഒരു പ്രയോജനമില്ല. അത് എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന് PhD കിട്ടുകയും ചെയ്തിട്ടേ പ്രയോജനമുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒരു കൂട്ടായ ശ്രമത്തിലൂടെ ഉണ്ടാകേണ്ട ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഗവേഷണത്തിൽ വേണ്ടത്.
4: തൊഴിലില്ലായ്മയും അനിശ്ചിതത്വവും ഗവേഷകരുടെ ആത്മവിശ്വാസത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
2: കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്ട് 2000 റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട് എന്നാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ കാണിക്കുന്നത്.
4: കേരള സർവകലാശാല സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ക്രിസ്റ്റബൽ PJ.
2: പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ എണ്ണമാണ്. ചില പ്രത്യേക ഏരിയാസിൽ, ഇപ്പോൾ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ബയോ ഇൻഫർമാറ്റിക്സ് അതുപോലെ തന്നെ ഡേറ്റാ സയൻസ് അങ്ങനത്തെ ഏരിയാസിലൊക്കെ ഗൈഡ്സിന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്ന് പല വിദ്യാർത്ഥികളും പറയാറുണ്ട്. PhD എന്ന് പറയുന്നത് ട്രെയിനിങ് പീരീഡ് ആണ്. അത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സമയമാണ്. പലപ്പോഴും ഈ കുട്ടികൾ PhD ഒക്കെ തുടങ്ങുമ്പോൾ വളരെ എൻതൂസിയാസ്റ്റിക് ആയിരിക്കും, വളരെ ആസ്പിറേഷൻസ് ഉണ്ടാവും. പക്ഷെ ഏതാണ്ട് ചെയ്തു കഴിയുമ്പോഴാണ് അവർ റിയാലിറ്റീസ് മനസ്സിലാവുന്നത്. അക്കാദമിക് ഫീൽഡ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഫീൽഡിൽ അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കോളറിന് ഒരു ജോബിൽ ചെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കരിയറിൽ നിന്ന് ജോബിലേക്കുള്ളൊരു ഗ്യാപ്പ് നമുക്കിന്ന് കാണാനായിട്ട് പറ്റും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ അത്തരം ഓപ്പണിങ്സ് വളരെ കുറവാണ്. എഡ്യൂടെക്കിന്റെ വളർച്ച കാരണം കുറച്ച് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. അത്തരം ഓപ്പണിങ്സ് ഒക്കെ കുട്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ഗുണം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.
4: പലപ്പോഴും ഗവേഷകർ നേരിടുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കാറില്ല.
6: PhD വിദ്യാർത്ഥികൾ സാധാരണയായി അക്കാദമികവും സാമ്പത്തികവും സാമൂഹികവും മാനസികവുമായ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉടലാറുണ്ട്.
4: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്.
6: സാധാരണയായി കാണുന്നത് ഇവരിൽ വിഷാദരോഗം ഉത്കണ്ഠയുമാണ്. ഒരു സമയപരിധിക്കുള്ളിൽ തീർക്കേണ്ട ഒരു ഡെഡ് ലൈൻ ഇവർക്കുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട ജോലിയുമായി ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. പെട്ടെന്ന് തീർക്കാനുള്ള ബുദ്ധിമുട്ടുകളും ബാക്കിയുണ്ടെങ്കിലൊക്കെ ഇത്തരം സമ്മർദ്ദങ്ങൾ കുറെ നാളാകുമ്പോൾ വിഷാദത്തിലേക്ക് ഉത്കണ്ഠയിലേക്ക് നയിക്കാം. അതോടൊപ്പം ചില PhD സ്ഥാപനങ്ങളെങ്കിലും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവരുടെ റിസർച്ച് ഗൈഡും ഈ വിദ്യാർത്ഥിയും തമ്മിലുള്ള മാനസികമായ ഒരു പൊരുത്തപ്പെടലില്ലായ്മ, അത് പലപ്പോഴും തെറ്റായ ഒരു ആശയവിനിമയത്തിന്റെയും കൂടുതൽ വിമർശനത്തിന്റെയും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട കുട്ടിക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്കിന്റെയും അല്ലെങ്കിൽ ശരിയായ ദിശയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാത്തതിന്റെയും ഒക്കെ ഭാഗമായിരിക്കാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥ, ഇവരുടെ ശരാശരി പ്രായം കണക്കാക്കുമ്പോൾ തങ്ങളുടെ കൂടെ ഉള്ളവർ ചിലപ്പോൾ ജോലിയിലോ മറ്റോ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സാമ്പത്തിക അനിശ്ചിതാവസ്ഥ, അതോടൊപ്പം തന്നെ PhD പാസ്സായാൽ തന്നെ തങ്ങൾക്ക് എന്ത് ജോലികൾ കിട്ടും എന്ന് ആലോചിച്ചുള്ള ഒരു ഉത്കണ്ഠ, അവരുടെ ഭാവിയെ കുറിച്ച് ഓർത്തുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയുന്ന കുറെ നാളായി ഈ ജോലി ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല, എനിക്കൊരു ഫലവും കിട്ടുന്നില്ല എന്ന് ആലോചിക്കുകയും അതോടൊപ്പം ഉറക്ക പ്രശ്നങ്ങളും പൊതുവെ ഒരു ദേഷ്യം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, വൈകാരികമായ ഒരു തളർച്ച, അല്ലെങ്കിൽ ഇനി ഇതൊരിക്കലും ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള ചില ചിന്തകളും ഉണ്ടായേക്കാം. ഇവയൊക്കെ തന്നെ PhD വിദ്യാർത്ഥികളിലെ അധിക സമ്മർദ്ദത്തിനും നേരത്തെ സൂചിപ്പിച്ച വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമായി.
4: ഗവേഷകർ ഒരു ജനതയുടെ ബുദ്ധി കേന്ദ്രങ്ങളാണ്. അവർക്ക് സാമ്പത്തിക ഭദ്രതയോടുകൂടി ഗവേഷണ പഠനങ്ങൾ നടത്താനും സമയബന്ധിതമായി ഗവേഷണ ബിരുദം നേടാനുമുള്ള സാഹചര്യമൊരുക്കേണ്ടത് സർക്കാരിന്റെയും സർവകലാശാലകളുടെയും ഉത്തരവാദിത്തമാണ്. ഫെലോഷിപ്പുകൾ കൃത്യമായി നൽകുക, വൈസ് ചാൻസലർമാരുടെ നിയമനം വേഗത്തിലാക്കുക, ലാബ് ലൈബ്രറി സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നടപടികൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ഈ മേഖലയിൽ ഗവേഷകർ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് എന്നതും അടിയന്തര ശ്രദ്ധ വേണ്ട വിഷയമാണ്. നമ്മുടെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.

സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
4: ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്.
3: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് അറ്റ് 20 പ്രതിരോധശേഷി നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം

0: എന്റെ സിംഗ് പറഞ്ഞു.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷിയടക്കം രണ്ട് കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് CBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയതലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ട സീറ്റുകൾ 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി രണ്ടാംവട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേര്യാച്ചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യം

0: ഘട്ടത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ഓവറിൽ ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7:30 പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ KV വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടി താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാ പഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10-ദിവസത്തെ പരിശീലനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാ ഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 kHz. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം പ്രൊഫസർ T ഗീത തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം. തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും. 7:45 മുഹമ്മദ് സയ്യാൻ KC പങ്കെടുക്കുന്ന ഇമ്മണി വലിയ ലോകം എന്ന പരിപാടിയും. 8:30 മുതൽ 9 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ടി ഗീത.
1: ഈ മനോഹരമായ പ്രപഞ്ചത്തിന്റെ ശില്പിയായ ദൈവത്തിന് ഭാഷയുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ഭാഷയാവും ഉപയോഗിക്കുക? ഈ ചോദ്യങ്ങൾ ഇടയ്ക്ക് മനസ്സിലുയരാറുണ്ട്. പ്രത്യേകിച്ച് ജഗദീശ്വരന്റെ അനുഗ്രഹങ്ങൾ അപ്രതീക്ഷിതമായി അനുഭവിക്കുന്ന വേളകളിൽ ഈ ചോദ്യം നിങ്ങളും ഇടയ്ക്കെങ്കിലും ചോദിച്ചിട്ടുണ്ടാകാം. ഈയിടെ വായിച്ച ഒരു കിളിയുടെ കഥയിലൂടെ എനിക്ക് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചു. പ്രിയപ്പെട്ട എന്റെ ശ്രോതാക്കളുമായി ആ കഥ പങ്കുവയ്ക്കുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾ അവരുടെ ജീവിതക്രമങ്ങൾ മാറ്റാറുണ്ട്. അങ്ങനെ ഒരു സംഘം കിളികൾ മറ്റൊരു ദ്വീപിലേക്ക് കുടിയേറ്റത്തിനായി യാത്ര പുറപ്പെട്ടു. സമുദ്രത്തിന്റെ അങ്ങേ ഭാഗത്തായിരുന്നു ദ്വീപ്. വളരെ സന്തോഷത്തോടെ കിളികൾ പറക്കുവാൻ തുടങ്ങി. സമുദ്രത്തിന്റെ മുകളിലൂടെ പറന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കിളിയുടെ ചിറകിനൊരു തളർച്ച തോന്നി. വിശ്രമിക്കുവാനുള്ള ദ്വീപ് എത്തണമെങ്കിൽ ഇനിയും ഏറെ ദൂരം പറക്കണം. പാതി വഴിയെ തളർന്നുപോയ കിളി നിസ്സഹായയായി തന്റെ കൂട്ടുകാരെ നോക്കി. അവരൊക്കെ ദ്വീപിലെത്തുവാനുള്ള തിടുക്കത്തിൽ പറക്കുകയാണ്. ദൈവമേ എന്ന് വിളിച്ച് കിളി തേങ്ങിപ്പോയി. ഈ സമുദ്രത്തിൽ വീണു മരിക്കാനാണ് വിധി എന്നോർത്ത് ഹൃദയം പൊട്ടിക്കരഞ്ഞു. ചിറകുകൾ തളർന്ന് ഒട്ടും പറക്കുവാൻ കഴിയാതെ ഉൾക്കടലിലേക്ക് വീണു പാവം ആ കിളി. തൂവലൊക്കെ നനഞ്ഞു, ദേഹം മരവിക്കുവാനും തുടങ്ങി. എന്റെ ഈശ്വര എന്നുറക്കെ വിളിച്ച് മരണത്തെ നേരിടുവാൻ തയ്യാറായി. പക്ഷേ ഈശ്വര നിശ്ചയം വേറെയായിരുന്നു. ഒരു തിമിംഗലം ദൂരെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. കിളി വെള്ളത്തിൽ വീണ ഉടനെ തന്നെ തിമിംഗലം കിളിയുടെ അടിയിൽ വന്നൊന്നു പൊങ്ങി. ക്ഷണനേരം കൊണ്ട് മരണത്തെ സ്വീകരിക്കുവാൻ തയ്യാറായ പാതി ജീവനുള്ള കിളി തിമിംഗലത്തിന്റെ വിശാലമായ പുറത്ത് തളർച്ചയോടെ കിടന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ

0: ആ കിളിയെയും വഹിച്ച് തിമിംഗലം ദ്വീപ് ലക്ഷ്യമാക്കി കുതിച്ചു. സൂര്യന്റെ ചൂടാർന്ന കിരണങ്ങൾ കൊച്ചു പക്ഷിയുടെ ദേഹത്ത് പതിക്കുവാൻ തുടങ്ങി. ആ ചൂടിൽ കിളിയുടെ ചിറകുകൾ പതിയെ പതിയെ ഉണങ്ങിത്തുടങ്ങി. ക്ഷീണം മാറി ശക്തി ലഭിച്ചു. അപ്പോഴേക്കും തിമിംഗലം കിളിയെ സുരക്ഷിതമായി ദ്വീപിലെത്തിച്ചു. എല്ലാം മനസ്സിലായതുപോലെ ആ പാവം കുഞ്ഞിക്കിളി നിറഞ്ഞ കണ്ണുകളോടെ തിമിംഗലത്തെ ഒന്ന് നോക്കി. ആ കണ്ണുനീരിൽ നന്ദിയുടെ സ്നേഹത്തിന്റെ ഒക്കെ തിളക്കമുണ്ടായിരുന്നു. തന്റെ കൊക്കുകൊണ്ട് തിമിംഗലത്തിന്റെ ദേഹത്ത് സ്നേഹത്തോടെയൊന്നുരസി. ആ നിശബ്ദ നന്ദി പ്രകടനം രോമാഞ്ചത്തോടെ സ്വീകരിച്ച് തിമിംഗലം സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് തിരിച്ചുപോയി. മറ്റു കിളികൾ എത്തിയപ്പോഴേക്കും ദ്വീപിലെ പഴങ്ങളൊക്കെ കഴിച്ച് കുഞ്ഞിക്കിളി ക്ഷീണമെല്ലാം മാറ്റി. നടന്നതെല്ലാം കൂട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. ഇതാണ് ദൈവത്തിന്റെ ഭാഷ എന്ന് ഞാൻ നിറഞ്ഞ കണ്ണുകളോടെ മനസ്സിലാക്കി. അനുഗ്രഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സഹായത്തിന്റെ ഒക്കെ ഈശ്വര ഭാഷ ഇതുതന്നെ. ആ പരമാത്മാവ് ഏതൊക്കെ വിധത്തിൽ, ഏതൊക്കെ രൂപത്തിലൊക്കെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്? അതിനായി പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ജീവജാലങ്ങളെയോ ഉപകരണമാക്കി ആ പരംപൊരുൾ നമ്മളെ കാത്തുരക്ഷിക്കുന്നു. പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. പരസ്പരം സഹായം ചെയ്യുക എന്നത് പ്രകൃതിയുടെ ഉദാത്തമായ നിയമമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമൊക്കെ അപ്പുറമാണ് ഈശ്വര കൃപ എന്നോർക്കുക. അന്യരുടെ വേദനയും സന്തോഷവും നമ്മുടേതും കൂടിയാണ് എന്ന തിരിച്ചറിവ് ഏവരിലും ഉണ്ടാകുവാൻ കാരുണ്യവാനായ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ടി ഗീത.

അവരുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാടർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകമെന്ന പരിപാടിയിലൂടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്യ ലോകത്തിലേക്ക്.

0: കടലക്കൊത്ത വായുള്ള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എളുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടും.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരിളെ കഥയും കവിതയും പാട്ടും ഭീഷളവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05. മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: വാർത്തകൾക്ക് ശേഷം പുലർവട്ടം തുടർന്നു കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആറു ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
0: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള രണ്ടാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എറ്റിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇതു സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI

0: അറസ്റ്റ് ചെയ്തു. മൂന്നുപേരെ ജയ്പൂരിൽ നിന്നും മറ്റു രണ്ടുപേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26-ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി രണ്ടാംവട്ടം അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24-ന് ശേഷവും സിബിഐയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക മുനിസിപ്പൽ കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ CBIക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86ഉം ആൺകുട്ടികളേത് 82.13ഉമാണ്. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലെബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലെബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ, നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ 2 വൻരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബിബി സമിയ സലാഹിയ മൻസിൽ. ഫാട്ട് ഫെട്ടി.
4: ഹലോ
3: ഹലോ, ആകാശവാണി കവരത്തിയിലെ ഫാട്ട് ഫെട്ടിയാണ്. പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
4: വിശേഷങ്ങൾ ആദ്യം ടൈമില്ല. പാട്ട് പാടാൻ വേണ്ടിയായിരുന്നു.
3: പാടിക്കോളൂ.
4: ആ ശരി, നമുക്കുള്ള പാട്ടുള്ളവര് അഡ്വറിംഗ് വിലക്ക് പറയാനുണ്ട്. കുറച്ച് പറഞ്ഞോട്ടെ, 2 മിനിറ്റ്.
3: പറഞ്ഞോളൂ.
4: ലക്ഷദ്വീപിൽപ്പെട്ട ആക്കത്തിദ്വീപിലെ കുട്ടിയമ്പുക്കരിയുടെ ഹംസ എന്ന ആൾ ചേത്തലാട്ടിൽ നിന്നും നിർമ്മിച്ചുണ്ടാക്കിയാണ് കൊണ്ടവാറ്റാളം എന്ന ദ്വീപോടം. ഈ ദ്വീപോടം 2 പ്രായമുള്ള ആളുകളും 5 ചെറുപ്പക്കാരും മംഗലപുരം ലക്ഷ്യം വച്ച് കൊപ്പള ചൂടിയൊക്കെ കരകളിലേക്ക് പുറപ്പെട്ടു. കാറ്റിന്റെ ഗതി അനുസരിച്ച് ഓടിക്കൊണ്ടി പോയി 5-6 ദിവസം കൂടി മംഗലപുരം എത്തി. അവിടെ നിന്നും വീട്ടുസാമാനങ്ങൾ കിട്ടിയ പ്രദേശം കൊണ്ട് അന്ന് ബെല്ലനും വീട്ടിലേക്കുള്ള സാമാനങ്ങളും എല്ലാം വാങ്ങി പശുവും കൂട്ടി മംഗലപുരത്തിൽ നിന്നും അകത്തിയിലേക്ക് പുറപ്പെട്ടു. അകത്തിയിൽ പുറപ്പെട്ട് ഗാറ്റിന്റെ ഗതി അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഓടത്തിന് ഒരു കൂട്ടം കപ്പൽ വന്ന് ഇടിക്കുകയും ഓടൻ ദണ്ഡനഷ്ടമായി പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന 3 യാത്രക്കാരും തരിച്ചു പോവുകയും ചെയ്തു. അതിൽ എനിക്ക് ഇനാരും ചില ആളുകളെ ഓർമ്മയുണ്ട്. അങ്ങനെ അവരെ 5-6 ദിവസം ബാലിക്കെട്ടിയപ്പോഴുള്ള ഓടത്തിന് തോണിയും പിന്നെ അതിന്റെ ഓടത്തിന്റെ ശക്തിയും കൊണ്ട് 6-7 ദിവസം കൂടി വെള്ളത്തിലുണ്ടായിരുന്നു. ഭാഗ്യമുണ്ട് പറയത്തിന് സുഭാഗ അന്നേനീപുകാരെ ഓടത്തിന് ഇവരെ കാണാനിടയായി. അത് ഇവരെ നീക്കുകയും ചെയ്തു. അത് തുടർന്നുള്ള പാട്ടാണ് പാടുന്നത്, കേട്ടോളി. കരുതി കൊണ്ടുടൻ പുറപ്പെട്ടാനേ തനോവില്ലാത്തീഹം കൊടുത്തതണ്ട് അന്നിറക്കും ദിനമാജുമാത്ത് വന്നതിനാൽ ഒരു പായമലിച്ച് വന്നതിരക്കിനോട്ടം മുതിർത്ത് മോതിർത്തപ്പോൾ മുസ്ലിയ ദൂരത്തിടുന്നേക്കള് നമ്മയോട്ടം തേക്കേ എന്ന് കുറെ പിടിക്കേണ്ടതുമുണ്ട്. കണ്ണി വലിപ്പത് തെക്കിലുണ്ട്. സ്വന്തമയ്യുമ കേട്ടതുമുണ്ട്. ാം ശരിയാണുത്ത് പിന്നെ കുടന്തവരത്തിനു വന്നതിനു നദി നടിച്ചു ആടിച്ചിടുന്നു.

0: السلام عليكم. ഇത് 1965 കാലഘട്ടത്തിലാണ് ഈ ഓണം ദീപോണം ബംഗാളിയിലേക്ക് പോയി പൊളിഞ്ഞത്. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ അങ്ങനത്തെ ആൾക്കാർ കത്തി ഉണ്ടാക്കിയ പാട്ടാണ് ഇത്. അവരെ പശുവിനെയും കാര്യങ്ങളൊക്കെ കയറ്റി വരുന്ന വഴിക്കാണ് കപ്പൽ കുത്തി. കാരണം 6-7 ദിവസം കപ്പലിൽ അവർ വെള്ളത്തിൽ ജീവിച്ചു. അങ്ങനെ ഭാഗ്യവന്തപുരത്തെ അമേരിക്കയാണ് അവർ ഓടത്തിന് ധൃതി പൊളിച്ചു ഇവരെ കാണുക. അവിടെ അമേരിക്ക കൊണ്ടുവരികയും ചെയ്യും. അവിടെ നിന്നാണ് ആ വ്യക്തിയിലേക്ക് കൊണ്ടുവന്നത് ഇവര് 65 കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെയാണ് പാട്ടിന്റെ ഗ്രാഫുള്ളത്. ബാലൻസ് കൂടി ഉണ്ട്, ഗ്രാഫ്റ്റി ആയിപ്പോ നമുക്ക് അത് പ്രയാസമുണ്ട് ഇപ്പൊ പാടാം.
1: പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
0: ഇത് കണ്ടൊരു കോട്ടാണ്, ഇത് മമ്മദ് കാക്കന്റെ കോട്ടാണ്, ഇത് പണ്ട് കിട്ടിയ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്, മുതലാളികളുടെ കൊള്ളയടിക്കുന്ന തൊഴിലാളികളുടെ കോട്ടാണ്, കഷ്ടതരുതിയ സാധുജനങ്ങളെ കണ്ണൂരപ്പന കൂട്ടാണ്, ഇത് കണ്ടം മറ്റൊരു കൂട്ടാണ്. ആ പാട്ട് ഉണ്ടെന്ന് വെച്ചേക്ക്.
1: ഓക്കെ, പാട്ട് വെച്ചുതരാം. ഡെഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞോളൂ.
0: ഉണ്ട്. ഞങ്ങളെ ദ്വീപില് ഗ്രാമങ്ങളില്ലാതെ ഓട്ടോറിച്ച നല്ല റോഡുകളെയും നല്ല വേറെ ദൃഷ്ടവാദികളും മറിയുന്ന ഞങ്ങളെ ദ്വീപിലെ 65 ഓട്ടോറിച്ചുണ്ട്. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഞാനും ഓട്ടോ സ്റ്റാൻഡിലെ ഒരു മെമ്പറാണ്, ഞാൻ സീനിയർ ഓട്ടോ ഡ്രൈവറാണ്. അവർക്കെല്ലാം വേണ്ടി പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചുതരാം. വിളിച്ച സന്തോഷം, വീണ്ടും വിളിക്കാം.
0: ശരി, ഓക്കെ, അസ്സലാമു അലൈക്കും.

പെരുമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ് ഫക്കീർമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന

0: വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. ഒരു കണ്ടം വെച്ചൊരു കൂട്ടാണ്, പണ്ടേ കിട്ടിയ കൂട്ടാണ്, മുഹമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
1: ഫാക്ട് ഫിറ്റി അവതരണം ബി ബി സമിയ, സലാഹിയ മൻസിൽ.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഇമ്മിണി ബല്യലോകം എന്ന പരിപാടി കേൾക്കാം.
3: ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു മിടുക്കൻ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോന്റെ?
4: മുഹമ്മദ് സയാൻ കേസി.
3: മുഹമ്മദ് സയാൻ കേസി അല്ലേ? ഓക്കെ. മോന് ഏത് ദ്വീപിൽ നിന്നാണ്?
4: കൽപ്പേനി ദ്വീപിൽ നിന്നാണ്.
3: കൽപ്പേനി ദ്വീപിൽ നിന്നാണ് അല്ലേ?
4: അതെ.
3: മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
4: ഉമ്മാണ്ട്, പാപ്പാണ്ട്, ഉപ്പാപ്പാണ്ട്, ഉമ്മാമ്മാണ്ട്, വയ്യാണ്ട്, മാമാണ്ട്.
3: കുറെ പേരുണ്ടല്ലോ നിങ്ങളല്ലേ?
4: അതെ.
3: ഉമ്മയുടെ പേരെന്താ?
4: ബീഗം സുമയ്യ കേസി.
3: ബീഗം സുമയ്യ കേസി അല്ലേ?
4: അതെ.
3: ഉപ്പയുടെ പേരെന്താ?
4: മുഹമ്മദ് ഹനീഫ് അക്കോയ.
3: ഉപ്പക്ക് എന്താ ജോലി?
4: സയാൻ ട്രാവൽസ് എന്ന വണ്ടി ഓടിക്കും.
3: ആ, വണ്ടി ഓടിക്കും അല്ലേ? സയാൻ ട്രാവൽ ആണോ വണ്ടിയുടെ പേര്?
4: അതെ.
3: ആണല്ലേ. ഇപ്പൊ വെക്കേഷൻ അല്ലേ?
4: അതെ.
3: വെക്കേഷൻ ആയതുകൊണ്ട് എന്താ ചെയ്യുന്നത് അവിടെ?
4: സമ്മർ കിഡ്സ് ക്യാമ്പിലേക്ക്
3: പോകുന്നുണ്ട്. സമ്മർ കിഡ്സ് ക്യാമ്പിലോട്ട് പോകുന്നുണ്ടോ? അതെത്ര മണിക്കാ? അപ്പൊ രാവിലെ 10:30 to 12:30 ക്യാമ്പിന് പോകുമല്ലേ സയാൻ?
4: അതെ.
3: അവിടെ എന്തൊക്കെയാ പഠിപ്പിക്കാറ്?
4: ഇംഗ്ലീഷ്, മലയാളം, മാത്സ്.
3: ആ, വായിക്കാനും എഴുതാനും ഒക്കെ പഠിപ്പിക്കോ?
4: അതെ, എഴുതാനും വായിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്.
3: എഴുതാനും വായിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കാറുണ്ട് അല്ലേ. കുറെ കുട്ടികളുണ്ടോ അവിടെ?
4: ഒരുപാട് കുട്ടികളുണ്ട്, നല്ല രസമാണ്.
3: ജയമോൻ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
4: ഇനി ഒന്നിലേക്കാണ് പോകുന്നത്.
3: ഒന്നാം ക്ലാസ്സിലല്ലേ? അപ്പൊ പുതിയൊരു അധ്യയന വർഷം അല്ലേ വരാൻ പോകുന്നത് സയാന്?
4: അതെ.
3: അപ്പൊ പുതിയ പുതിയ ചങ്ങാതിമാരൊക്കെ കിട്ടും അല്ലേ? അപ്പൊ സയാൻ നേരത്തെ എവിടെയായിരുന്നു പഠിച്ചത്? ഏത് നേഴ്സറിയിലാ?
4: ഗവൺമെന്റ്
3: നേഴ്സറിയിലാണ് അല്ലേ ആദ്യം പഠിച്ചത്?
4: അതെ.
3: ആ, ഇന്ന് ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്?
4: കവിതയും പാട്ടും കഥയും.
3: ഇപ്പൊ ആദ്യമായി എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ജയാൻ?
4: കവിത.
3: കവിത അല്ലേ. അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കവിത ചൊല്ലാം.
4: ആ,
3: ജയാ മോന്റെ ഒരു കവിത കേട്ടിട്ട് നമുക്ക് വിശേഷങ്ങൾക്ക് വീണ്ടും വരാം.
4: എന്റെ കവിതയുടെ പേരാണ് കുഞ്ഞുത്തത്തെ പൂമ്പാറ്റ. ചിറക് വിടർത്തി വിടർത്തി വരും ഇത്തിര വന്ന പൂമ്പാറ്റ. എങ്ങോട്ടാണ് ഈ യാത്ര നിനക്ക് എന്റെ കൂടെ വരുന്നോണ്ടി? കയ്യിലുണ്ടത് പരിശീലനോട്ട് ബുക്കും ബാഗും കുടയുമല്ലോ. കുത്തൻ കുപ്പായം ഇട്ട് ഞാൻ പുഞ്ചിരിച്ചു കൊണ്ട് പോവുകയാ. അക്ഷരമുക്തം നമ്മളെ നോക്കി അഴകിൽ നല്ല കേൾക്കുന്നു. കൂട്ടുപിടിച്ചു നമുക്കിനി പാടാം, സ്കൂളിൽ പോയി പഠിക്കാം. താങ്ക് യു.
3: നല്ല അടിപൊളി കവിതയായിരുന്നു. കവിത ഒക്കെ ആരാ പഠിപ്പിക്കാറ് സയാന്?
4: ഉമ്മ.
3: ഉമ്മയാണോ?
4: അതെ.
3: പിന്നെ വീട്ടില് ഉമ്മമ്മയും ഉപ്പാപ്പയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവരുടെയൊക്കെ പേരെന്താ? ഉമ്മമ്മയുടെ പേരെന്താ?
4: സബിഹ കേഹി.
3: ആ, ഉപ്പാപ്പയുടെ പേരെന്താ?
4: മുഹമ്മദ് എം ഐ.
3: ആ, ഉപ്പാപ്പയും ഉമ്മമ്മയും സയാന് കഥ ഒക്കെ പറഞ്ഞു തരാറുണ്ടോ?
4: ഉമ്മാമ്മ കഥം കഥ പറഞ്ഞു തരാറുണ്ട്. ഉപ്പാപ്പ പാട്ട് പഠിപ്പിച്ചു തരാറുണ്ട്.
3: ആ, ഉപ്പാപ്പ പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറുണ്ടല്ലേ.
4: അതെ.
3: ഇനി ഇമ്മിണി ബല്യ ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
4: കഥ.
3: കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറയാം. കൂട്ടുകാരെ, ജയാ മോന്റെ ഒരു കഥ കേൾക്കാം നമുക്ക്.
5: എന്റെ കഥയുടെ പേരാണ് തേനീച്ചയും മടപ്രാവ്. ഒരിക്കൽ ഒരു തേനീച്ച തടാകത്തിൽ വീണു. അവൻ ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അവന്റെ ചിറകുകളും നനഞ്ഞുപോയി. അത് കാരണം അവന് പറക്കാനും കഴിഞ്ഞില്ല. തടാകത്തിന്റെ അടുത്ത് ഒരു മരത്തിൽ ഒരു മടപ്രാവ് ഉണ്ടായിരുന്നു. ജീവന് വേണ്ടി പോരാടുന്ന തേനീച്ചയെ അവൾ കണ്ടു. അവൾ ഒരു ഇലകത്തി കൊക്കുകൊണ്ട് പറിച്ചെടുത്ത് ആ തേനീച്ച കറിഞ്ഞു കൊടുത്തു. അതിൽ കേറിയിരുന്ന തേനീച്ചയെ പ്രാവ് തന്റെ കൊക്കു കൊണ്ട് കൊത്തിയെടുത്ത് തടാകത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തേനീച്ച അവിടെ നിന്നും പറന്നുപോയി. കുറെ മാസങ്ങൾക്ക് ശേഷം മാടപ്രാവ് തടാകക്കരയിലെ മരത്തിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു വികൃതിയായ ചെറുക്കൻ മാടപ്രാവിനെ അപകടപ്പെടുത്താൻ ഉന്നം പിടിച്ചു. തേനീച്ച ആ വികൃതി ചക്കനെ കണ്ടു. ആ വികൃതിയായ ചെറുക്കൻ മാടപ്രാവിനെ അപകടപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും തേനീച്ച അവന്റെ കയ്യിൽ അഞ്ഞുകുത്തി. ആ വികൃതിയായ ചെറുക്കൻ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. അവന്റെ കരച്ചിൽ കേട്ട മാടപ്രാവ് അവിടെ നിന്നും പാറി. ഈ കഥയുടെ

0: പാട്ട്.
1: ജയമോൻ്റെ ഒരു പാട്ട് കേൾക്കാം.
0: വലം വച്ച് പറക്കറവാടി കിളിയനിലമ്പെട്ടൊരാധായത്തിനപ്പുറത്തെ ഭൂഭാഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. കിളിയേ സുബോഹിക്ക് മീനാലത്തിൽ വലം വച്ച് പറക്കുന്ന ചിത്രപാടിക്ക് ഇലമെലാമ്പെട്ടൊരാകാശത്തിനപ്പുറത്തെ സുബർഗ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ. അമ്പിയ മുറകലിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തനറിയും മത്തി ഉല്ലസിക്കും മുന്നണ്ടത്തിൽ, ബാപ്പയങ്ങാനിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞുമോൻ, ഉമ്മച്ചി അരികത്തുണ്ടോ, ഉമ്മച്ചി അരികത്തുണ്ടോ. ഉപേക്ഷിക്ക് വിനാളത്തിൽ വലം വച്ച് പറക്കുന്ന അടിക്കറവാടി കിളിയണി നില്ല്, നിലമെലാമ്പെട്ടോനാകാശത്തിനപ്പുറത്തെ ഹുബർഗ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്.
1: മാഷാല്ലാ, നല്ല അടിപൊളി പാട്ടായിരുന്നു.
2: താങ്ക് യു.
1: പിന്നെ ജയാൻ സമ്മർ ക്യാമ്പിലൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ടീച്ചർമാരുടെ പേരെന്താ?
3: മുർഷിദ ടീച്ചർ, റഫീന ടീച്ചർ, ഫായിഫ ടീച്ചർ, റംല ടീച്ചർ, ഹിന്ദുനിസ ടീച്ചർ.
1: ജയാന് കൂട്ടുകാരൊക്കെ ഉണ്ടോ?
2: അതെ.
1: കൂട്ടുകാരുടെ പേരെന്താ?
2: അദ്വിഷ, റോന, റിനു, ഐബൽ, ഇബിനു, ഫായിസ്, റൈനാലിക്ക് ഫ്രണ്ട്സ് ഉണ്ട്.
1: ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ ജയാന്.
2: അതെ.
1: കൂട്ടുകാരോടൊപ്പം കളിക്കാനൊക്കെ പോവാറുണ്ടോ വൈകുന്നേരങ്ങളിൽ?
2: അതെ.
1: എന്ത് കളിയാ കളിക്കാറ് കൂടുതൽ? സ്കേറ്റിംഗ് ഷൂ ഓടാൻ പോകാറുണ്ടോ?
2: അതെ.
1: പിന്നെ
2: ഞങ്ങളുടെ സമ്മർ കിഡ്സ് ക്യാമ്പില് പഠിപ്പിച്ച പാട്ട് പാടാം.
1: ആ പാടിക്കോ.
2: വാട്ടമാല വാട്ടമാല പപ്പായ പപ്പായ
1: അടിപൊളി പാട്ടാണ്. ഇത് സമ്മർ ക്ലാസ്സിന് പഠിപ്പിച്ച പാട്ടാണോ?
2: അതെ.
1: ആണല്ലേ.
2: ഇനിയുണ്ട്.
1: കുറേ പാട്ടൊക്കെ പഠിപ്പിക്കാറുണ്ടോ നിങ്ങളെ?
2: അതെ
1: പഠിപ്പിക്കാറുണ്ടല്ലേ. കൂടുതലും ഏതു തരം പാട്ടുകളായ ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിക്കാറുണ്ടോ?
2: പഠിപ്പിക്കാറുണ്ട്.
1: പഠിപ്പിക്കാറുണ്ടല്ലേ. നമുക്ക് ഇനിയൊരു മാപ്പിളപ്പാട്ട് കൂടി പാടിയാലോ?
2: അതെ. രണ്ടിണപ്പൂച്ചെണ്ടില്ലാജസല്ലതങ്ങളോ പൊന്നാരപ്പൂ കിന്നാരങ്ങളോ, കണ്ണോരം ഞാനും നീ എന്ന രാഗ എന്നാലും നമ്മിൽ നിറയും മനകതാരം, മനതകമഞ്ചും നീലമിഴിഞ്ഞു നിൽക്കിനാക്കളോ, മനതാകമഞ്ചലിലാടും മകരകാരുകങ്ങളും, എന്നത്തേക്കും ഇന്നത്തളി എന്നത്താവേ, ചിന്തപ്പുകളും മറ്റേ ഇന്നത്താവായി, എല്ലാമെന്റെ ത്വാഹ രതി ചൊല്ലാമെന്റെ വാത്തേമൂല അന്മണിയറകൂല നന്മണിലാവന്റെ വസീല ജയമരുളുമ.

0: ലവങ്ങളോ പുന്നാരമോ കിന്നാരങ്ങളോ കണ്ണോരം ഞാനും നീ എന്ന രാഗം എന്നാലും നമ്മിൽ നിറയെ മനവ കാണം മനതകമഞ്ചും നീലമിഴിയ നിൽക്കിയാക്കള മനതകമഞ്ചലിലാടും മകര താരകങ്ങൾ എന്നത്തികമിന്നക്കൾ ജനത്തമേ ജിന്തപ്പൂക്കളും ഒത്തിരിയെന്നത്തളവ എല്ലാം എന്റെ ദ്വാഹ ചൊതി ചൊല്ലാം എന്റെ വാഹമൂല കൺമണിയറൂല കണ്മണിലാവിന്റെ ശീല ജയമലമാകെ ജീവന്റെ ജീവിത ജ്വാല
1: മാഷാല്ലാ നല്ല അടിപൊളി പാട്ടാണ് ജയാൻ പാടിയത്.
2: താങ്ക് യു.
1: ഇതും ഉമ്മ പഠിപ്പിച്ച പാട്ടാണോ ജയാന്?
2: ഇത് ബയ്യ പഠിപ്പിച്ച പാട്ട്.
1: ബയ്യ എന്ന് പറഞ്ഞാൽ ആരാ?
2: ഉമ്മയുടെ അനിയൻ.
1: ഉമ്മയുടെ അനിയനല്ലേ. പേരെന്താ ബയ്യയുടെ?
2: ബിയസ്കർ.
1: എന്താ ചെയ്യുന്നത്?
2: ഓട്ടോ ഓടിക്കും.
1: ഓട്ടോ ഓടിക്കുന്നുണ്ടോ?
2: അതെ.
1: ജയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്?
2: ഫ്രൈഡ് റൈസും ഫ്രഞ്ച് ഫ്രൈസും.

0: ഫ്രൈഡ് റൈസും ഫ്രഞ്ച് ഫ്രൈസും ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം.
1: അതെ.
0: ഉമ്മ ഉണ്ടാക്കി തരാറുണ്ടോ ഫ്രൈഡ് റൈസ് ഒക്കെ?
1: ഉണ്ടാക്കാറുണ്ട്.
0: ആ ജയാമോന്റെ ഇനിയൊരു പാട്ട് കേട്ടാലോ നമുക്ക്.

0: ഇതിൽമോടിയ ഈ വഴിയിൽ എന്തൊന്നു സ്വന്തം ഇളം തന്നലായത്തും നൈലാന്റെ സുഗന്ധം ഇളം തന്നലായത്തും നൈലാന്റെ സുഗന്ധം ഈടവഴിലേ വരണം ആളുടെ നിർബന്ധം ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്ത് സുഖം സകറാത്തുന്നോ തന്നുരസം ഭ്രാന്തായാൽ എന്ത് സുഖം സകറാത്തുന്നോ തന്നുരസം.
1: അടിപൊളി പാട്ടായിരുന്നു. ഈ പാട്ട് പാടിയത് ആരാണെന്നറിയോ?
0: വേറാമേനി.
1: ആ ലീലാ റമ്മീനി അല്ലേ. ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തോ? ആ. വേറെ പാട്ടറിയോ റിലാ റമ്മീനിയുടെ? ഏത് പാട്ടാ?
0: പ്രണയം സാവാക്കളവന്നേ എന്നോ.

0: എല്ലാ മണ്ണിൽ പൊന്നിയാക്കാൻ നയിക്കാൻ അനുവദിക്കൂ അനുവദിക്കൂ. ഭ്രാന്തൻ നാട്ടണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോ പറയട്ടെ പ്രണയിക്കണം പ്രണയിക്കണം.
1: അടിപൊളി പാട്ടാണ്. അവസാനമായി ജയാമോന്റെ ഒരു കഥ കേൾക്കാം.
0: ഞാനിപ്പോ പറയാൻ പോകുന്നത് ഉമ്മയിലേക്ക് ഒരു മകനായിരുന്നു എവിടെയറപ്പൊഴുത്തൽ. ഉമ്മ മകനോട് വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു. മകൻ വെള്ളം കൊണ്ടുവന്നു. പാവം ഉമ്മ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികിൽ തന്നെ നിന്നു. നേരം വൈകിയ ശേഷമാണ് ഉമ്മ ഉണർന്നത്. ഉണർന്ന ഉടനെ ഉമ്മ മകനോട് ചോദിച്ചു, മകനെ നീ ഇതുവരെ ഉറങ്ങാതിരിക്കുകയായിരുന്നു? മകൻ പറഞ്ഞു, അതെ, ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ്. ഉടനെ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹു എന്റെ ഈ ഉമ്മന മകനെ നീ നന്നാക്കണമേ. ഈ കുട്ടിയാണ് ലോക പ്രസിദ്ധനായ ഇമാം നവവി റഹിമഹുള്ളാഹു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഉമ്മയെ നന്നായി സ്നേഹിക്കുകയും വളരെ ബഹുമാനിക്കുകയും ചെയ്യണം, എങ്കിൽ നാം ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരും. ഇതുപോലെയുള്ള കുട്ടികളിൽ അള്ളാഹു നമ്മയെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കച്ചവട അവസാനിപ്പിക്കുന്നു.
1: മാഷാല്ലാ, നല്ല അടിപൊളി കഥയാണ്. മാഷാല്ലാ, നല്ല അടിപൊളി കഥയായിരുന്നു. ഈ കഥ ആരാ പഠിപ്പിച്ചത് മോനെ?
0: ഉമ്മ.
1: ഉമ്മ. നല്ല കഥയായിരുന്നു കേട്ടോ. ജയാമോന്റെ കഥയും പാട്ടും കവിതയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇമ്മിണി വല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഒ എൻ വി ഗ്രൂപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ സംഗീതം പകർന്ന് എസ് ജാനകി ആലപിച്ച ഗാനം ചിത്രം ചില്ല്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി തുമ്പിൻ എന്ന ചിത്രത്തിന് വേണ്ടി അഭിജിത്ത്, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന ഫായിസ് അൻവർ, സംഗീതം നിഖിൽ വിനയ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി മിസ്റ്റർ വൈറ്റ് മിസ്റ്റർ ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, അൽക യാഗ്നിക്, ഷാൻ എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന സമീർ, സംഗീതം പകർന്നിരിക്കുന്നത് തൗസീഫ് അക്താർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ദക്ഷിണമൂർത്തി.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം കടപ്രതേലം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: ಆಕಾಶವಾಣಿ. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്ന പ്രമേയവുമായി നാളെ അന്താരാഷ്ട്ര കുടുംബദിനം. ഹൃദയത്തിൽ നന്മയുണ്ടാകുമ്പോൾ സ്വഭാവം സുന്ദരമാകുന്നു. സ്വഭാവം മനോഹരമെങ്കിൽ വീട്ടിൽ സ്വരചേർച്ചയുണ്ടാകുന്നു. കുടുംബത്തിൽ ഐക്യമുണ്ടെങ്കിൽ രാജ്യത്ത് ക്രമസമാധാനമുണ്ടാകുന്നു. രാജ്യത്ത് ക്രമസമാധാനമുണ്ടാകുമ്പോൾ ലോകത്ത് തന്നെ സമാധാനമുണ്ടാകുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൾ കലാം 2007 യൂറോപ്യൻ യൂണിയന്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ യൂറോപ്യൻ പാർലമെന്റിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലെ ഭാഗമാണ് ഇത്. ഒരു സമൂഹത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാവണമെങ്കിൽ തുടക്കം വീടുകളിൽ നിന്നാകണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ. ഓരോ വ്യക്തിയുടെയും വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും കുടുംബം വഹിക്കുന്ന പങ്ക് നിസ്തൂലമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ ഘടനയും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളുടെ പ്രാധാന്യം, അവ നേരിടുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ 1993 May 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രമേയത്തിലൂടെ പ്രഖ്യാപിച്ചത്. തുടർന്ന് 1994 എല്ലാ വർഷവും May 15 ലോകമെമ്പാടും അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിച്ചു വരുന്നു. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസവും സുരക്ഷിതത്വവും സ്നേഹവും നൽകുന്ന ഇടമാണ് കുടുംബം. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ഒരേ അവസരങ്ങളോ ഒരേ സാഹചര്യങ്ങളോ ലഭിക്കുന്നില്ല. നാളെ ലോകം കുടുംബദിനം ആചരിക്കുമ്പോൾ കുടുംബങ്ങളെയും സമൂഹത്തിലെ അസമത്വങ്ങളെയും കുട്ടികളുടെ ക്ഷേമത്തെയും കുറിച്ചുള്ള ഈ വർഷത്തെ പ്രമേയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറുമ്പോഴും കുടുംബങ്ങൾക്കിടയിലെ അസമത്വം വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ കുട്ടികളാണ്. നമ്മുടെ പല കുടുംബങ്ങളിലെയും കുട്ടികൾ ഇന്നും വിളർച്ചയും പോഷകാഹാരക്കുറവും നേരിടുന്നുണ്ട്. കുടുംബത്തിലെ സാമ്പത്തിക അസമത്വം കുട്ടികളുടെ ശാരീരിക വളർച്ചയെ തന്നെ മുരടിപ്പിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക ചരിത്രം പരിശോധിച്ചാൽ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്കും തുടർന്ന് ഒറ്റപ്പെട്ട കുടുംബങ്ങളിലേക്കും നാം ചുരുങ്ങുകയാണ് എന്ന് പറയേണ്ടിവരും. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം സംസ്ഥാനത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയപ്പോൾ പിതാവോ മാതാവോ കൂടെയില്ലാതെ വളരുന്ന ഒരു തലമുറയുടെ മാനസികാവസ്ഥയെ അത് മോശമായി ബാധിച്ചു എന്നത് ഏറെ ചിന്തിക്കേണ്ട വിഷയമാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ പലയിടങ്ങളിലും വീടിനുള്ളിലെ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ പോലും ഇന്നും ആൺപെൺ വിവേചനം നിലനിൽക്കുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. ലയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലെ സോഷ്യോളജി വിഭാഗം മേധാവി ഡോക്ടർ നിഷ ജോളി നെൽസൺ വാർത്താ തരംഗിണിയോട്:
1: സാമൂഹ്യ ജീവിയായ മനുഷ്യൻ തന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും ബന്ധങ്ങൾക്കും സംസ്കാരത്തിന്റെ തുടർച്ചയ്ക്കുമായി രൂപപ്പെടുത്തിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സ്ഥാപനമാണ് കുടുംബം. കുടുംബം ഒരേ സമയം സ്നേഹവും സുരക്ഷയും നൽകുന്ന ഇടവുമാണ്. അതുപോലെ സമൂഹത്തിലെ വ്യത്യാസങ്ങളും അസമത്വങ്ങളും പ്രതിഫലിക്കുന്ന ഇടവുമാണ്. നാം പരിചയിച്ചിരുന്ന ഫാമിലി ഡൈനാമിക്സ് അഥവാ കുടുംബ ബന്ധങ്ങളുടെ ചലനശൈലി ഇന്ന് വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ മാറ്റങ്ങളെ ചിലർ കുടുംബ വ്യവസ്ഥിതിയുടെ അപജയമായി കാണുമ്പോൾ മറ്റു ചിലർ കാലാനുസൃതമായ സാമൂഹിക മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഏത് കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാലും കുടുംബ ബന്ധങ്ങളിലെ ആഴവും കൂട്ടായ്മയും ക്രമേണ ക്ഷയിക്കുന്നുവെന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഈ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ സ്വാധീനം ഏറ്റുവാങ്ങുന്നത് വളർന്നു വരുന്ന തലമുറയാണ്. ഒരു കുട്ടിയുടെ ക്ഷേമം എന്നത് കേവലം ശാരീരിക ആരോഗ്യം മാത്രമല്ല, വിദ്യാഭ്യാസം, മാനസിക ആരോഗ്യം, ഇമോഷണൽ സെക്യൂരിറ്റി, സുരക്ഷ, സാമൂഹിക ഉൾക്കൊള്ളൽ, ആത്മവിശ്വാസം എന്നിവയെല്ലാം അതിന്റെ ഭാഗമാണ്. ഒരു കുട്ടിയുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നത് കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് മുഴുവൻ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ കുടുംബവും കുട്ടികൾക്ക് നൽകുന്ന ഭാഷ, മൂല്യങ്ങൾ, പഠന അന്തരീക്ഷം, ആത്മവിശ്വാസം, സാമൂഹിക എക്സ്പോഷർ എന്നിവ കുട്ടികളുടെ ഭാവിയെ സ്വാധീനിക്കുന്നു. അതിനാൽ കുടുംബങ്ങളിലെ അസമത്വങ്ങൾ പിന്നീട് കുട്ടികളുടെ ജീവിതാവസരങ്ങളിലെ അസമത്വങ്ങളായി മാറുന്നു. സാക്ഷരത, ആരോഗ്യം, മനുഷ്യ വികസനം എന്നീ മേഖലകളിൽ കേരളം മുന്നിലാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കുടുംബഘടനകളിലെ മാറ്റങ്ങൾ, ഡിജിറ്റൽ ജീവിത രീതി, കുടിയേറ്റം, അക്കാദമിക് സമ്മർദ്ദം എന്നിവ കുട്ടികളുടെയും യുവജനങ്ങളുടെയും മാനസിക സാമൂഹിക ജീവിതത്തെ ശക്തമായി സ്വാധീനിക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരവും സാങ്കേതികപരവുമായ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും മാനസികമായ ഒറ്റപ്പെടൽ, ബന്ധങ്ങളുടെ കുറവ്, പ്രകടന സമ്മർദ്ദം എന്നിവയും വർദ്ധിച്ചു വരുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുട്ടികളുടെ ക്ഷേമം സാമ്പത്തിക പുരോഗതിയിലോ വിദ്യാഭ്യാസ നേട്ടങ്ങളിലോ മാത്രം നിർണയിക്കപ്പെടുന്നില്ല എന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ ഗുണമേന്മ, മാനസിക പിന്തുണ, സാമൂഹിക സുരക്ഷ, സമൂഹ ബന്ധങ്ങൾ എന്നിവയും അതിൽ നിർണായക പങ്ക് വഹിക്കുന്നു.
0: സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കൊപ്പം ഇന്ന് കേരളത്തിലെ കുട്ടികൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി സ്ക്രീൻ അഡിക്ഷനും ലഹരി വിപത്തുമാണ്. മാതാപിതാക്കൾക്ക് സമയമില്ലാതാകുമ്പോൾ കുട്ടികൾ അഭയം തേടുന്നത് സൈബർ ലോകത്തോ അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന സൌഹൃദങ്ങളിലോ ആണ്. ഒപ്പം പഠനകാര്യങ്ങളിലും മറ്റും ഒന്നാമതെത്താനുള്ള പ്രഷർ, മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങൾ, ഇതെല്ലാം കുട്ടികളിൽ അമിത സമ്മർദ്ദമുണ്ടാക്കുകയും പലപ്പോഴും അവരെ ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിടുകയും ചെയ്തേക്കാം. കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ ഡിജിറ്റൽ അഡിക്ഷനും ജോലിഭാരവും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എഴുത്തുകാരനും മാനസികാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അരുൺ ബി നായർ പറയുന്നത് ശ്രദ്ധിക്കാം.
2: അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന സാഹചര്യത്തിലുള്ള കുടുംബങ്ങളാകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ആവശ്യത്തിന് സമയം ചെലവിടാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുന്നു. ഇത് അവഗണനാത്മക രക്ഷാകർത്തൃത്വം എന്ന വികലമായ ഒരു രക്ഷാകർത്തൃ രീതിക്ക് കാരണമാകുന്നു. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണവും സാമീപ്യവും ലഭിക്കാതെ വരുന്ന കുട്ടികൾ സ്വാഭാവികമായും വിനോദത്തിനും സന്തോഷത്തിനും വേണ്ടി മറ്റു വഴികൾ തേടാൻ സാധ്യത കൂടുതലാണ്. അതിൽ ആദ്യത്തേത് ഡിജിറ്റൽ അടിമത്വവും രണ്ടാമത്തേത് ലഹരി അടിമത്വവുമാണ്. അമിതമായ ഡിജിറ്റൽ ഉപയോഗം മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുള്ള അനുതാപം അഥവാ എംപതി എന്ന കഴിവ് കുട്ടികൾക്ക് കുറയുന്നു. ജീവിത അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുള്ള അവസരവും അവർക്ക് നിഷേധിക്കപ്പെടുന്നു. രണ്ടാമതായി, രാത്രി വളരെ വൈകിയുള്ള ഡിജിറ്റൽ ഉപയോഗം കുട്ടികളുടെ ഉറക്കത്തിന്റെ ക്രമം തെറ്റിക്കുന്നു. 7 മണിക്കൂറെങ്കിലും തുടർച്ചയായ ഉറക്കം കിട്ടാതെ വരുന്ന സാഹചര്യം പഠനത്തെയും പെരുമാറ്റത്തെയും ദോഷകരമായി ബാധിക്കുന്നു. വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്ന ഓർമ്മകളുടെ സ്ഥാപനം അഥവാ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി നന്നായി നടക്കാതെ വരുന്നത് മൂലം പഠന പിന്നാക്കാവസ്ഥയുണ്ടാകുന്നു. നിരന്തരമായ ഉറക്കക്കുറവ്, വിഷാദരോഗം, അക്രമ സ്വഭാവം, അമിത ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കും തീവ്രമായ ഉറക്കമില്ലായ്മ പലപ്പോഴും ആത്മഹത്യാ പ്രവണതകൾക്കും വരെ കാരണമാകുന്നു. ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന ഓൺലൈൻ ഗെയിമുകളും കാർട്ടൂണുകളും റീൽസും ഷോർട്സും ഒക്കെ നിരന്തരമായി കാണുന്ന കുട്ടികളിൽ സാധാരണ ഗതിവേഗമുള്ള ഒരു സംവേദനവുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് കഴിയാതെ വരുന്നു. ഇത് ശ്രദ്ധക്കുറവിലേക്ക് വഴിതെളിക്കുന്നു. ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് തന്നെയാണ് കുട്ടികൾ ലഹരി ഉപയോഗത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. ഡാർക്ക് വെബ് പോലെയുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ വാങ്ങാനുള്ള സാധ്യതകൾ പരീക്ഷിക്കുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു. ഈ രണ്ട് വെല്ലുവിളികളെയും പ്രതിരോധിക്കാൻ ഇന്ന് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ഇടയടുപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ വഴക്കിടുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. കുട്ടികളെ കേൾക്കാൻ 1 മണിക്കൂർ സമയമെങ്കിലും മാതാപിതാക്കൾ ചെലവിടേണ്ടതും ആവശ്യമാണ്. ഈ സമയം കുട്ടികളെ ഉപദേശിക്കാനോ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഉള്ള സമയമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയമാണ്. അവർ പറയുന്ന വിഷയം ക്ഷമയോടെ അവസാനം വരെ കേട്ടതിനു ശേഷം മാത്രം അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെലുത്തുന്ന സ്വാധീനങ്ങൾ അത് എത്ര ദോഷകരമാണെങ്കിലും തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും ആരോഗ്യകരമായ വഴിയിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരാനും നമുക്ക് സാധിക്കും.
0: സർക്കാർ തലത്തിലും പ്രാദേശിക തലത്തിലും കുടുംബങ്ങളെ സഹായിക്കാനുള്ള കൂട്ടായ പരിശ്രമം ഉണ്ടായാൽ മാത്രമേ കുട്ടികളുടെ ക്ഷേമം എന്ന ലക്ഷ്യം പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയൂ. കുടുംബങ്ങളിലെ അസമത്വങ്ങൾ പരിഹരിക്കാനും കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കാനും സർക്കാർ തലത്തിൽ ഫലപ്രദമായ സംവിധാനങ്ങളുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പോക്സോ നിയമങ്ങൾ കർശനമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പഠന സഹായങ്ങളും കൌൺസിലിംഗും നൽകുന്നു. ലഹരി മാഫിയകൾക്കെതിരെ വിമുക്തി പോലുള്ള പദ്ധതികളും സജീവമാണ്. വനിതാ ശിശുവികസന വകുപ്പ് ICDS തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിതാറാണി രഞ്ജിത്.
3: ഡിജിറ്റൽ യുഗത്തിൽ ഉള്ള കുടുംബങ്ങളിലെ രക്ഷകർത്താക്കളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങളെയും കുറിച്ച് വനിതാ ശിശു വികസന വകുപ്പ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് മുമ്പോട്ട് വന്നിട്ടുണ്ട്. വകുപ്പിന്റെ തന്നെ 1098 എന്ന ചൈൽഡ് ലൈനിലെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മാനസിക ശാരീരികവുമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഗൈഡൻസ് നൽകുന്നതാണ്. കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും വിളിക്കാൻ സാധിക്കുന്ന 181 എന്ന ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്. ഈ രണ്ട് മെമ്പറുകളിലും കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി എല്ലാ സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതാണ്.
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങളും കരുതലും സ്നേഹവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും പോക്സോ ആക്ട്, ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട്
3: എന്നിവ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായ സഹകരണത്തോടു കൂടി നടപ്പിലാക്കുന്നുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നുണ്ട്. ICDSന്റെ നേതൃത്വത്തിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ, ICDS സൂപ്പർവൈസർ, അംഗൻവാടി വർക്കർ, അംഗൻവാടി ഹെൽപ്പർ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗൻവാടികളിലൂടെ 6 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ക്ലബ്ബ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടും മാനസികമായ മാറ്റങ്ങളെ കുറിച്ചിട്ടും ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള ക്ലാസുകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ചിൽഡ്രൻസ് ക്ലബ്ബ് വഴിയും അഡോളസന്റ് ക്ലബ്ബുകൾ വഴിയും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും സ്കൂൾ കൗൺസിലർമാർ കുട്ടികൾക്ക് വേണ്ടി ശാരീരികവും മാനസികവും സാംസ്കാരികവും വൈജ്ഞാനികപരവുമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും സഹായവും നൽകുന്നുണ്ട്.
0: വിദ്യാലയങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അദൃശ്യമായ വേർതിരിവുകൾ അനുഭവിക്കുന്നുണ്ട്. സ്കൂളിൽ എല്ലാവരും ഒരേ യൂണിഫോം ധരിക്കുന്നുണ്ടെങ്കിലും വില കൂടിയ ലഞ്ച് ബോക്സുകളും വാട്ടർ ബോട്ടിലുകളും ബ്രാൻഡഡ് സ്കൂൾ ബാഗുകളും എന്തിന് കൊണ്ടുവരുന്ന ഭക്ഷണവും പോലും കാണുമ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിലെ കുട്ടികളിൽ ചിലർക്കെങ്കിലും അപകർഷതാബോധം തോന്നാം. ഓൺലൈൻ പഠനകാലം നമുക്ക് കാട്ടിത്തന്ന ഡിജിറ്റൽ അന്തരം ഇന്നും അവസാനിച്ചിട്ടില്ല. ഹൈസ്പീഡ് ഇന്റർനെറ്റും ലേറ്റസ്റ്റ് ഗാഡ്ജറ്റുകളുമുള്ള കുട്ടിയും ഒരു ചെറിയ സ്ക്രീനിൽ പാഠങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കുട്ടിയും തമ്മിൽ ആത്മവിശ്വാസത്തിലുള്ള അന്തരം നാം കാണാതെ പോകരുത്. ഈ ഡിജിറ്റൽ അസമത്വം കുട്ടികളുടെ തൊഴിൽ സാധ്യതകളെ പോലും ബാധിക്കുന്നു. കൂടാതെ ഉയർന്ന മാർക്കിനായുള്ള ഓട്ടത്തിനിടയിൽ കുട്ടികളുടെ സർഗാത്മകത നഷ്ടപ്പെടുന്നത് നാം അറിയാതെ പോകുന്നുമുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നും മലയാളം അധ്യാപികയായ സിന്ധു PK വാർത്താ തരംഗിണിയോട്.
5: മാതാപിതാക്കളുടെ ജോലി തിരക്കുകൾ, ലഹരിയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ വേർപിരിയലുകൾ തുടങ്ങിയവ കുട്ടികളുടെ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതിന്റെ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങുന്നത് ക്ലാസ് മുറികളിലാണ്. പഠന പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിൽക്കുക, അക്രമ സ്വഭാവം കാണിക്കുക, ഉൾവലിയ സ്വഭാവം പ്രകടിപ്പിക്കുക തുടങ്ങിയവ. ഇതിന്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ചറിഞ്ഞ് പ്രശ്ന പരിഹാരം കണ്ടെത്തി ആ കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നത് അധ്യാപകരായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഗൃഹസന്ദർശനം നടത്തി കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുക. മെച്ചപ്പെട്ട ഒരു പഠനാന്തരീക്ഷം വീടുകളിൽ ലഭിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി സ്കൂളുകളിൽ പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കുക. മാനസിക പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ കൗൺസിലിങ്ങുകളും ഏർപ്പെടുത്തുക. ക്ലാസ് മുറികളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ സവിശേഷമായ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്യുക. സ്കൂളുകളിൽ രക്ഷിതാക്കളുടെ യോഗങ്ങൾ വിളിച്ച് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഇതിനേക്കാൾ ഉപരിയായി അധ്യാപകരും മാതാപിതാക്കളുമായി നമ്മൾ നമ്മുടെ കുട്ടികളെ കേൾക്കാൻ ശ്രമിക്കുക.
0: കുട്ടികൾക്ക് മാതാപിതാക്കളോടും സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ടാവണം. അവർ തൊഴിലിടങ്ങളിലും വീട്ടിലുമെല്ലാം അധ്വാനിക്കുന്നത് തങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിതവും നൽകാനാണെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുകയും സ്കൂളുകളിലും സമൂഹത്തിലുമെല്ലാം ഉത്തരവാദിത്തത്തോടെ പെരുമാറുവാനും നല്ല മാർഗത്തിൽ സഞ്ചരിക്കുവാനും ശീലിക്കുകയും വേണം. ജീവിതത്തിലെ സന്തോഷങ്ങൾ മക്കളുമായി പങ്കുവെക്കുന്നത് പോലെ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുകളും കുട്ടികളെ അറിയിക്കുകയും അവയെല്ലാം പരിഹരിച്ച് മുന്നേറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ അവർക്ക് അവസരം നൽകുകയും വേണം. ബുദ്ധിമുട്ടുകൾ ഒന്നും അറിയാതെ വളരുന്ന കുട്ടികളാണ് ചെറിയ പ്രശ്നങ്ങൾ പോലും അഭിമുഖീകരിക്കാനുള്ള മനോബലമില്ലാത്തവരായി മാറുന്നത്. ഒരു കുട്ടിക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവരെ മനസ്സിലാക്കാനുള്ള മനസ്സാണ്, കേൾക്കാനുള്ള സമയമാണ്, കൈപിടിച്ച് നയിക്കാനുള്ള കരുതലാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ ബഹുമാനവും സ്നേഹവും ഉണ്ടാകുമ്പോൾ കുട്ടികൾ ആത്മവിശ്വാസത്തോടെ വളരും. സമൂഹത്തിൽ അസമത്വങ്ങൾ കുറയുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ ആകാശത്തോളം ഉയരും. ഭാവിയിൽ അത് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടായി മാറും. കുട്ടികൾക്ക് ഉയരങ്ങളിലേക്കും നന്മയിലേക്കും വളരാൻ വിവേചനങ്ങളില്ലാത്ത പരസ്പര സ്നേഹം

0: വിശ്വാസവും പുലരുന്ന സുരക്ഷിത ഇടമായി നമ്മുടെ വീടുകളെ മാറ്റാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി, സമയം 9:15.
2: ഹലോ സന്ദേശഗാനം.

0: എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാതങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്നോതുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, വരുന്ന മെയ് 19 എന്റെ സുഹൃത്ത് പേരൂർക്കട സ്വദേശി നിധിൻ ശ്യാമിന്റെ ബർത്ത്ഡേയാണ്. നിധിൻ ഒരു KSRTC വണ്ടി പ്രേമിയും നല്ല ഫോട്ടോഗ്രാഫറുമാണ്. നിധിൻ ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്നാണ് ഞാനും നിധിന്റെ ഭാര്യ ജാൻവിയും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ നല്ല കണ്ടന്റ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിധിന്റെ അമ്മ ശ്രീദേവി ആന്റിയും അച്ഛൻ ശ്യാമംഗളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. നിധിനെ വിളിച്ച് ചെറുതായി വട്ടം കറക്കണമെന്നും അവനിഷ്ടമുള്ള പാട്ട് വെച്ചു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എന്നെഴുതിയിരിക്കുന്നതാരാ? നിധീഷ് കഞ്ഞിപ്പാടം. നിധിൻ കറങ്ങുമെങ്കിൽ വട്ടത്തിൽ തന്നെ നമുക്ക് കറക്കാം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ആനവണ്ടി കാമുകനായിട്ടുള്ള നിധിനാണോ?
1: ആനവണ്ടി കാമുകനായിട്ടുള്ള
0: നിധിൻ ശ്യാമിന് പക്ഷെ KSRTC വണ്ടികളോടുള്ള പ്രേമത്തിനെ കുറിച്ച് ലോകമെങ്ങും പ്രശസ്തമാണല്ലോ. അടുത്തു തന്നെ സംവിധാനം നിധിൻ ശ്യാം എന്ന് നമ്മളൊരു വലിയ തിരശീലയിലൊക്കെ കാണാനിരിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആരായാലും ഇതൊക്കെ ഉള്ളതല്ലേ, ഇതല്ലെങ്കിൽ സമീപ ഭാവിയിൽ നടക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. ആ, ഇപ്പോ ഏറ്റവും ലാസ്റ്റ് എവിടെയാണ് കറക്കം കറങ്ങി വന്നിരിക്കുന്നത്?
1: ഇപ്പോ ലാസ്റ്റ് കറങ്ങി വന്നേക്കുന്ന കോഴിക്കോടാണ്.
0: ജാൻവി ഉണ്ടായിരുന്നോ?
1: ജാൻവി എറണാകുളത്തുനിന്ന് ജോയിൻ ചെയ്തു.
0: ഓക്കെ, ഈ മെയ് 19 എന്താണ് പരിപാടി?
1: മെയ് 19 പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല.
0: ഒരു പരിപാടി വെക്കണ്ടേ, മോശമല്ലെങ്കിൽ?
1: പ്രത്യേകിച്ച് പരിപാടിയൊന്നും വെക്കണ്ട എന്നാണ് കമ്മിറ്റി തീരുമാനം.
0: അത് കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെ അല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്.
1: എനിക്കറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല.
0: കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾ എന്നാൽ ദാ ഈ നിമിഷം മുതൽ തുടങ്ങുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓക്കേ, താങ്ക് യു.
0: നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ഈ ആശംസ വന്നത് കഞ്ഞിപ്പാടത്തു നിന്നാണ്. അതെ, നിതീഷ് കുമാറിന്റെ വക ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നാണ് താങ്കൾക്ക് ഈ ആശംസ വന്നിരിക്കുന്നത്. നിതീഷ് താങ്കളെ കുറിച്ച് മാത്രമല്ല, താങ്കളുടെ അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ വലിയ സന്തോഷമായിട്ട് എഴുതിയിട്ടുണ്ട്.
1: ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിതീഷും ഏകദേശം 2011 മുതലുള്ള ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അത്രയും വർഷത്തെ ബന്ധമുണ്ട്.
0: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ടാണ് ഇന്ന് വെക്കേണ്ടേ?
1: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിതീഷിന് നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സോങ്.
0: ഒരു പാട്ട് പറയാ.
1: മനസ്സിനും അറിയില്ല.
0: വി ആർ ഫ്രണ്ട്സ്. ആ സമയത്തായിരുന്നു നിങ്ങൾ കോളേജിൽ പഠിച്ചത്?
1: ഞങ്ങൾ 2011 മുതൽ 14 വരെ ആണ് ഒരുമിച്ച് പഠിച്ചത്. അതിനുശേഷം നിതീഷ് ഹൈദരാബാദേക്ക് പോയി, ഞാൻ പോണ്ടിച്ചേരിക്ക് പോയി. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവാണ്.
0: അതൊരു മൊഴിമാറ്റി വന്ന സിനിമയാണ് എന്നുണ്ടെങ്കിലും മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു അല്ലേ, ഹാപ്പി ഡേയ്സ്?
1: അതെ അതെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തലയിലേക്ക് ഓടി വരുന്ന വളരെ ചുരുക്കം പാട്ടുകളുള്ള ഒരെണ്ണാണ്. പിന്നെ ഞാനൊരു റോമാൻസ് ഫാൻ ആണെങ്കിൽ മുസ്തഫ ആയിരിക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഞാൻ ആ പാട്ട് പറയുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്തായാലും താങ്കൾ ആദ്യം പറഞ്ഞ ആ പാട്ട് വെക്കാൻ തോന്നുന്നു അല്ലേ. സിജു തുറവൂരിനാണ് മലയാളം വരികൾ എഴുതിയിരിക്കുന്നത്, അജയ് സത്യൻ പാടിയത്. സൗഹൃദം ഇങ്ങനെ ഗംഭീരമായി തുടരട്ടെ. മെയ് 19 നിതീഷ് നിതിന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് പേരൂർക്കട ഒരു വലിയൊരു ആഘോഷം ഉണ്ടാവും.

0: ഓക്കെ, ഉറപ്പായിട്ടും.
1: അപ്പൊ എന്തായാലും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് താങ്കളുടെ സുഹൃത്തിന് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ.
0: അതെ, ശരി, താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ പേര് രാജേശ്വരി. എന്റെ പ്രിയ സുഹൃത്തായ രമ്യയുടെ 41-ാം പിറന്നാളാണ് April 28. ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ അവൾക്ക് പിറന്നാൾ ആശംസകൾ നൽകണം. വൈകിപ്പോയല്ലോ, എന്നാലും നോക്കാം. 8-ാം ക്ലാസ് മുതൽ തുടങ്ങിയ ഞങ്ങളുടെ സുഹൃത് ബന്ധം ഇന്നും അതുപോലെ തന്നെ തുടരുന്നു. രമ്യയെപ്പറ്റി പറയുകയാണെങ്കിൽ അവളൊരു സകലകലാ വല്ലഭയാണ്. പാചകം, പച്ചക്കറി കൃഷി, മുട്ടക്കോഴി വളർത്തൽ എന്നീ മേഖലകളിൽ അവൾ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇന്ന് അരശുപറമ്പ് എന്ന ഗ്രാമത്തിലെ ഒരു കർഷക സ്ത്രീയാണവൾ. സ്വാദിഷ്ടമായ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ്സും അവൾക്കുണ്ട്. ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ 8-9 ക്ലാസുകളിൽ അവളായിരുന്നു ക്ലാസ് ലീഡർ. അതിനാൽ ഇന്നും ഞങ്ങൾ അവളെ ലീഡർ രമ്യ എന്നാണ് വിളിക്കാറ്. ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ ഒരു വിദൂര ഛായയുണ്ട് എന്നൊരു അഹങ്കാരം അവൾക്കുണ്ട്. ഹലോ സന്ദേശഗാനം പരിപാടിയിൽ എന്റെ ഈ സന്ദേശം പരിഗണിക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു രാജേശ്വരി, നെടുമങ്ങാട്. രമ്യയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ രമ്യല്ലേ?
1: അതെ.
0: ലീഡർ രമ്യല്ലേ?
1: ആണല്ലോ.
0: ലീഡർ രമ്യയുടെ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കൃഷി, കേക്ക് ബിസിനസ്, ഭയങ്കര സംരംഭകയായി മാറിയല്ലോ. ഞാൻ കുറച്ച് വൈകിയാണെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് പിണങ്ങരുത്. ചിലപ്പോ കേട്ട പിണങ്ങും. പിണങ്ങൂലോ? ഉറപ്പ്? ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. നമ്പർ കണ്ടാ മനസ്സിലാവൂല.
1: ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല.
0: അതും മനസ്സിലാവൂല, കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. അതൊക്കെ പറയാം. അതെ, ഈ സിത്താര കൃഷ്ണകുമാറിന്റെ ഒരു വിദൂര ഛായയുണ്ട് എന്ന് ആരോ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടില്ലേ? അത് അല്ല, അത് തെറ്റിദ്ധാരണ ഒന്നുമല്ല, ശരിയായ ധാരണയാണെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ആ, ഞാനൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചു. ഈ സ്കൂൾ കാലഘട്ടം മുതൽ സകലകലാ വല്ലഭയായിട്ടുള്ള ആള് ഇപ്പൊ എന്തൊക്കെയാണ് പരിപാടികൾ?
1: ആര്
0: പറഞ്ഞു? പാചകം, ഓക്കെ ഫൈൻ, പൊതുവെ പെൺകുട്ടികളെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കാം. പച്ചക്കറി കൃഷി, മുട്ടക്കോഴി വളർത്തൽ, പിന്നെ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ്, പിന്നെ വേറെന്തൊക്കെയുണ്ട്? കൊട്ടേഷൻ? എന്റെ ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ എന്നെ ഒരു കൊട്ടേഷൻകാരെന്ന് വിളിക്കാൻ എങ്ങനെ മനസ്സ് വന്നു?
1: എല്ലാ വിവരങ്ങളും തന്നിട്ട് എനിക്ക് അറിഞ്ഞാണല്ലോ.
0: അങ്ങനെ ഒരു കൊട്ടേഷൻ തന്നാൽ ആര് തരുമായിരിക്കും?
1: രാജിയാണോ?
0: ഏത് രാജി?
1: രാജേശ്വരി.
0: ഏത് രാജേശ്വരി?
1: എന്റെ ഫ്രണ്ട് രാജേശ്വരി.
0: രാജേശ്വരി എന്ന് പറയുന്നത് ഭൂമി മലയാളത്തിലെ വളരെ കോമൺ ആയിട്ടൊരു പേരല്ലേ?
1: രാജേശ്വരി.
0: ഇതാ ഇപ്പൊ നന്നായത്, രമ്യക്ക് രാജേശ്വരി ഒരു ഫ്രണ്ടേ ഉള്ളു, പക്ഷെ എനിക്കറിയാന്നുള്ള രാജേശ്വരിമാരേ ഉള്ളു. കേട്ടിട്ടില്ലേ ശരി മേരി രാജേശ്വരി?
1: അവരെയൊന്നും എനിക്കറിയില്ലല്ലോ.
0: ആ, അപ്പൊ ഈ പറയുന്ന രാജേശ്വരി നെടുമങ്ങാട്ടുകാരിയാണോ?
1: അതെ.
0: ഈ അരശുപറമ്പില് വേറെ എന്തൊക്കെയാണ് പരിപാടി?
1: വേറെ പരിപാടികളൊന്നുമില്ല.
0: അരശുപറമ്പിലെ കർഷക വനിതയായി പ്രഖ്യാപിച്ചു എന്നൊക്കെ അറിഞ്ഞല്ലോ, ഉള്ളതാണോ?
1: അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നെ പോലെ വേറെ വനിതകളുണ്ട് അവിടെ.
0: ആണോ?
1: അതെ.
0: അപ്പോ ഈ ഹോം മെയ്ഡ് കേക്കുകളിൽ സാധാരണ ഏറ്റവും കൂടുതൽ ഏത് ഫ്ലേവറുകളൊക്കെയാണ് ഉണ്ടാക്കുക?
1: ഞാന് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കും, റെഡ് വെൽവെറ്റ് ഉണ്ടാക്കും, പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കും, അങ്ങനെ എല്ലാം ഉണ്ടാക്കും.
0: സകലതും കൈവശമുണ്ട്. എന്നിട്ടാണ് ഞാൻ നേരത്തെ സകലകലാ വല്ലഭ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങനെയൊന്നുമല്ല. അതായത് ഞാനിങ്ങനെ അല്ല എന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ആണ് ആണ് ആണ് എന്ന് പറയണം, അതിനല്ലേ? അയ്യടാ, പിന്നെ എങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? പിന്നെ ഇതിപ്പോ എന്തെല്ലാം മേഖലയായി. ഓക്കെ, ഒരു ഒരു പാട്ടും കൂടി പാടിയാൽ ആ മേഖലയും കൂടിയായി. പക്ഷെ 8-9 ക്ലാസുകളിൽ ലീഡർ ആയിരുന്നത് ആള് അത്യാവശ്യം ഇവ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു എന്നാണല്ലോ കേട്ടത്.
1: 8, 9, 10
0: ഞാൻ ഇത് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പൊ ഇപ്പൊ പാട്ട് പാടാൻ പറ്റൂ, ഇല്ല പാട്ട് പറയാൻ പറ്റൂ?
1: പാട്ട് പാടാനേ പറ്റില്ല.
0: അപ്പൊ പിന്നെ ഒരു പാട്ട് പാറ.
1: കൊല്ലംകോട്ട്.
0: കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിൽ. അതെന്താ അങ്ങനെ ഒരു ഇഷ്ടം?
1: പാട്ടിന്
0: പെട്ടെന്ന് ഞാൻ കേട്ടതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ട്. എന്നിട്ട് കൊല്ലംകോട്ട് തൂക്കം കാണാൻ പോയിട്ടുണ്ടോ?
1: ഇല്ലില്ല, പോയിട്ടില്ല.
0: ഈ കൊല്ലംകോട്ട് എവിടെയാണെന്നെങ്കിലും അറിയാമോ?
1: ആ
0: പാട്ടിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലേ. എന്നാലും നമ്മളെ മനസ്സിന് തൊടുന്നൊരു പാട്ട്. അതെ, ഈ കൊട്ടേഷൻ തന്നിരിക്കുന്നത് രാജേശ്വരി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ കൊട്ടേഷൻ ആർക്ക് കൊടുത്തിരിക്കാനാണ് സാധ്യത? ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി എന്ന് വിളിച്ചതാണ്. ആ അപ്പോ ഹലോ സന്ദേശ ഗാനം പരിപാടിയിലൂടെ താങ്കൾക്ക് പ്രിയപ്പെട്ട കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി എന്നുള്ള പാട്ട് വെക്കാം. ഉച്ചു തിരുമലയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടി ചെയ്ത് വെക്കണോ, പി സുശീല പാടി ചെയ്ത് വെക്കണോ? ഓക്കെ, കുടുംബവിശേഷം എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. എന്തോ ഒരു കാര്യം പറയാൻ വന്നു, എന്തായിരുന്നു? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്. രമ്യയുടെ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്?
1: ഞാന്, ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ.
0: എന്താണ് അവരുടെ ഒക്കെ പേരുകൾ പറയൂ.
1: ഹസ്ബൻഡ് മധു, മൂത്ത മോന്റെ പേര് അഭിനവ്, രണ്ടാമത്തെ മോന്റെ പേര് ആരവ്.
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: താങ്ക് യു വെരി മച്ച്.

0: ഹലോ ആകാശവാണി, എന്റെ പേര് രാധിക, ബാലരാമപുരം പുതിച്ചൽ നിന്നാണ്. ഞങ്ങളുടെ 31-ാം വിവാഹവാർഷികം May 17-ന്. എന്റെ ഭർത്താവ് ഗിരീഷ്, പുള്ളിക്കാരൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്തു. ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസുകളും കൃഷിയും ഒക്കെയായി കഴിയുന്നു. അദ്ദേഹത്തെ വിളിച്ച് ആശംസകൾ പറയാമോ? ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഡിഗ്രികളുണ്ട്. MA in Engineering, MBA, LLB, ഡിപ്ലോമ ഇൻ ജേർണലിസം. വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ഗിരീഷ് സാറാണോ?
1: അതെ.
0: ഗിരീഷ് സാർ ഏതെങ്കിലും ക്ലാസ്സിലാണോ?
1: ഇല്ല ഇല്ല, ഞാനിപ്പോ പറഞ്ഞാ മതി. പ്രിയാണ് വണ്ടിയിലിരിക്കുന്നത്.
0: ഞാന് ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ.
1: ആര്
0: ആരാണെന്നുള്ളതല്ല പ്രശ്നം, ആശംസയാണ് പ്രശ്നം. ഞാനൊരു വെഡിങ് ആനിവേഴ്സറി വിഷ് പറയാൻ വേണ്ടി വിളിച്ചതാ.
1: എന്റെ വെഡിങ് ആനിവേഴ്സറി
0: കുറച്ച് നേരത്തെ ആയിപ്പോയി.
1: അതെ.
0: എന്നാലും ഈ വർഷം ആദ്യം വെഡിങ് ആനിവേഴ്സറി വിഷ് പറഞ്ഞ ഞാനല്ലേ. ആ അതാണ്. സാറ് മോട്ടിവേറ്റ് ചെയ്ത് എല്ലായിടത്തും ഒന്നാമതെത്തണം എന്ന വാശിയോടുകൂടി സാറിനെ വിഷ് ചെയ്യുന്നതും ഒന്നാമതാവണമെന്ന നിർബന്ധത്തോടുകൂടി വിഷ് ചെയ്തതാണ്. അടിപൊളിയായില്ലേ?
1: ശരിക്കും അത് ആയിട്ടില്ല, 17-ാം തീയതിയാണ്.
0: അതെ, അതെനിക്കറിയാം. 17-ാം തീയതി എന്ന് മാത്രമല്ല, അത് 3 പതിറ്റാണ്ട് പിന്നിട്ട് 31-ാം വർഷം. ഓ, എന്റെ ഗംഭീര ജീവിതമാണ്. അങ്ങനെ ഇതാരാണെന്ന് അന്വേഷിച്ചോണ്ടിരിക്കാതെ ഒരു സാധ്യതയില്ല. എങ്ങനെ പരിചയമുണ്ട്? ബാലരാമപുരം ഭാഗത്തെ ഞാൻ ഈ ഇടക്കാലത്ത് നിന്ന് വന്നിട്ടില്ല.
1: ഞാൻ ബാലരാമപുരം സ്ഥലമല്ല, ശരിക്കും ബാലരാമപുരം പോയി വന്ന് നിൽക്കുന്നതാണ്. ഞാൻ തിരുവനന്തപുരത്താണ്.
0: ആണോ? അപ്പൊ പുതുച്ചൽ പോവാറല്ലേ? ഇപ്പം
1: പോവാറുണ്ട്.
0: അപ്പൊ രാധിക ചേച്ചി എവിടെയാ? ഇപ്പം
1: രാധിക ഇപ്പം എന്നോടൊപ്പം ഉണ്ട്. ശരിക്കും അവള് തിരുവനന്തപുരത്താണ്. നമ്മുടെ കുടുംബ വീടാണ് ബാലരാമപുരം. അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ.
0: അതെ, അങ്ങോട്ട് പോയില്ലെങ്കിൽ കൃഷി കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു.
1: അല്ല, അത് ഇപ്പൊ അവിടുന്ന് വന്നിട്ട് 2-3 ദിവസമായി. ഞാനിപ്പോ ശരിക്കും പറഞ്ഞ
0: ബാംഗ്ലൂരാണ്. 17-ാം തീയതി എവിടെയായിരിക്കും?
1: ഞാൻ ഒന്നുകിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ ബാലരാമപുരം, രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും.
0: എവിടെയാണെങ്കിലും രാധിക ചേച്ചിയുടെ കൂടെ ആഘോഷം ഉണ്ടാവുമല്ലേ?
1: ഉണ്ടാവും, ഉണ്ടാവും, തീർച്ചയായിട്ടും.
0: അപ്പൊ ഈ ആഘോഷ നിമിഷങ്ങളിൽ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നാൽ ഏത് പാട്ടായിരിക്കും ഓർമ്മ വരിക?
1: എനിക്ക് മനസ്സിലായി.
0: എങ്ങനെ മനസ്സിലായി? എന്ത് മനസ്സിലായി?
1: ഓ, എനിക്ക് ഒരിക്കലും അടിച്ചിടാൻ പറ്റില്ല. ഞാനീ ഇത് കേൾക്കുന്ന ഒരു ശ്രോതാവാണ്, പക്ഷെ ഇതെങ്ങനെ പറ്റും എനിക്ക് അറിയത്തില്ല. എനിക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാണ്ട് പോയല്ലോ.
0: ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാണ്. ഞാൻ ആകെ ഒരു പാട്ടല്ലേ ചോദിച്ചോളൂ. പാട്ടെന്ന് പറഞ്ഞാലേ ഉടനെ ആകാശവാണി എന്ന് പറയാണ്. എന്തറിയാം? ഈ അറിയാം അറിയാന്ന് പറയുന്നതല്ലാതെ എന്താണ് അറിയാന്നുള്ളത് പറയുന്നില്ല.
1: പാട്ട് പാട്ട് നല്ലോണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പെട്ടെന്ന് അത് കത്തിയിലുടനെ ഉള്ളു. ഞാനും എന്റെ വൈഫ് ഇത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇത് കേട്ട, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ശബ്ദം. പെട്ടെന്ന് എനിക്കത് കഷ്ടിയില്ല.
0: ഞാനൊരു ആശംസ പറയാൻ വിളിച്ച് ഒരു പാട്ട് പറയാമോന്ന് ചോദിച്ചതിന് ഇതിനൊക്കെ എന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താ?
1: പാട്ടെന്ന് ആ ഒരു ക്ലൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ക്ലിക്കായി.
0: ഉറപ്പിച്ചു.
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഹലോ.
0: ആ, ഇതിപ്പോ ഞാൻ നിക്കട്ടോ പോട്ടോ?
1: ചന്ദനമണി വാതിൽ, ആ പാട്ടാണ്.
0: രാധിക ചേച്ചിയാണോ പുറകിൽ നിന്ന് പറഞ്ഞിരുന്നത് ഇതെല്ലാം?
1: ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്.
0: മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ പാട്ടാണ്. ഏഴാശ്ശേരി രാമചന്ദ്രന്റെ വരികളാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇനി കൂടുതൽ കിടന്ന് വരകുന്നില്ല. അത് ഇനി അത്രയെങ്കിലുമൊക്കെ ഞാൻ പറയാതിരിക്കണ്ടേ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്. എന്തായാലും താങ്കളുടെ വിവാഹ വാർഷിക ആഘോഷ നിമിഷങ്ങളിൽ ഞങ്ങൾക്കും പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.
1: ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ പ്രോഗ്രാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമാണ്. പക്ഷെ എനിക്കൊരു ആനക്കൂടെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല.
0: അതല്ലേ അതിന്റെ ഒരു രസം, പെട്ടെന്ന് തിരിച്ചറിഞ്ഞാ പോയില്ലേ?
1: അല്ല, തിരിച്ചറിയാൻ പറ്റില്ല. പാട്ടെന്ന് പറഞ്ഞപ്പോ കിട്ടിയായിരുന്നു.
0: അതാണ്, ഇനി ഞാൻ ശ്രദ്ധിക്കാം. ഇനി പാട്ടിന്റെ കാര്യമേ ഞാൻ മിണ്ടൂല. അപ്പോ താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ വിവാഹവാർഷികം വളരെ ഗംഭീരമാവട്ടെ. ഇനി ഇതിന്റെ ഒരു 50 വർഷമൊക്കെ ആഘോഷിക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. ഏഴാശ്ശേരി രാമചന്ദ്രൻ എഴുതി, രവീന്ദ്രൻ ഇണ നൽകി, ജി വേണുഗോപാൽ പാടിയ പാട്ടാണ്.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, എന്റെ പേര് വിജി. ഞാൻ ഈ സന്ദേശം അയക്കുന്നത് മെയ് 14 എന്റെ വല്യച്ഛന്റെയും വല്യമ്മയുടെയും 39th വിവാഹവാർഷികമാണ്. വലിയച്ഛൻ 35 വർഷമായി കിടപ്പിലാണ്, വല്യമ്മയാണ് നോക്കുന്നത്. വലിയച്ഛന്റെ പേര് സുന്ദരേശൻ, വല്യമ്മയുടെ പേര് ഗിരിജ. ചക്കര എന്നാണ് അവർ എന്നെ വിളിക്കുന്നത്. വല്യമ്മയെ വിളിച്ച് ഒരാശംസകൾ അറിയിക്കാമോ? രണ്ടുപേരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുമോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ വിജി. പിടിക്കുമായിരിക്കും അല്ലേ? വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ഗിരിജ വല്യമ്മയാണോ? ഗിരിജ വല്യമ്മ തിരക്കിലാണോ? വലിയച്ഛൻ എന്ത് പറയുന്നു? ആണോ? ഈ മെയ് 14 വിശേഷം ഉണ്ടല്ലോ.
1: വെഡിങ് ആനിവേഴ്സറി.
0: ആ, അത് 39th വെഡിങ് ആനിവേഴ്സറി അല്ലേ?
1: അതെ. മനസ്സിലായി.
0: എന്ത് മനസ്സിലായി?
1: ആകാശവാണി.
0: ഏതാകാശവാണി?
1: അനന്തപുരി എഫ്.
0: ഏത് അനന്തപുരി എഫ്? ഞാൻ വലിയച്ഛന്റെ വല്യമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വിഷയം വേണ്ടി വിളിച്ചല്ലേ?
1: അതേന്ന്, മോള് ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു, എത്രാമത്തെ വാർഷികമാണോ. അവള് പറഞ്ഞില്ല. മനസ്സിലായി.
0: ഏത് മോള്?
1: അനിയന്റെ മോള്. തന്റെ അനിയന്റെ മോള്.
0: ആര്? വിജിയോ?
1: വിജി.
0: ചക്കരയാണോ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്?
1: അതെ.
0: ചക്കര വിളിച്ച് എന്ത് ചോദിച്ചു?
1: വല്യമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എത്രാമത്തെയാണെന്ന് ചോദിച്ചു.
0: അപ്പൊ
1: ഞാൻ പറഞ്ഞ് 39 പറഞ്ഞു. ആഘോഷമൊന്നുമില്ല.
0: എന്നാലും ഒരു സന്തോഷമല്ലേ, ചെറിയ കാലയളവല്ലല്ലോ. സന്തോഷമല്ല, മനസ്സിലല്ലേ? അപ്പോ ഇത് ആകാശവാണിയിൽ നിന്നാണ്, അനന്തപുരിയിൽ നിന്നാണ് എന്നൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ആ ഇഷ്ടപ്പെട്ട പാട്ടും കൂടി പറഞ്ഞാൽ ഞാൻ ആ പാട്ട് വെക്കാം.
1: പൂന്തുങ്കളാകുന്നു
0: ഭാര്യ. ബാക്കിയും കൂടി പറ. രമേശൻ നായരുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്.
1: അതായിരുന്നു മണ്ഡപത്തിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയ പോയിട്ട പാട്ട്.
0: ആഹാ, അങ്ങനെ ഗംഭീര ഓർമ്മകളുള്ള പാട്ടാണ്. അത് അന്വർത്ഥമാകുന്ന ഒരാളായി ഗിരിജ വല്യമ്മ. എല്ലാ ആശംസകളും.
1: ഓക്കെ ഓക്കെ,
0: നമുക്ക് പാട്ട് കേൾക്കാം.

0: പുലിയന്നൂർ പാല. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഇത് കെ ജി മനോജാണോ?
1: അതെയല്ലോ.
0: തിരക്കാണോ?
1: ഇല്ല, അല്ലല്ല.
0: തിരക്കല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ച കാര്യം നടക്കും. എന്നപ്പോ താങ്കളുടെ രണ്ടു വരി കവിത കേൾക്കാം എന്ന് വിചാരിച്ച് അപ്പൊ തന്നെ അങ്ങ് വിളിച്ചതാണ്.
1: ആരായിരുന്നു? മനസ്സിലായില്ല.
0: ഒരു കവിയോട് നമ്മൾ വളരെ സ്നേഹപൂർവ്വം രണ്ടു വരി ചൊല്ലിത്തരുമോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ ചൊല്ലുന്നതല്ലേ? ഇപ്പൊ ആകെ അറിയേണ്ടത് സ്വന്തം വരികളാണോ വേറെ ആരുടെയെങ്കിലും വരികളാണോ ചൊല്ലുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം. വേറെ ഒരു ചോദ്യവും ഇല്ല. അതൊക്കെ പറയാം. ആദ്യം രണ്ടു വരി.
1: രണ്ടു വരി ഇപ്പോ എവിടുന്ന് കിട്ടാനാ?
0: ആവശ്യം പോലെ അക്ഷരം കയ്യിലുള്ള ആൾക്കാണോ രണ്ടു വരി കിട്ടാൻ പാട്? പോരട്ടെ, വാക്കുകളുടെ മഹാസാഗരത്തിൽ നിന്നിങ്ങ് ആവശ്യമുള്ളത് മാത്രം ഇങ്ങ് എടുത്താൽ അങ്ങനെ പറഞ്ഞുകൂടെ. അത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, അതിന്റെ കൂടെയും ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആദ്യം കവിത വന്നതിന് ശേഷം പറയാം, അതങ്ങ് ഈസി ആയി പോവും. ഇല്ലെങ്കിൽ
1: എനിക്ക് പാടാൻ അറിയത്തില്ല.
0: മതി, എഴുതുന്ന ആൾക്കാരുടെ ഉള്ളിൽ അത് എന്താണ് ഒരു മന്ത്രണം കേൾക്കും എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ കവിയുടെ ഉള്ളിൽ കേൾക്കുന്ന ആ മന്ത്രണം ഇങ്ങനെ പുറത്തു വന്നാൽ മതി. ഏതോ വരികൾ ഇങ്ങനെ വരുന്നേ, ഒന്ന് ആലോചിക്കുന്നേ. അതെന്താ വരാത്ത? എത്ര പേരെന്നറിയോ താങ്കളുടെ വരികൾ കാത്തിരിക്കുന്നത്?
1: അത് വായിക്കാനല്ല, പാടാൻ എനിക്ക് ഒട്ടും അറിയില്ല.
0: അതെ, വായിച്ചാലും മതി.
1: വായിക്കാന് നോക്കി വായിക്കാതെ ഒന്നും കാണാപ്പാടെ അറിയത്തില്ല.
0: അതിപ്പോ മൊബൈൽ ഏതെങ്കിലും ഒക്കെ കുറിച്ചതുണ്ടാവൂല്ലേ? നീ
1: ആരാന്ന് പറയൂ, എന്നാ പാടാ.
0: ഇതാണ് കുഴപ്പം. ഞാനൊരു 100 കാര്യം അങ്ങോട്ട് പറഞ്ഞ് അതെല്ലാം ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്നോട് ആരാണ് ആരാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെ ശരിയാവും?
1: എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ട്.
0: അതുപോലെയുള്ളൂ, തോന്നുന്നില്ല. അതുപോലെയുള്ളൂ. അത് പറയാം, അതിന് ഉറപ്പായിട്ട് സമാധാനം ഉണ്ടാക്കും. ഈ ഫോണ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് ആരാ, എന്താ, എവിടെന്താ എന്നെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടേ
1: പോവുള്ളൂ.
0: എന്റെ പൊന്നെ, അതൊന്നുമല്ല. അപ്പൊ രണ്ടു വരി, ഞാൻ രണ്ടേ രണ്ടു വരിയല്ലേ ചോദിച്ചുള്ളൂ?
1: രണ്ടേ രണ്ടു വരി.
0: ഈ അടുത്ത ഏതോ കവി സമ്മേളനത്തിന് ചൊല്ലിയ.
1: കവി സമ്മേളനത്തിനൊന്നും ഞാൻ പോയിട്ടില്ല.
0: അതെന്താ പോവാത്ത?
1: കവി സമ്മേളനത്തിന് പോവാൻ താല്പര്യമില്ല. പബ്ലിക് അങ്ങനെയുള്ള ഒരു വേദികളിലും പോയിട്ടില്ല.
0: ആഹാ, അപ്പൊ പിന്നെ എന്തായാലും രണ്ടു വരി കേട്ടേ പറ്റൂ.
1: എന്താ പറയ?
0: പറയണ്ട, കവിത ചൊല്ലിയാ മതി. ഈ മറ്റേ ഉടുമ്പൊക്കെ പിടികൂടു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ പിടിച്ചിരിക്കുകയാണ്. ഇനി കവിത കിട്ടിയാലേ പിടിവിടുവുള്ളൂ. അതാണ്
1: ഒരു കവിത പോലെ എഴുതാ. കവിതയല്ല
0: ഉള്ളത്, പോരട്ടെ.
1: ആകാശത്തിന്റെ ചൂട്ടിൽ പെയ്യാൻ നിൽക്കുന്ന വീർപ്പുമുട്ടുന്ന മഴയെ കുറിച്ച് ഒരു കവിതയിൽ, പ്രണയത്താൽ പൊട്ടിപ്പോയ ഒരു ഹൃദയത്തെ കുറിച്ചും എഴുതാം. പക്ഷെ അത് നീ പാടുമ്പോൾ ഞാൻ എന്നെയോ നിന്നെയോ കാണുന്നു. മൂടൽമഞ്ഞിന്റെ ഏകാന്തതയാണ് അകമേയുള്ള തീയിൽ ഞാൻ ഒഴുകി വിളിക്കും. പക്ഷിയുടെ ചുണ്ടുപോലെ കടാരത്തുമ്പ് പോലെ എന്തോ ഒന്ന് നീണ്ടുവരുന്നു. അഗ്നിയുടെ ഗർഭത്തിലേക്ക് ഞാൻ തുടരെ പതിക്കുന്നു. തെരുവിന്റെ രാത്രിയിൽ വിളക്കുമരത്തിലൂടെ ചാഞ്ഞു പെയ്യുന്നത് മഴയല്ല, അഗ്നിയുടെ നൂലുകൾ എങ്കിലും എഴുതട്ടെ. മതിയാ?
0: പോരാ, ഇത് കവിതയല്ലെന്നാരാ പറഞ്ഞ? എന്തായാലും ഇത് എഴുതിയ ആൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മെയ് 14 എന്താണ് വിശേഷം? അല്ല, എന്താണ് അവിടെ വിശേഷിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വിശേഷം ബർത്ത്ഡേ ആണ്.
1: മെയ് 11 ആണോ?
0: ആ, എന്റെ അടുത്ത് പറഞ്ഞ ആള് പക്ഷെ മെയ് 14 എന്നാണ് പറഞ്ഞത്. ഒരു ബിന്ദു വിനോദ് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചിട്ട് പറഞ്ഞു, കെ ജി മനോജ് എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്, കവിയുടെ ബർത്ത്ഡേ ആണ് മെയ് 14, അദ്ദേഹത്തെ വിളിച്ച് ബർത്ത്ഡേ ആശംസകൾ അറിയിക്കണം, കവിത ചൊല്ലിക്കണം എന്നൊക്കെ. അങ്ങനെ ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. അപ്പൊ ഗംഭീരമായില്ലേ പിറന്നാൾ ആശംസ? അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ടാ വെക്കേണ്ടേ? ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. വയലാറിന്റെ അനശ്വരമായ വരികൾ, ദേവരാജന്റെ സംഗീതവും യേശുദാസിന്റെ ആലാപനവും. നദി എന്ന ചിത്രത്തിലെ പാട്ടല്ലേ? അതെ അതെ, മലയാളികൾ ഉള്ളിടത്തോളം കാലം, മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഈ പാട്ട് ആരും മറക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. താങ്കളുടെ എഴുത്ത് വളരെ ഗംഭീരമായി തുടരട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം,
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ചേർക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലി ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പൊ ഈ ദ്രാവകത്തില് പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ മാത്രം തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാന്തമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ TBയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. TBയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ

0: അറിയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാരീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പൊ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും, നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ, നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും, നമുക്ക് ഏറ്റവും പ്രിവെന്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എ സിയുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന, അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോഴുള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക, തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം. കുറച്ചുകൂടെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല, അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്കും നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്നും അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന അനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്, ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ, രോഗികളല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം, അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ മധുരൈ ടി എൻ ശേഷഗോപാലൻ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം. ഭൈരവി രാഗത്തിൽ ജനനി മാമവ എന്നു തുടങ്ങുന്ന കൃതി, മിശ്രചാപ്പ് താളം.

ഇതുവരെ കേട്ടത് മധുരൈ ടി എൻ ശേഷഗോപാലൻ പാടിയ സ്വാതി തിരുനാൾ കൃതി. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം.

0: Please.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
2: പ്രവർത്തിപ്പിക്കാൻ സൌകര്യവും ശാന്തവുമായ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഊർജ്ജസ്രോതസ്സായി വൈദ്യുതിയെയാണ് ആദ്യകാലങ്ങളിൽ ആശ്രയിച്ചിരുന്നത്. ഒറ്റ ചാർജിംഗിൽ കിട്ടാവുന്ന യാത്രാദൂരത്തിന്റെ പരിധി അഥവാ റേഞ്ചിലെ കുറവ് ഇലക്ട്രിക് വെഹിക്കിളിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ലോകം വിമുഖത കാട്ടാനിടവരുത്തി. ഐസി എഞ്ചിനുകളുടെ ആവിർഭാവം ആ ന്യൂനതയെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചു.
1: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി ഇപ്പോൾ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ വേണുഗോപാൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. നമ്മൾ പ്രധാന വിഷയത്തോട് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മൃഗസംരക്ഷണ മേഖലയിൽ നമ്മളൊരു സംരംഭകത്വ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് സാറിന് പറയാനെന്തോ, അതിന്റെ സാധ്യതകൾ എത്രയുണ്ട്, സ്കോപ്പ് എത്രയുണ്ട്?
2: തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. ഇപ്പം അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാലായാലും മുട്ടയായാലും മാംസമായാലും ഇതെല്ലാം തന്നെ കേരളത്തിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പാലിന്റെ ഉൽപ്പാദനം, മുട്ടയുൽപാദനം, മാംസോൽപാദനം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങൾ, അതായത് സാധ്യതകൾ എന്ന് പറയുകയാണെങ്കിൽ, പാല്, മുട്ട, മാംസം ഇത് ഉൽപ്പാദിപ്പിക്കുക, അത് സംസ്കരിക്കുക, അത് വിപണനം ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതെല്ലാം തന്നെ സംരംഭക സാധ്യതകളാണ്. ഇതിലെല്ലാം തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പശു വളർത്തുന്നു, അപ്പം ആ ഒരു കർഷകന് പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതൊരു സംരംഭമാണ്. ഇനി മറ്റൊരാൾ ഇദ്ദേഹത്തിൽ നിന്നും പാലെടുത്ത് ആ പാലിൽ നിന്നും പനീറുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു, അതൊരു സംരംഭമാണ്. ഈ കർഷകന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ലിന് പകരം സൈലേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ സൈലേജ് വേറൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. അദ്ദേഹം ഇപ്പം ചോളം കൃഷി ചെയ്തിട്ട് ആ ചോളം സൈലേജ് ആക്കാനുള്ള സാങ്കേതിക വിദ്യ നേടിയെടുക്കുകയാണെങ്കിൽ സൈലേജ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ഈ കർഷകന് നൽകാം. അപ്പം പല രീതിയിൽ ഇതിനകത്ത് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറുകിട യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
1: നമ്മൾ ഈ ആൻസിലറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മാതിരി തന്നെ ഒരാളുണ്ടെങ്കിൽ എന്റെ കൂടെ തന്നെ
2: കൂടെ ചേർന്ന്
1: നിരവധി
2: പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ മാത്രമല്ല, ഈ പാല് നിന്നും ബൈ പ്രോഡക്റ്റിലേക്ക് പോകുന്നു, അത് ബ്രാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാല് സംസ്കരിക്കുന്നു, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചിക്കോഴികളെ വളർത്തുന്ന ഒരു കർഷകനുണ്ടാവാം, ആ ഇറച്ചിക്കോഴികളെ എടുത്ത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന, സെയില് ചെയ്യുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളുണ്ടാവും, പൗൾട്രി പ്രോസസിംഗ് യൂണിറ്റുകളുണ്ടാവാം. ഇതെല്ലാം തന്നെ സംരംഭങ്ങളാണ്. അങ്ങനെ ഉള്ള സംരംഭങ്ങൾ കേരളത്തിൽ പല പ്രദേശത്തും പല സാധ്യതകളായിരിക്കും. അതിനുള്ള പരിമിതികളും സാധ്യതകളും കണ്ടെത്തി അതിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്. തീർച്ചയായും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത് നോക്കുക, അതിനുള്ള ലൈസൻസുകളും ബാക്കിയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക, അതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
1: അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയവും അത് തന്നെയാണ്. അപ്പം സാർ, ഒരു ഇൻഡസ്ട്രി ചെറിയ തോതിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു ബിൽഡിംഗ് വേണമായിരിക്കുമല്ലോ, പോൾട്രി ആവട്ടെ അല്ലെങ്കിൽ ഡെയറി ആവട്ടെ.

0: പൊട്രി ആവട്ടെ. അപ്പം അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പം കേരളത്തിൽ ഈ 2024 ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് ഫാം ലൈസൻസ് ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് അകത്ത് ഏതൊക്കെ തരത്തിലുള്ള കെട്ടിടങ്ങൾക്കാണ് ലൈസൻസ് വേണ്ടതെന്ന് നിർവചിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 10 കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 പശുക്കളിൽ കൂടുതൽ വളർത്തുന്ന സംരംഭമാണെങ്കിൽ, ആടിന്റെ കാര്യത്തിലാണെങ്കിൽ 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. ഇപ്പൊ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ 250 കൂടുതൽ കോഴികളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. പന്നി വളർത്തുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ 5 പന്നിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം. അപ്പൊ ഈ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്,
0: പഞ്ചായത്തുകളാണ്
1: തീർച്ചയായും. അപ്പൊ പക്ഷേ ഈ ബിൽഡിംഗ് പെർമിറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൊട്ട് നമ്മുടെ ഈ മതിലുമായിട്ടുള്ള, അതായത് കോമ്പൗണ്ട് വാളുമായിട്ടുള്ള മിനിമം സെറ്റ് ബാക്ക് പാലിച്ചിരിക്കണം. അപ്പൊ അതില് കേരളത്തിലെ ഫാമുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 750 സ്ക്വയർ മീറ്ററാണ് ഇപ്പൊ കേരളത്തിലെ ഏകദേശം എല്ലാ ഫാമുകളും ഈ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് തന്നെ വരും. 750 സ്ക്വയർ മീറ്ററിനകത്ത് വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഒരു കാറ്റഗറിയാണ്, അതിന് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. 750 മുകളിൽ വരുന്നവർക്ക് വേറൊരു കാറ്റഗറിയാണ്. അപ്പൊ രണ്ടായിട്ടാണ് കേരളത്തിൽ, അതിപ്പോ ഡയറി ആയാലും ബോട്ട് ഫാം ആണെങ്കിലും പൗൾട്രി ഫാം ആണെങ്കിലും ഈ രണ്ട് ക്ലാസ്സിനകത്ത് വരും. ഈ 750 സ്ക്വയർ മീറ്ററിനകത്ത് വരുന്ന ഒരു ഫാം ആണെങ്കിൽ, കെട്ടിടത്തിന്റെ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത് ആണെങ്കിൽ, അതിന് മുൻഭാഗത്ത് വിടേണ്ട സെറ്റ് ബാക്ക് എന്ന് പറയും. സെറ്റ് ബാക്കാണ് ഈ കോമ്പൗണ്ട് വാളും കെട്ടിടവുമായിട്ടുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മുൻഭാഗത്ത് 3 മീറ്റർ മിനിമം സെറ്റ് ബാക്ക് വിടണം, വശങ്ങളിൽ 2 മീറ്റർ വേണം, പിൻഭാഗത്തും 2 മീറ്റർ വേണം. ഇതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലോർ സ്പേസ് എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ 1 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയാല് അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ 1 ഏക്കർ നിറയെ കെട്ടിടം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല. അവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. 75% സ്ഥലം നമ്മൾ കെട്ടിടത്തിനായിട്ട് ഉപയോഗിക്കാം,
0: 25%
1: ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഫാമുകൾക്ക് വേണ്ടിയിട്ട് കുറെ ഇളവ് ചെയ്തതാണ്. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടത്തില് ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇളവ് വന്നതാണ് ഈ 2024. അപ്പൊ ഈ 750 മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ, കുറച്ചുകൂടെ വലിയൊരു ഫാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന സെറ്റ് ബാക്കിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സെറ്റ് ബാക്ക് നമ്മൾ ഇവിടെയുണ്ടായിട്ടുണ്ട്. ഇപ്പം 750 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ബിൽഡിംഗ് ആണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ മുൻഭാഗത്ത് 5 മീറ്ററും വശങ്ങളിൽ 3 മീറ്ററും പിൻഭാഗത്ത് 5 മീറ്ററും കോമ്പൗണ്ട് വാളിൽ നിന്ന് നമ്മൾ മിനിമം സെറ്റ് ബാക്ക് നമ്മൾ വിട്ടിരിക്കണം. അവിടെ ഈ പറയുന്ന ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് പരമാവധി നമുക്ക് 70% മാത്രമേ, അതായത് 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അതിൽ 70% കൂടുതൽ കെട്ടിടം കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ അവിടെ കഴിയില്ല. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് മാത്രമേ നമുക്കൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.
0: ഇപ്പൊ സാറ് സൂചിപ്പിച്ച മാതിരി ഈ കെട്ടിടത്തിന്റെ അകത്ത് നമ്മൾ പോൾട്രി ആവാം, ഗോട്രി ആവാം,
1: അത് കോമൺ ആയിട്ടുള്ളതാണ്.
0: പക്ഷെ നമ്മുടെ ഈ 750 സ്ക്വയർ മീറ്ററിന്റെ കുറവാണെങ്കിൽ ആ ഒരു അതിനുവേണ്ടി ഒരു പ്രത്യേക ചട്ടമുണ്ട്, അത് കൂടുതലാണ്.
1: രണ്ട്
0: തരത്തിലെ കെട്ടിടങ്ങൾ.
1: ഇനി ഇതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ വിട്ട് പറയേണ്ടതായിട്ടുള്ളത്, ഇപ്പൊ 10 പശു വരെ നമുക്കൊരു സംരംഭത്തിന് ഈ പറയുന്ന മാനദണ്ഡം ഇല്ലാന്ന് പറഞ്ഞാലും അവിടെ ഒരു ചെറിയ കാര്യം ചേർത്തിട്ടുണ്ട്. അതായത് ഇനി ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും മിനിമം 1.5 മീറ്റർ സെറ്റ് ബാക്ക് പാലിക്കണം.
0: ഓക്കെ.
1: അതായത് ഒരു കാരണവശാലും അടുത്ത വീടിന്റെ അടുത്ത വസ്തുവിന്റെ മതിലോട് ചേർത്ത് നമ്മൾ ഒരു ഫാം നിർമ്മിക്കാൻ പാടില്ല,
0: ഒരു കൗഷെഡ് പോലും
1: ഒന്നും ചെയ്യാൻ പാടില്ല. 1.5 മീറ്റർ സെറ്റ് ബാക്ക്, അതായത് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും, ഇപ്പൊ ഒരാൾ 2 പശുവിനെ വളർത്തുന്നുള്ളൂ, അപ്പൊ അയാളൊരു തൊഴുത്ത് നിർമ്മിക്കുകയാണ്. ഒരു കാരണവശാലും അടുത്ത വീടിന്റെ അടുത്ത കെട്ടിടത്തിന്റെ ഈ മതിലോ അല്ലെങ്കിൽ അതിന്റെ ചോരോ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് വാളിൽ നിന്നും 1.5 മീറ്റർ ഗ്യാപ്പ് അവിടെ നിർബന്ധമായിട്ടും വിട്ടിരിക്കണം. അതാണ് ഈ ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും അത്തരൊരു വ്യത്യാസം വളരെ ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
0: അപ്പൊ ഇത് സർ ബിൽഡിംഗിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സെറ്റ് ബാക്ക് വിടേണ്ടത്, എത്ര ഫ്രീ സ്പേസ് വിടണം, പിന്നെ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ വല്ലതും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതില്ല, അത് നമ്മുടെ ആവശ്യം മാതിരി ചെയ്യും.
1: പ്രശ്നമില്ല. ഇതിനകത്ത് വേറെ മുൻപ്

0: ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു. ആ നിബന്ധനകളെല്ലാം തന്നെ ഒഴിവാക്കി. അത് പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ചെയ്യാനായിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പല നിബന്ധനകളും മുൻപുണ്ടായിരുന്ന ചട്ടത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും
1: സെറ്റ്ബാക്കും
0: സെറ്റ്ബാക്കും അതുപോലെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സുമാണ് നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് അപേക്ഷിക്കുമ്പോൾ ഈ കെട്ടിട നിർമ്മാണ ബില്ലും പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്തിന്റെ സ്കെച്ച് കൊടുക്കണം, ബിൽഡിങ്ങിന്റെ പ്ലാൻ കൊടുക്കേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, സാധാരണ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രമാണം, അതിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ വഴിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിന് ഒരു പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ.
1: അപ്പൊ ഈ പെർമിറ്റും നമ്മൾ സാധാരണ നമ്മളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പെർമിറ്റ് ഇതുമായിട്ട് വല്ലതും ഡിഫറൻസ് ഉണ്ടോ? ഇതിന് വല്ലതും ഇളവ് വല്ലതും ഉണ്ടോ ഇതിന് ഫാം ബിൽഡിംഗിന് വേണ്ടി?
0: അങ്ങനെ ഇല്ല, പ്രത്യേകിച്ച് ഇളവുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ഇളവുകൾ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഈ വീടുകൾ നിർമ്മിക്കുന്നതിന് പല ഇതുണ്ട്, പക്ഷെ ഇവിടെ ഈ ബിൽഡിംഗ് റൂൾസ്, ഫാം ബിൽഡിംഗ് റൂൾസിനകത്ത് ഈ പറയുന്ന ഇളവുകളെ ഉള്ളൂ, മറ്റ് ഇളവുകളൊന്നും തന്നെ ഇതിനകത്ത്.
1: സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
0: ഓക്കെ,
1: ഹലോ. ഹലോ
2: ഹലോ, ഇടവാൻ പ്രദീപ്.
1: പറഞ്ഞോളൂ പ്രദീപ് ജി,
0: പറഞ്ഞോളൂ.
2: ഇവിടെ അടുത്തൊരു ഫാം, ഇന്റഗ്രേറ്റഡ് ഫാം ആണ് തുടങ്ങിയിട്ടുണ്ട്.
0: ആയിക്കോട്ടെ.
2: അത് രണ്ടുമല്ലായി, 10-12 പശുക്കളുണ്ട്, കുറെ കോഴിയുണ്ട്. അപ്പൊ ഇത് മലിനീകരണം എന്ന് പറഞ്ഞ പരിസരവാസികൾ എതിർക്കുകയാണ്.
1: നിങ്ങളാണോ തുടങ്ങിയിരിക്കുന്നത് ഈ ഫാം? നിങ്ങളുടെയാണോ ഫാം?
2: അല്ല, ഇതിനടുത്ത് മറ്റൊരാളാണ്.
1: ഓക്കെ.
2: അപ്പൊ ഇത് തുടർന്ന് പോകാൻ കഴിയോ?
0: ഈ അതായത് 10 പശുവിൽ കൂടുതൽ വളർത്തുന്ന ഒരു ഡയറി ഫാം ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിരിക്കണം. അത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത്. 10 മുതിർന്ന പശുക്കൾ, അതായത് കറവയുള്ള 10 പശുക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1.5 വയസ്സ് താഴെയുള്ള മൃഗങ്ങളെ മെച്ചുറായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അപ്പം 12 പശുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഫാമിന് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം അവർ പാലിച്ചിട്ടുണ്ടാവും. ഇനി ലൈസൻസ് കിട്ടണമെങ്കിൽ അവിടെ ഒരു ഡയറി ഫാം പ്രവർത്തിക്കുമ്പോൾ അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അതിന് ഏറ്റവും പ്രധാനം മേൽക്കൂരയുള്ള ഒരു വളക്കുഴി, അതായത് അവിടെ ഉണ്ടാകുന്ന ചാണകവും മറ്റും സംഭരിക്കാനുള്ള മേൽക്കൂരയുള്ള വളക്കുഴി, അതുപോലെ തന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം യൂറിന് സംഭരിക്കാനുള്ള ഒരു സ്ലാറി പിറ്റ്, പിന്നെ ഒരു കമ്പോസ്റ്റ് പിറ്റ്, അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റിന്റെ കാര്യത്തിൽ ഇപ്പൊ നിർബന്ധമില്ല. കാരണം ഇപ്പൊ ചാണകം ഉണക്കി വിൽക്കുന്ന സംവിധാനങ്ങളാണ് കൂടുതലും
2: ഇപ്പോഴും.
0: അപ്പം പുതിയ ചട്ടത്തിൽ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് നിർബന്ധമാക്കിയിട്ടില്ല. കാരണം ഈ ചാണകം ഉണക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലൈസൻസ് ലഭിക്കാനുള്ള തടസ്സമൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള, അതായത് ഒരു ഫാമിലുണ്ടാവുന്ന ദ്രവ മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പരിസര മലിനീകരണം ഉണ്ടാകാതെ സംസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കിട്ടും. അല്ലാതെ വരികയാണെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുമ്പോഴും അദ്ദേഹം അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിസരത്ത് പരാതികളും മറ്റും വരും.
1: അപ്പൊ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണും,
0: തീർച്ചയായിട്ടും കാണും.
1: ഓക്കെ പ്രദീപ് ജി, വിളിച്ചതിന് വളരെ നന്ദി. അതിന്
0: സ്വാഭാവികം പറയണം പറയണം. ഇപ്പം തീറ്റപ്പുല്ല് ശരിക്കും പറഞ്ഞാൽ തീറ്റപ്പുല്ല് 45 ദിവസം ആകുമ്പോഴും കട്ട് ചെയ്ത് മാറും. കട്ട് ചെയ്ത് മാറും തന്നെയല്ല, തീറ്റപ്പുല്ല് അതിനിടയ്ക്ക് പാമ്പ് കൃത്യമായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ പാമ്പിന്റെ ശല്യം കുറവാണ്. ഇടകളയിലും കളപറിക്കലും ഒക്കെ തീറ്റപ്പുല്ല് കൃഷിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഈ പാമ്പുകളൊന്നും അധികം അതിനകത്ത് കയറത്തില്ല. മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല, തീറ്റപ്പുല്ലിന് ഈ കളപറിക്കലും ഇടകളയിലും വളവെടിയിലും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാമ്പിന്റെ ശല്യം കുറയും. അങ്ങനെ ചെയ്യാതെ കാട് കയറി കിടക്കുകയാണെങ്കിലാണ് പാമ്പിന്റെ ശല്യം വരുന്നത്. അപ്പൊ അത് ഇടപെടേണ്ട ഒരു കാര്യം തന്നെ.
1: അത് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കും,
0: പുല്ല് വെട്ടി മാറ്റുക. പശു ഉണ്ടെങ്കിൽ എന്തായാലും പുല്ല് വെട്ടി മാറ്റുന്നുണ്ട്. 45 ദിവസം ആകുമ്പോഴത്തേക്ക് പുല്ല് വെട്ടി ചെയ്യുന്നു. അതിന് ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതി കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ പാമ്പിന്റെ ശല്യം കുറയും. കാട് കയറി കിടക്കുകയാണെങ്കിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാവും, അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെ.
2: പിന്നെ കിണറ്റിലൊക്കെ വെള്ളം അശുദ്ധമാവുന്നുണ്ടെന്ന് പരാതിയുണ്ട്.
0: കിണറ്റില് വെള്ളം അശുദ്ധമാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുവെ ഫാമില് പരിസരത്തുള്ളവർ ആവശ്യപ്പെടുന്നത്

0: വെള്ളമെടുത്ത് പരിശോധിക്കണം. വെള്ളമെടുത്ത് നമ്മുടെ വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട്, അത് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലുണ്ട്, ആരോഗ്യവകുപ്പിന്റെ കീഴിൽ. അവിടെ വെള്ളം പരിശോധിച്ചാല് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫീക്കൽ കോളിഫോമും ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയും, അതായത് ഈ രണ്ടിന്റെയും അനുപാതം നോക്കിയിട്ടാണ് ഈ കണ്ടാമിനേഷൻ ഏത് തരത്തിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് വെള്ളത്തില് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഈ ഫാമിൽ നിന്ന് വന്ന മൃഗങ്ങളിൽ നിന്ന് മാലിന്യമാണോ അതോ തൊട്ടടുത്തുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു സംശയമുണ്ടെങ്കിൽ കുടിവെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫീക്കൽ കോളിഫോം ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കി അനുപാതം നോക്കിക്കഴിഞ്ഞാൽ അത് അതിന്റെ അനുപാതത്തിന്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പൊ നാലിന് മുകളിലാണെങ്കിൽ അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഹ്യൂമൻ സോഴ്സ് ആണ്, അല്ല എങ്കിൽ ആനിമൽ സോഴ്സ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫാമിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടായത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിന്റെ ലീക്കേജ് കൊണ്ടുവരാം. അപ്പൊ അത് ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആ ഫാമിന്റെ കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുള്ള സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്.
1: ഓക്കെ, താങ്ക് യു. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഇതിലോട്ടൊക്കെ വരാൻ തന്നെ ഇരിക്കുവാണ്. അപ്പൊ സാർ, നമ്മൾ ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിച്ച് ബിൽഡിംഗ് ഫാം ബിൽഡിംഗ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അടുത്ത ഘട്ടം വരുന്നത് ലൈസൻസിംഗ് ആണല്ലോ.
0: തീർച്ചയായിട്ടും ഫാം ലൈസൻസ് എന്ന് പറയുന്നത് വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2012 കേരളത്തിൽ ആദ്യമായിട്ട് ഫാം ലൈസൻസിംഗ് ചട്ടങ്ങൾ വന്നത്. ആ ചട്ടങ്ങളിനകത്ത് പല വ്യവസ്ഥകളും വളരെ പ്രയാസമുള്ളതായിരുന്നു. നിരവധി കർഷകരുടെ തന്നെ ആവശ്യമായിരുന്നു ഈ പറയുന്ന ചട്ടങ്ങളെ ലഘൂകരിക്കണം. അങ്ങനെ വളരെയധികം കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് 2024 ഇത് ലഘൂകരിച്ച് ഒരു ലളിതമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ 2024 വന്നു. അതിലാണ് ഈ പറഞ്ഞ, അതായത് നേരത്തെ 5 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോഴും പുതിയ ചട്ടത്തിൽ അത് 10, അത് മുതിർന്ന മൃഗം, അതായത് ഇപ്പൊ 10 5 പശുക്കുട്ടി ഉണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ, അതായത് മുതിർന്ന മൃഗത്തെ മാത്രമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം 10 മുകളിൽ വളർത്തുന്ന ഒരു സംരംഭം മാത്രം ലൈസൻസ് എടുത്താൽ മതി. ആടിന്റെ കാര്യത്തിൽ നേരത്തെ അത് 20 വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണം, 20 മുകളിൽ ലൈസൻസ് വേണമായിരുന്നു. നിലവിൽ അത് 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിയുടെ കാര്യത്തിൽ ഇപ്പം നിലവിൽ 500 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. കാടയുടെ കാര്യത്തിൽ 1000 കാടയിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പൊ ഇത്തരത്തില് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറെ കൂടെ ഇളവ് ചെയ്തുകൊണ്ടാണ് 2024 ഫാം ലൈസൻസ് ചട്ടങ്ങൾ പുറത്തു വന്നത്. ഇനി അതുകൂടാതെ ഈ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഫ്ലോർ സ്പേസ് പറയുന്നുണ്ട്. അതായത് 1 എത്ര മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താൻ കഴിയും, അങ്ങനെ ആ രീതിയിലൊരു ഫ്ലോർ സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക്
1: തിങ്ങിപ്പാർപ്പിക്കാനായിട്ട്
0: പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് 1 സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 3 പശുക്കളെ നമുക്ക് വളർത്താം, അതോടൊപ്പം തന്നെ 10 വളർത്താൻ മിനിമം 1 സ്ഥലം നീക്കി വെക്കണം, 2 വളർത്താനും 1 സ്ഥലം ആവശ്യമാണ്, 250 കോഴികളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 സ്ഥലം അതിനായിട്ട് മാറ്റിവെക്കണം, അല്ലെങ്കിൽ 1000 കാടകളെ വളർത്തണമെങ്കിൽ 1 സ്ഥലം വേണം. ഇങ്ങനെ ഈ ഇതും നേരത്തെ ഉള്ള ചട്ടത്തിൽ നിന്നും ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
1: ഇത് ശാസ്ത്രീയമായിട്ട്
0: ഈ ഫ്ലോർ സ്പേസും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും
1: ലൈസൻസ്
0: ഫാമുകൾക്ക് ലൈസൻസ് കിട്ടുന്നത്. ഇനി ഈ ഫാം ലൈസൻസുമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാമുകളെ ലൈസൻസ് നൽകുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, എണ്ണത്തിന്റെ ആനുപാതികമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല് 11 to 20 പശുക്കൾ വരെയുള്ള ഒരു ക്ലാസ്, അതാണ് ഡയറിയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഫാമുകളെ 6 ക്ലാസുകളായിട്ട് തരംതിരിച്ചു, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എത്ര മൃഗങ്ങൾ ഉണ്ടെന്ന് നോക്കിയിട്ട്. അതുപോലെ ആടിന്റെ കാര്യത്തിലാണെങ്കിൽ 51 to 100 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് ക്ലാസ് എ എന്ന് പറയും. അതിന്റെ ഫീസ് ഇതിനനുപാതികമാണ്. പിന്നെ 2012 ഫീസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഫീസിന്റെ കാര്യത്തിൽ വർധന വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം 11 to 20 പശുക്കളെ വരെ വളർത്തുന്ന ക്ലാസ് എ വിഭാഗത്തിൽ ക്ലാസ് 1 വിഭാഗത്തിൽപ്പെട്ട ഒരു ഡയറി യൂണിറ്റിന് വാർഷിക ഫീസ് 100 രൂപയാണ്. 12 ഫീസ് 100 രൂപയാണ്, ഇപ്പോഴും അത് 100 രൂപ തന്നെയാണ്. അതായത് ലൈസൻസിന്റെ ഫീസാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് മുൻപ് ഈ ഫാം ലൈസൻസ് 1 നൽകിയിരുന്നത്, ഇപ്പോഴത് 5 ഒരുമിച്ചെടുക്കാം. അപ്പൊ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട്
1: 5 കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി
0: കർഷകന്റെ താല്പര്യം. 5 നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ല, ചിലപ്പോൾ 2 എടുക്കാം. അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒരുമിച്ച് 5 ലൈസൻസ് ഫാം ലൈസൻസ്

0: കിട്ടും. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ് ഇപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഒരു ഫാം ലൈസൻസ് ഇല്ലാത്ത പരാതിപ്പെട്ട് ഉണ്ടായി അതിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാമിന് വൺ ടൈം ഫൈനായിട്ട് 10,000 രൂപയും ഡെയിലി ഓരോ ദിവസവും 200 രൂപ ക്യുമുലേറ്റീവ് ഫൈനും ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതെന്ന് പറയുന്നത് ഈ മലിനീകരണ സംവിധാനം സംസ്കരിക്കുകയാണ്.
1: അപ്പൊ സാറ് പറഞ്ഞ അനുസരിച്ച് ഒരു ഫാം തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ലൈസൻസ് എടുത്തിരിക്കണം.
0: തീർച്ചയായിട്ടും ഈ എണ്ണ ഇതിനകത്ത് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ടുപോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ.
1: ലൈസൻസും പഞ്ചായത്തുകളാണല്ലോ കൊടുക്കുന്നത്.
0: അതെ.
1: ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം?
0: ഈ ലൈസൻസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാൻഡിന്റെ ഒരു സ്കെച്ച് വേണം, അവിടുത്തെ ബിൽഡിംഗിന്റെ പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിന്റെ പകർപ്പ്, അതോടൊപ്പം ഇനി പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പാട്ടക്കരാർ, ലീസ് ഡീഡ്, അതിന്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമിൽ ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര ആനിമൽസ് ഉണ്ട്, അവിടെ നമ്മൾ ഏത് ഇനമാണ് ഉദ്ദേശിക്കുന്നത്, ഇനി നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സമ്മിശ്ര കൃഷിയാണോ ഇന്റഗ്രേറ്റഡ് ഫാമാണോ,
1: അതും ചെയ്യാം.
0: അതും ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഫീസും അടയ്ക്കണം, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കാണണം. ഇപ്പം ഒരാള് ഡയറി ഫാമും ഗോട്ട് ഫാമും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറി ഫാമിന് വേണ്ടുന്ന മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ വേണം, ഗോട്ട് ഫാമിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ വേണം. അപ്പൊ രണ്ടും അതിനകത്ത് കാണിച്ചിരിക്കണം, ഇന്ന ഇന്ന ഇത്രയും അനിമൽസ് ഉണ്ട്, പൗട്ടറി ഉണ്ടെങ്കിൽ അതുണ്ട്, ഇതെല്ലാത്തിനുമുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെന്റിന് ചട്ടത്തിൽ വളരെയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാവരും ബയോഗ്യാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചാണകം ഉണക്കി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. സൂര്യപ്രകാശത്തിൽ സോളാർ ഡ്രൈയിങ് ചെയ്യാം, അല്ലെങ്കിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചുള്ള ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവാട്ടറിംഗ് മെഷീൻ ഉപയോഗിച്ച് ചാണകം ഉണക്കിയെടുക്കാം. അപ്പം ഈ ചാണകം ഉണക്കുന്നത് തന്നെ വിവിധ സംവിധാനങ്ങളുണ്ട്.
1: അപ്പൊ ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്.
0: തീർച്ചയായിട്ടും, കാരണം ഈ ചട്ടത്തില് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിന് ലൈസൻസ് കിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഫാമിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു ഫാമിനും ഒരിക്കലും ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാല് 14 ദിവസത്തിനകത്ത് ഇത് അന്വേഷിച്ചിട്ട് ഇവർക്ക് ഇവര് എലിജിബിൾ ആണോ ഈ ലൈസൻസിനെന്ന് നോക്കും. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ആ ലൈസൻസ് കൊടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാരണം പറഞ്ഞ് ലൈസൻസ് നിരസിക്കുകയും ഇവർക്ക് ആ സംവിധാനങ്ങൾ കാരണത്തിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അങ്ങനെയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടെ പലപ്പോഴും പഞ്ചായത്തുകൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ
1: മാലിന്യ സംസ്കരണം എല്ലാം ശരിയാണോ ഇല്ല,
0: കാരണം ഈ ചട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ആവശ്യത്തിനുള്ള മാലിന്യത്തെ സംസ്കരിക്കാനുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും പഞ്ചായത്തിന് നോക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഉദാഹരണം, ഇപ്പൊ ഒരു 10 ബസിന്റെ ഒരു ഡയറി യൂണിറ്റ് ആണ്, അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റിനാണ് ചെയ്തിട്ടുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പ്രോസസ് ചെയ്യാനുള്ള വലിപ്പമുണ്ടോ, ഇത്ര ക്യൂബിക് മീറ്റർ, അതായത് ഇപ്പൊ 10 ബസുള്ള ഒരു ഡയറി ഫാം ആണെങ്കിൽ 5 MCUBന്റെ ഒരു പ്ലാന്റ് വേണം. ഈ 5 MCUBന്റെ പ്ലാന്റ് തന്നെയാണോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടക്കുമോ എന്ന് എക്സ്പെർട്ടൈസ് ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല. പ്രത്യേകിച്ച് ഒരു വലിയ ഫാമൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ചെറിയൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആവശ്യം വരത്തില്ല. വലിയൊരു ഫാമിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്ലറിയൊക്കെ പ്രോസസ് ചെയ്യുന്നു, അത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസ് കൂടി പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. പക്ഷെ ലൈസൻസ് അൾട്ടിമേറ്റ് ആയിട്ട് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഫാമിന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവുമില്ല. കാരണം പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്, ഈ പറയുന്ന സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അനിമൽസിനുള്ള സ്പേസും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
1: അപ്പൊ നമുക്ക് ഇതിനുവേണ്ടി കർഷകർ അല്ലെങ്കിൽ ഒരു സംരംഭകൻ ഇങ്ങനത്തെ ഒരു

0: യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും നല്ലതായിരിക്കും.
1: അത് തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേറെ കുറച്ചധികം നിയമാവലികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള ദൂരം, ആ ദൂരം അവർ പ്രധാനമായൊരു ഫോക്കസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് അടുത്ത ജനവാസമുള്ള പ്രദേശങ്ങളാണല്ലോ, കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്രയധികം ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് ആണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. സെറ്റ് ബാക്ക് മാത്രമല്ല,
0: ഇത് ഫാമിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതോ മാലിന്യ സംസ്കരണം ചെയ്യുന്ന
1: ഫാമിന്റെ ഡിസ്റ്റൻസ് ആണ്, തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഉള്ള ഡിസ്റ്റൻസ് അവർ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നല്ല അതിന് പറയുന്നത്, ക്ലിയറൻസ് ആണ്. പി സി ബിയുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനാണ്. അപ്പം പി സി ബിയുടെ ഒരു പരിശോധന കാണും, പരിശോധിച്ചതിന് ശേഷമാണ് ഈ പി സി ബിയുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിന് പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അടുത്ത വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരു ലൈസൻസ് എടുക്കേണ്ട ഒരു ഫാം, ഉദാഹരണത്തിന് ഒരു 20 വശമുള്ള ഒരു ഫാം ആണെങ്കിൽ 10 മീറ്റർ അടുത്ത വീട്ടിൽ നിന്നും ഉള്ള ക്ലിയറൻസ് അവിടെ വേണം. 10 മീറ്റർ ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആട് വളർത്തുന്ന ഒരു യൂണിറ്റ്, 20 മുതൽ 50 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് 25 മീറ്റർ അടുത്ത വീട്ടിൽ നിന്ന് ക്ലിയറൻസ് വേണം. ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ, സോറി, ആടിന്റെ കാര്യത്തിൽ 20 മുതൽ 50 വരെയുള്ള ആടുകൾക്ക് 10 മീറ്റർ മതി. പശുവിന്റെ കാര്യത്തില് 15 മുതൽ 20 പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 10 മീറ്റർ ക്ലിയറൻസ് വേണം. പശുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, 21 മുതൽ 50 പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 25 മീറ്ററാണ് അടുത്ത വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുകൾ. അപ്പൊ അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ അവിടെയുണ്ട്. ആ ഗൈഡ് ലൈൻസും കൂടെ പാലിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മളൊരു ഫാം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ആ ഡിസ്റ്റൻസ് ഇതെല്ലാം തന്നെ നമ്മൾ
0: നോക്കണം,
1: പാലിക്കേണ്ടതായിട്ട്.
0: ഒരു ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വിടാൻ
1: വേണം. പിന്നെ നമ്മുടെ ഒരു ഫാം നിർമ്മിച്ചതിന് ശേഷം അപ്പുറത്ത് വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഏതാണോ ആദ്യം വന്നതെന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയം. കാരണം ഫാമിന്റെ ഫാമാണ് ആദ്യം വന്നിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മറിച്ച് ഫാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ദൂരപരിധി നമ്മൾ പാലിക്കണം. അതിപ്പോ പൗൾട്രി യൂണിറ്റ് ആണെങ്കിലും എല്ലാം തന്നെ ഈ പറയുന്ന, ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പിഗിന്റെ കാര്യത്തിലാണ്. പന്നി വളർത്തുന്ന മേഖലയിൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിഗ് ഫാമുകൾക്കെതിരെ പൊതുവെ ഉണ്ട്. കാരണം അവിടെ മാലിന്യം, പ്രത്യേകിച്ച് ഈ കോഴി അറവ് മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പന്നികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പരിസര മാലിന്യീകരണം നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം 5 പന്നിയെ വരെ വളർത്തുന്നതിന് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരു ദൂരപരിധിയും
0: വെച്ചിട്ടില്ല.
1: പക്ഷെ 5, 6 മുതൽ 15 പന്നികളെ വരെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും കുറഞ്ഞത് 50 മീറ്റർ വേണം. 6 മുതൽ 15 പന്നികളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് അടുത്ത വീട്ടിൽ നിന്നും 50 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇനി 16 മുതൽ 50 പന്നികളെ വരെ വളർത്തുകയാണെങ്കിൽ 75 മീറ്റർ ഡിസ്റ്റൻസ് വേണം. 50 മുകളിലാണെങ്കിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇത് പിഗ് ഫാമുകൾക്ക് ഈ പറയുന്ന ദൂരപരിധി കുറച്ചുകൂടെ കൂടുതലാണ്. മറ്റ് ഡയറി ഫാം ആയാലും അതുപോലെ തന്നെ ഗോട്ട് ഫാം ആയാലും പൗൾട്രി ഫാം ആയാലും ഒക്കെ ഇത്രയ്ക്കുള്ള ഇതല്ല. കാരണം ഈ കോഴി അറവും മാലിന്യവും മറ്റും ഫീഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ പറയുന്ന.
0: ഇവിടെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് അത് പിഗ് ഫാമാണോ ഡയറിയാണോ ഗോട്രിയാണോ ഇതനുസരിച്ച് അതിന്റെ ഒരു ആ ഡിസ്റ്റൻസ് വേരി ചെയ്യും.
1: പിഗ് ഫാം ആണെങ്കിൽ കുറെ കൂടെ ഇതിനകത്ത് കാര്യങ്ങൾ കർക്കശമാണ്. ഞാൻ പറയാൻ കാര്യം വെച്ചാല് പിഗ് ഫാമിൽ നമ്മൾ പലപ്പോഴും പന്നികൾക്ക് ഫീഡ് ചെയ്യുന്നത് ഈ പറയുന്ന കോഴി അറവ് മാലിന്യങ്ങളാണ്, പൗൾട്രി വേസ്റ്റ് ആണ്.
0: അതും ഒരു മാലിന്യം തന്നെയാണ്.
1: അപ്പൊ അത് സംസ്കരിക്കാനായിട്ട് പ്രത്യേകം തന്നെ ചട്ടങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ അടച്ചു മൂടിയ പാത്രങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ അടഞ്ഞ വണ്ടികളിലോ മാത്രമേ ഈ കോഴി അറവ് മാലിന്യങ്ങൾ ഈ ഫാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അതുപോലെ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന പൗൾട്രി വേസ്റ്റ് മാത്രമേ ഫാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. കൂടുതൽ ദിവസം അതിവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പാടില്ല. കൊണ്ടുവരുന്ന ഇറക്കുന്ന സ്ഥലം തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. അതിന്റെ ഈ സീപ്പേജ് ഉണ്ടാവരുത്, അത് സീപ്പേജ് കുടിവെള്ളത്തിലും മറ്റും വരരുത്. അവിടെ ഉണ്ടാകുന്ന സീപ്പേജ് ഉണ്ടെങ്കിൽ അത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ വേണം. പിന്നെ അത് നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കണം. അതായത് കാക്ക, ഈ പക്ഷികളൊന്നും വരാൻ പാടില്ല, നായ്ക്കൾ, തെരുവുനായ്ക്കൾ വരാൻ പാടില്ല. ഇങ്ങനെയുള്ള പ്രാണികളും അതുപോലെ തന്നെ ഈച്ച, ശല്യം, ഇതൊന്നും വരാതിരിക്കാനായിട്ട് ഈ കോഴി അറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് ഫെൻസ് ചെയ്തൊരു പ്രദേശത്തിടണം, തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം.

0: അത് 12 മണിക്കൂറിന് അപ്പുറത്തേക്ക് കൊണ്ട് ഇവിടെ സൂക്ഷിച്ചേക്കാൻ പാടില്ല, അത് അന്നും തന്നെ ഉപയോഗിച്ചു പോകണം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ,
1: നിരവധി ഉപാധികളുണ്ട്
0: ഈ പൗൾട്രി ഫാമുകളിൽ. ഈ കോഴി അറവ് മാലിന്യം ഉപയോഗിക്കുന്നെങ്കിൽ അവർ പ്രത്യേകിച്ച് പാലിക്കണം. പിന്നെ ഇത് കുക്ക് ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ. പിഗിന് ഇത് ഫീഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്ന് ഉള്ള അണുബാധയും മറ്റും ഇതിനൊരു ഒരു ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ SOP തന്നെ ഈ കോഴി അറവ് മാലിന്യം കൊടുക്കുന്നതിന് ബന്ധപ്പെട്ടുണ്ട്. അതായത് അത് വേവിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. തൂവലെന്തായാലും പന്നികൾ കഴിക്കില്ല. അപ്പൊ അതിനെ നമ്മൾ മാറ്റിയതിന് ശേഷം ഇത് കുക്ക് ചെയ്ത് തന്നെ കൊടുക്കണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉത്തരവുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ബിഗ് ഫാമുകൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും മറ്റും ബിഗ് ഫാമുകൾ നേരിടേണ്ടി വരുന്നു. അപ്പൊ അവര്
1: ശ്രദ്ധിക്കാം. അപ്പൊ ഡോക്ടർ വേണുഗോപാൽ, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു സംരംഭകൻ ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ പോകുവാണ്, അപ്പം അതിന് എത്ര ഡിസ്റ്റൻസ് വേണം, ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസിന് വേണ്ടി, ഇപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ഓൺലൈനായിട്ടോ എങ്ങനെയും എല്ലാം അറിവ് കിട്ടാൻ സാധ്യതയുണ്ട്?
0: തീർച്ചയായിട്ടും. ഇതിനകത്ത് ഈ പറഞ്ഞ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ ചട്ടങ്ങളും അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ അപേക്ഷകളും മറ്റും പൂരിപ്പിക്കുന്ന സമയത്ത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപേക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ ഫീസ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഈ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മള് ഇപ്പൊ 10 ലക്ഷം രൂപയുടെ സംരംഭമാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഫീസാണ് അടയ്ക്കേണ്ടത്. അത് അതിനൊരു കാൽക്കുലേറ്റർ തന്നെ അതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ചട്ടങ്ങളും മറ്റും ഓൺലൈനായിട്ട് ലഭിക്കുകയും ചെയ്യും. മറിച്ച് അത് കൂടാതെ ഈ വകുപ്പുകൾ, വിവിധ വകുപ്പുകൾ, ഇപ്പൊ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും വെറ്ററി യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെ ഈ സംരംഭക പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ ശില്പശാലകളൊക്കെ നടത്തുന്നുണ്ട്, എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പങ്കെടുക്കുന്നവർക്ക് അതിനകത്ത് ഈ താല്പര്യമുള്ളവരെ പ്രത്യേകിച്ച് ക്ഷണിച്ച് കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സംരംഭം നടക്കുന്നുണ്ട്. അപ്പൊ അതിന് താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം, സ്ഥിരമായിട്ടൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ല, ആ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന വായ്പകൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ, ഈ നിയമങ്ങൾ, ഏതൊക്കെ ലൈസൻസുകൾ എവിടെ നിന്നെല്ലാം എടുക്കണം, അങ്ങനെ ഒരു ഇത് അറിവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വ്യവസായ വകുപ്പിലൊക്കെ K-SWIFT എന്ന് പറയുന്ന ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ട്. അതേപോലുള്ള ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം കൂടി നമുക്ക് ആവശ്യമാണ്.
1: നന്നായിരിക്കും
0: തീർച്ചയായിട്ടും. കാരണം ഒരു സംരംഭകന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുമതികളും ഒരൊറ്റ വിൻഡോയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഈ മേഖലയിലൂടെ വരണം.
1: ഡോക്ടർ വേണുഗോപാൽ, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ, സർ ആദ്യം ബിൽഡിംഗിനെ കുറിച്ച് പറഞ്ഞു, അതിൽ നമ്മൾ ബിൽഡിംഗിന്റെ ഏരിയയെ അനുസരിച്ചാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞ്, ലൈസൻസിന് എണ്ണം അനുസരിച്ചാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിന്റെ ടോട്ടൽ എമൗണ്ട് അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. മൂന്ന് ക്യാപിറ്റൽ
0: മൂന്ന്
1: രീതിയിലാണ്
0: ഫാമുകളുടെ കാര്യത്തിൽ
1: വരുന്നത്. സർ, ഇത് കഴിഞ്ഞാല് നമുക്കിപ്പം ഒരാൾ നമ്മുടെ പാലുൽപാദനം ചെയ്യുന്നു, സർ പറഞ്ഞ മാതിരി ചിലപ്പോൾ അത് പ്രസംസ്കരിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെന്റ് തരത്തിലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒരു അനുമതി, പ്രത്യേകിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കള് വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത്, 12 ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവ്, ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 12 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSAയുടെ ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ ഒരു ദിവസം കൈകാര്യം, 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പൊ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷന്റെ ആവശ്യമേ വരുന്നുള്ളൂ. 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പൊ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSAയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണന ഒന്നുമില്ല,
1: ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആർക്കും
0: കൊടുക്കുന്നില്ല. ഇവിടെ അതല്ലാതെ പാലിപ്പോ സംസ്കരിച്ച് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്ന് തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസിംഗ് യൂണിറ്റ്, അപ്പൊ 50 കോഴികളെ വരെ പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ്റ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ രണ്ട് മൃഗങ്ങളെ, വലിയ പശുവിനെ അല്ലെങ്കിൽ കാളയൊക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാലയാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. രണ്ടിൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും. അതിന് വെരിഫിക്കേഷൻ എല്ലാവരും നടത്തുന്നുണ്ട്. എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. നമ്മുടെ യൂണിറ്റിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അതും
1: മാൻഡേറ്ററിയാണ്. ഇപ്പൊ സാർ സൂചിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ FSSI ഇത് ലൈസൻസ് രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്ക് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ ആ സ്ഥിതിയിലും
0: തീർച്ചയായും നമ്മളിപ്പം നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് FSSI രജിസ്ട്രേഷൻ അടങ്ങിയ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സാർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ഇത് അലപ്പുഴ
1: വിളിക്കുന്ന
2: പരിപാടി സംസാരിക്കാൻ കാരണം എന്റെ 1000 നമസ്കാരം.
0: നമസ്കാരം.
2: പിന്നെ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചത്, ഒരു ഈ സാർ നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ പിന്നെ 60% വെച്ചാൽ കിട്ടുമോ? പിന്നെ രണ്ടാമത് എങ്ങനെയാണത് നിയമങ്ങൾ ഒന്ന് പറഞ്ഞുതരാൻ പറ്റും?
0: അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പൊ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിന്റെ ഒരു യൂണിറ്റാണ്. ഒരു തുടക്കക്കാരനായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിന്റെ ഒരു യൂണിറ്റാണ്. അപ്പൊ അതിനകത്ത് 19 പെണ്ണാടും ഒരു മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അതോടൊപ്പം തന്നെ 300,000 രൂപ അതിന്റെ ആടിന്റെ വിലയും അതിന്റെ കൂട് നിർമ്മാണത്തിനും എല്ലാം കൂടെ ഒരു 300,000 രൂപ നമുക്ക് മുടക്കു വരും. അതിന്റെ പറയട്ടെ അപ്പൊ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30% സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാഡക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പൊ ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30% സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തിൽ. അപ്പൊ ഈ ആടുവളത്തിന് പ്രത്യേകിച്ച് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിന്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 ആടിന്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്ട് എടുക്കാം. ഏതിന്
1: ലോൺ എടുക്കാൻ വേണ്ടി
0: ഞാൻ പറയട്ടെ. പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത്, അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ ചെറുകിട ആടുവളത്തിൽ യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന്റെ പ്രോജക്ട് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ്, കൂടൊക്കെ ഉണ്ടെങ്കിൽ അതിന്, അതായത് ആവർത്തന ചെലവ് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിംഗ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും, ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 200,000 രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാവും. അപ്പൊ KCC യുടെ സഹായം തേടാം. പിന്നെ

0: ഈ അതല്ല ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പം നൽകുന്നുണ്ട്. അതിന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്ട് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്ട് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ
2: സാർ,
1: നമ്മൾ ഈ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാല് ഈ പാല് പ്രോസസ് ചെയ്യുന്ന ആ പ്രദേശം അവിടെ, അതായത് പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെ നമ്മളിപ്പോ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു പ്രോസസിംഗ് യൂണിറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ, ഇപ്പൊ പാല് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാക്കിംഗ് മെഷീൻ വെച്ചേക്കുന്ന ആ ഏരിയയും അവിടെയും വളരെ ശുചിത്വത്തോടുകൂടി ചെയ്യണം. അതോടൊപ്പം തന്നെ ഇനി മറ്റു ഉൽപ്പന്നങ്ങൾ, ഇപ്പൊ പനീറോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് പ്രോസസ് ചെയ്യുന്ന ഏരിയ വളരെ ക്ലീൻ ആയിരിക്കണം. അതോടൊപ്പം നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. അവിടെ നമ്മൾ ഈ പറയുന്ന ടൈലൊക്കെ ഒട്ടിച്ച് വളരെ ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, എത്ര ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ വെരിഫിക്കേഷൻ സമയത്ത് ഈ പറയുന്ന പ്രോസസിംഗ് യൂണിറ്റിൽ ആവശ്യമായിട്ടുള്ള ക്ലീൻനെസ് ഉണ്ടോ, അവിടെ ഉണ്ടാകുന്ന മറ്റ് ബൈ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവിടെ ഈ പറയുന്ന ഡ്രെയിനേജും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടോ, ആ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ക്ലീൻ ചെയ്യുന്നുണ്ടോ, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്, ആ പ്രോട്ടോകോൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കും.
1: ആ പ്രോട്ടോകോൾ എന്തുവാണ് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി,
0: അതെ പാലാണ് അങ്ങനെങ്കിൽ അതല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പോൾട്രി ഡ്രസ്സിംഗ് യൂണിറ്റ് അവിടെ പാലിക്കേണ്ടുന്ന ക്ലീൻനെസ് അവിടെ ഉണ്ടാവും എന്നുള്ളത് തുറന്നിപ്പം റോഡില് തെരുവിന്റെ സൈഡിൽ ഇപ്പം ഇട്ട് ഡ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഈ പറയുന്ന എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ കിട്ടത്തില്ല. അപ്പൊ അവിടെ ഒരു പൌൾട്രി ഡ്രസ്സിംഗ് യൂണിറ്റിൽ പാലിക്കേണ്ടുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്, അതവിടെ പാലിച്ചു കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും.
1: അപ്പൊ മുട്ട മാത്രം നമ്മൾ വിൽക്കുവാണെങ്കിൽ അവിടെ എഫ് എസ് ഐയുടെ
0: വരുന്നില്ല, പ്രോസസിംഗ് നടക്കുന്ന സമയത്ത് മതിയാവും.
1: പ്രോസസിംഗ് അല്ലെങ്കിൽ മിൽക്കിന്റെ
0: പാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നിടത്ത് മതിയാവും.
1: സാർ, ഇപ്പം നമ്മൾ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായും, അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിന്റെ യൂണിറ്റ്, 5 പശുവിന്റെ യൂണിറ്റ്, 10 പശുവിന്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽ കൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ, പ്രത്യേകിച്ച് ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിഗത സബ്സിഡികൾ നൽകുന്നത് ക്ഷീരവികസന വകുപ്പാണ്. അത് ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. ക്ഷീരശ്രീ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ട് അപേക്ഷ സമർപ്പിച്ച് ആ എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. ആ പോർട്ടൽ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ ഈ പുൽകൃഷി ഇപ്പൊ ഒരാളൊരു ഡയറി ഫാം തുടങ്ങി, അതിന് പുൽകൃഷിക്കാണ് സബ്സിഡി വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ല കറവേന്ദ്രം വാങ്ങാനാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ബയോഗ്യാസ് അങ്ങനെയുള്ള സംവിധാനം, ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പദ്ധതികളുണ്ട്.
1: ആവശ്യം എന്തുവാണെന്ന് വെച്ചാൽ
0: അതനുസരിച്ചുള്ള, അപ്പം അത് ഏറ്റവും കൂടുതൽ ക്ഷീരവികസന വകുപ്പ് വഴിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപാദന മേഖല, അതുപോലെ തന്നെ മുട്ടയുൽപാദനം മാംസോൽപാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പദ്ധതി വരുന്നത് ഈ പറയുന്ന ഡയറിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ആടുവളത്തിൽ നേരത്തെ പറഞ്ഞ ആടുവളത്തിൽ യൂണിറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ മുട്ടക്കോഴി വളത്തിൽ, ഇറച്ചിക്കോഴി വളത്തിൽ, ഇപ്പൊ ഇറച്ചിക്കോഴിയുടെ ഇപ്പം പഞ്ചായത്തുകൾ ഏറ്റെടുക്കാവുന്ന പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇറച്ചിക്കോഴി വളത്തിൽ യൂണിറ്റ് 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിന്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഇത്തരത്തിലുള്ള ബയോഗ്യാസ് യൂണിറ്റ് ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ

0: ഒട്ടനവധി ഓപ്ഷൻസ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പം ഓരോ സ്ഥലത്തിന്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി. ഇപ്പൊ ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പൊ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കൊണ്ടുവരാൻ,
0: അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: പിന്നെ അടുത്ത് വരുന്ന സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികളുണ്ടായിരുന്നു, അതിപ്പോഴ് വീണ്ടും അത് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതായത് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും, NLMന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വലിയ വൻകിട പദ്ധതികൾ, അതായത് ആടുവളർത്തൽ പദ്ധതികൾ, പന്നിവളർത്തല്, അതുപോലെ തന്നെ കോഴിവളർത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്രാ ലോൺ പോലെയുള്ളത് കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. മുദ്രാ ലോണ് അവൈൽ ചെയ്യുന്ന കർഷകരുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് പലതരത്തിലുള്ള KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്. ആവർത്തന ചെലവുകള്
1: ഇത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടും ഉണ്ടല്ലേ?
0: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശു വളർത്തല ആടുവളർത്തലൊക്കെ വരുന്ന കർഷകന് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ, ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പൊ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിലത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പൊ അത് പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക്
0: വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. ഇത് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് മറ്റ് നമ്മുടെ മറ്റ് സോഴ്സിന് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭമെടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൌകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അപ്പൊ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ
1: കർഷകന്
0: ബാധിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പൊ തീറ്റപ്പുൽ സ്വകാര്യ വ്യക്തിയുടെ തീറ്റപ്പുൽ പുരയിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്, കാരണം വെച്ചാൽ അതിന്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. അപ്പം ഈ സ്ഥലം കൃഷി സ്ഥലം ഒരുക്കുന്നത് ഈ തൊഴിലുറപ്പില് തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അപ്പൊ അതിന് അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പൊ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പൊ ഈ രീതിയിൽ ഇപ്പം കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും, പശുവിന്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പായിട്ട് സംയോജിപ്പിച്ചാൽ
1: ഇതൊരു കർഷകൻ ഇങ്ങനെ ഈ ഒരു സ്കീമില് ലാഭം എടുക്കണമെങ്കിൽ
0: ആ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പോൾ 1 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണ ആവശ്യമുണ്ട്, അപ്പൊ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക, അപ്പൊ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും, അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും, അത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. തീറ്റപ്പുല്ല് അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
1: നല്ലൊരു
0: അതെ അതെ തൊഴിൽ ദിനങ്ങൾ
1: സൃഷ്ടിക്കാൻ സാധിക്കുന്നു.

0: വരെയുള്ള ഒരു സംരംഭമായതുകൊണ്ട് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ല. പത്തിൽ കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടി വന്നിരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ വിനിയോഗിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം ചെയ്ത്
0: തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. കെ സി സി ആയിട്ട് ബന്ധപ്പെട്ടിയൊക്കെ
1: റിവോൾവിംഗ്
0: ഫണ്ട്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട തീറ്റപ്പുൽ കൃഷി, ഇതില് ഈ ഡയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപാദന ചെലവിന്റെ 70%
1: തീറ്റയാണ്.
0: അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആ സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല. അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉൽപാദന ചെലവാണ്. ഏകദേശം 1 ലിറ്റർ പാലിന് 55 രൂപ വരെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നു. അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ ഫീഡിംഗ് കോസ്റ്റ് കുറയ്ക്കണം. ഫീഡിംഗ് കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ നമുക്കറിയാം വൈക്കോലിന് തന്നെ കിലോയ്ക്ക് 10 രൂപ വരെ വില വരുന്നു. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് തീറ്റപ്പുല് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം അതുകൂടെ നമ്മൾ കൊണ്ടുവരണം.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്
0: നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചു.
0: അപ്പൊ ചെറിയ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിന്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലും പെർമിറ്റും ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കുമതി, കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ലതിനും ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പേരന്റ് സ്റ്റോക്ക്, നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരന്റ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ്ഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത ഇൻബ്രീഡിംഗ് വരാതിരിക്കാൻ ആ ഒരു ഇതും കൂടെ നമ്മൾ കട മനസ്സിൽ കാണണം. ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കണം. അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷൻ, ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരു 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തില് നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയിറ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയിറ്റ് നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പൊ നല്ലതിനും ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഒരു 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. അത് ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പൊ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു
0: ഇതിന്റെ ആട്ടിൻകുട്ടികളെ ഇപ്പൊ നമുക്കറിയാം. ഇപ്പം ഒരു നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയിറ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്. ആട്ടിൻകുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. ഒരു അല്പം കെയർ, കാരണം പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താനും. കാരണം ഇതിന് എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെന്നും കഴുകേണ്ട കാര്യമില്ല. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഒരു 1-1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യവും ഉള്ളവർക്ക് അത്
1: പറ്റുള്ളൂ.
0: അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായും. ഇത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ, കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്നതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്നതിന്റെ പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൊടുത്തായിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിശീലനം, അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പശു വളർത്തലും ആട് വളർത്തലും ഏത് സംരംഭമാണെങ്കിലും പരിശീലനത്തിന് പോകുമ്പോൾ നമുക്ക് കുറെ കൂടെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ

0: ഞാൻ ഈ കാര്യം തന്നെ സാറിന്റെ അടുത്ത് ചോദിക്കാൻ പോകുമായിരുന്നു. നമ്മുടെ പരിപാടിയുടെ സമയവും തീരാറായി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച്, ലൈസൻസിങ് ബിൽഡിങ് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച്, അപ്പോൾ ഇതെല്ലാം കേട്ട് ഒരു സംരംഭകൻ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടുന്നു, എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് സാർ ഇപ്പം പറഞ്ഞ് ഒരു പരിശീലനം എന്തായാലും വേണം, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത്?
1: തീർച്ചയായിട്ടും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഈ പരിശീലനത്തിന് തന്നെയാണ്. കാരണം അദ്ദേഹം ആദ്യം വേണ്ടുന്നത് ഇപ്പൊ ഒരു സംരംഭം, ഇപ്പൊ ഏത് സംരംഭം ആയിക്കോട്ടെ, ഇപ്പൊ കോഴി വളർത്തൽ, ഇറച്ചി കോഴി വളർത്തൽ ആരംഭിക്കാൻ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പോത്തുക്കുട്ടിയെ വളർത്തി ഇറച്ചിക്ക് വേണ്ടി വിൽക്കുന്നു, നമ്മൾ പറയാത്ത പുതിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ മുരിക്കുട്ടി വളർത്തൽ പദ്ധതിയാണ്, അപ്പൊ ഡിമാൻഡുള്ള ഒരു സ്കീമാണ്, അല്ലെങ്കിൽ മുട്ടക്കോഴിയെ വളർത്താൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ ഏത് സംരംഭവും ആയിക്കോട്ടെ, ആദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലന പരിപാടി, വിവിധ പരിശീലന കേന്ദ്രങ്ങൾ, ഇപ്പൊ മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശീലന കേന്ദ്രങ്ങളുണ്ട്, ക്ഷീരവികസന വകുപ്പിന്റെ ഉണ്ട്, യൂണിവേഴ്സിറ്റിയുണ്ട്, അവിടെ അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറെ കോൺടാക്ടും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് കിട്ടും. അധ്യാപകരായിട്ട് വരുന്നവരുടെ കോൺടാക്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് യൂണിറ്റുകൾ ഒന്ന് പോയി കാണാൻ ശ്രമിക്കാം, നന്നായിട്ട് ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾ കാണാൻ ശ്രമിക്കുക, അതിന്റെ നടത്തുന്നവരുമായിട്ടൊന്ന് സംസാരിക്കുക, അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്കൊരു വിലയിരുത്തൽ സാധിക്കും. നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് ഈ പറയുന്ന ഒരു ഡയറി പൗഡർ യൂണിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗോട്ട് യൂണിറ്റോ നടത്തിയാൽ എന്തായിരിക്കും, സമീപത്ത് നടത്തുന്നവരുടെ സാഹചര്യം എന്താണ്, ഇത് നടത്തിയിട്ട് പലരും പൂട്ടിപ്പോയിട്ടുണ്ടാവും, നിർത്തിപ്പോയിട്ടുണ്ടാവും, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്,
0: അത് നമ്മളെങ്ങനെ
1: സ്വാഭാവികമായിട്ടൊരു വിലയിരുത്തൽ വേണം. നമുക്കിത് സാധിക്കും. അപ്പൊ ഓരോ വ്യക്തിക്കും അവരവരുടേതായ സാഹചര്യങ്ങളും സാമ്പത്തിക ചുറ്റുപാടും മറ്റെല്ലാം ഉണ്ട്. ആ എന്റെ സാമ്പത്തിക ചുറ്റുപാടിൽ ഇത്രയും വലിയൊരു സംരംഭം ഏറ്റെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം കിട്ടുമോ, ഇത്തരം കാര്യങ്ങളോട് വിലയിരുത്തി കൊണ്ടൊരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് അടുത്തൊരു ഘട്ടത്തിലാണ് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുക, ഇതിനാവശ്യമായ പണം കണ്ടെത്തുക. അപ്പൊ അതിന് നേരത്തെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, സ്ഥലം കണ്ടെത്തുക, അപ്പം സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവർ പാട്ടത്തിനെടുക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ ഒരാൾ നടത്തി നിർത്തിപ്പോയ ഒരു ഫാം ഇപ്പൊ ലീസിനെടുക്കുന്നു, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയ ഒരു ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്.
0: ബിൽഡിംഗ് ഒക്കെ ഓൾറെഡി
1: എല്ലാം ഉണ്ട്, അതിന് മാസം വാടക കൊടുത്തിട്ട് സ്വന്തമായിട്ട് സ്ഥലമൊന്നും വേണമെന്നില്ല, ലീസിനെടുത്തിട്ട് അവിടെ നടത്തിക്കൊണ്ടുപോകും. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഒരു കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
0: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഡോക്ടർ വേണുഗോപാൽ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്, താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: താങ്ക് യു.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര, ഒപ്പം അനുപമ ആർ കെ, എം നിസാമുദ്ദീൻ.

0: ആകാശവാണി. ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: എന്താണ് ഒരു ഇലക്ട്രിക് വാഹനം? ആന്തരിക ദഹന എഞ്ചിൻ അഥവാ ഇന്റേണൽ കമ്പഷൻ എഞ്ചിന് പകരം വീണ്ടും വീണ്ടും ചാർജ് ചെയ്യാവുന്ന ബാറ്ററികളാൽ ഊർജം നൽകുന്ന ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ എന്ന് ഒറ്റവാചകത്തിൽ പറയാം. ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്. പൊതുനിരത്തുകളിലൂടെ പായുന്ന BMW i3 കാർ, ഉലകം ചുറ്റിയെത്തിയ സോളാർ ഇമ്പൾസ് 2 എന്ന ഇലക്ട്രിക് എയർക്രാഫ്റ്റ്, ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വച്ച് ഏറ്റവും വലിപ്പമേറിയ ഇലക്ട്രിക് വാഹനമായ ചൈന സോറില്ല എന്ന ഇലക്ട്രിക് ബോട്ട്, ജപ്പാനിലെ അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ N700 സീരീസ് ഷിൻകാസെൻ, സ്വീഡനിലെ പ്രശസ്തമായ

BYD ബാറ്ററി ഇലക്ട്രിക് ബസ്, ഇച്ചൽ കാർ ആക്ടിവ C2S4 എന്ന ഇലക്ട്രിക് കാർട്ട്, കാലിഫോർണിയയിലെ ടെസ്ല സെമി, ക്ലാസ് എയ്ച്ച് ഇലക്ട്രിക് ട്രക്ക്, ഗീറോ ഇ ബൈക്ക് എന്നിവ ലോക പ്രശസ്തമായ ഏതാനും ഇലക്ട്രിക് വാഹന മോഡലുകളാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 19th century അവസാന ദശകങ്ങളിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഉദയം ചെയ്തത്. പ്രവർത്തിപ്പിക്കാൻ സൗകര്യവും ശാന്തവുമായ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി വൈദ്യുതിയെയാണ് ആദ്യകാലങ്ങളിൽ ആശ്രയിച്ചിരുന്നത്. ഒറ്റ ചാർജിങ്ങിൽ കിട്ടാവുന്ന യാത്രാദൂരത്തിന്റെ പരിധി അഥവാ റേഞ്ചിലെ കുറവ് ഇലക്ട്രിക് വെഹിക്കിളിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ലോകം വിമുഖത കാട്ടാനിടവരുത്തി. IC എഞ്ചിനുകളുടെ ആവിർഭാവം ആ ന്യൂനതയെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചു. 20th century മറ്റൊരു പ്രധാന സാങ്കേതിക വികാസം ലിഥിയം ബാറ്ററികളുടെ കടന്നുവരവാണ്. നിലവിലെ ലെഡ് ആസിഡ് ബാറ്ററികളെ അവ ബഹുദൂരം പിന്നോട്ടടിച്ചു. സീറോ എമിഷൻ വാഹനങ്ങൾ എന്ന സംജ്ഞ കൂടുതൽ പ്രചാരത്തിൽ വന്നു തുടങ്ങി. ഹൈബ്രിഡ് മോഡലുകളിലേക്ക് തുടർന്ന് ട്രെൻഡ് മാറി തുടങ്ങി. IC എഞ്ചിനുകൾ പ്രധാന ഊർജ്ജ സ്രോതസ്സായും ദ്വിതീയ സ്രോതസ്സായി മോട്ടോർ ജനറേറ്റർ സെറ്റും ക്രമീകരിച്ചിട്ടുള്ള വാഹനങ്ങൾ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന പുതിയ സാങ്കേതിക വിദ്യ ഇത്തരം വാഹനങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങി. നല്ല വേഗതയിൽ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വേഗതയിൽ സംഭവിക്കുന്ന കുറവിന് തത്തുല്യമായി ലഭ്യമാകുന്ന ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി ബാറ്ററിയെ ചാർജ് ചെയ്യാൻ വിനിയോഗിക്കപ്പെടുന്നു. ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ പൂർണ്ണമായും വൈദ്യുതിയെ ആശ്രയിക്കുമ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ബാറ്ററിയെയും IC എഞ്ചിനെയും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്നു. വൈദ്യുതി ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യാമെന്നുള്ള സവിശേഷതയോടൊപ്പം IC എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് മോട്ടോറുകൾ ഇവിടെ ഒരു പ്രധാന സ്രോതസ്സായി മാറുന്നു. ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിന് ശേഷമാണ് ഈ മോഡലിലുള്ള വാഹനങ്ങൾ വൻതോതിൽ നിർമ്മിക്കപ്പെട്ടു തുടങ്ങിയത്. ടാറ്റ പഞ്ച് EV, ടെസ്ല മോഡൽ Y, ഹ്യുണ്ടായി അയോണിക് 5 എന്നിവ ചില ജനപ്രീതിയേറിയ മോഡലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ബാറ്ററി ഇലക്ട്രിക് കാറുകൾ ഉപഭോക്തൃ വിപണിയെ പ്രായോഗികമായി ചലിപ്പിച്ചത് 2010s എത്തിയപ്പോഴാണ്. എന്നാൽ 1960s മുതൽ തന്നെ സ്പേസ് ക്രാഫ്റ്റുകൾ വൈദ്യുതിയുടെ സഹായത്തോടെ ഗഗനചാരികളായി മാറിയിരുന്നു. ഇലക്ട്രിക് വാഹന ബാറ്ററികളിലും ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടോറുകളിലും ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക് നിയന്ത്രണ സർക്യൂട്ടുകളിലും ഉണ്ടായ സാങ്കേതിക വികാസം ഇലക്ട്രിക് കാറുകളെ IC എഞ്ചിൻ വാഹനങ്ങളെ അപേക്ഷിച്ച് ഏറെ ഗതാഗതത്തിന് അനുയോജ്യമാക്കി മാറ്റി. ചൈനയിൽ വിൽക്കപ്പെടുന്ന പുതിയ കാറുകളിൽ പകുതിയോളവും ഇലക്ട്രിക് വാഹനങ്ങളാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷം പൂർത്തിയാകുമ്പോൾ ആഗോള വൈദ്യുത വാഹന ഉൽപ്പാദനത്തിൽ ചൈന ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളുടെയും സംയോജിത ഉൽപ്പാദന ശേഷിയേക്കാളും മുകളിലാകുമെന്ന് ഈ കണക്കുകളുടെ ഗതിവേഗം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ധന ഉപയോഗത്തെ അടിസ്ഥാനമാക്കി വാഹനങ്ങളെ പൊതുവെ 6 തരംതിരിക്കാം. 1. IC എഞ്ചിൻ അടിസ്ഥാനമാക്കിയവ. ഇതിൽ പെട്രോളിയമോ സമാന ഇന്ധനങ്ങളോ ഉപയോഗിക്കുന്നു. 2. മൈക്രോ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ. IC എഞ്ചിനുകളും ഇലക്ട്രിക് മോട്ടോറുകളും ഇതിലുൾപ്പെടുന്നു. വാഹനം ഓടാതിരിക്കുമ്പോൾ IC എഞ്ചിൻ ഓഫ് ആവുകയും പിന്നീട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണായി ഓടിത്തുടങ്ങുന്നു. ഇന്ധന ലാഭം അങ്ങനെ സാധ്യമാക്കാം. 3. മൈൽഡ് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ. പെട്രോളിയം അധിഷ്ഠിത ഇന്ധനങ്ങളോടൊപ്പം രണ്ടാം തരമായി ഇലക്ട്രിക് ബാറ്ററിയും പ്രയോജനപ്പെടുത്തുന്നു. 4. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ. പെട്രോളിയം അധിഷ്ഠിത ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന IC എഞ്ചിനുകളും പവർ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്ന മോട്ടോറുകളും തുല്യ പ്രാധാന്യത്തോടെ ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു. 5. ഓൾ ഇലക്ട്രിക് വാഹനങ്ങൾ അഥവാ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ. പൂർണ്ണമായും പവർ ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതിയെ ആശ്രയിച്ച് ഓടുന്ന വാഹനങ്ങളാണിവ. 6. ഫ്യുവൽ സെൽ വാഹനങ്ങൾ അഥവാ FCV. വൈദ്യുതോൽപാദനത്തിനായി ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ മേന്മകൾ? IC എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയുള്ളതാണ്. നേരിട്ടുള്ള പുകമലിനീകരണം ഇല്ല എന്നത് മറ്റൊരു നേട്ടമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ കൂടുതൽ കാര്യക്ഷമത ആർജിക്കാൻ കഴിയും. കുറഞ്ഞ ശബ്ദമലിനീകരണവും തുടക്കത്തിൽ ചെലവേറിയതെങ്കിലും ലൈഫ് ടൈം കോസ്റ്റിൽ ഉണ്ടാകുന്ന കുറവും ടാക്സ് ഒഴിവാക്കിയും സബ്സിഡികൾ നൽകിയും ഗവൺമെന്റ് ഇൻസെന്റീവുകൾ ഉപഭോക്താക്കൾക്കിടയിൽ EV വ്യവസായത്തെ പരിപോഷിപ്പിക്കും.

ഉപയോഗിക്കുന്നുണ്ട്. ജനറേറ്റർ പ്ലാന്റുകളുമായി ഇലക്ട്രിക് വാഹനങ്ങൾ സമ്പർക്കമുണ്ടാകുന്നത് രണ്ട് രീതിയിലാണ്, നേരിട്ടും ഓൺലൈനായും. ഇലക്ട്രിക് ട്രെയിനുകൾ, ട്രാമുകൾ, ട്രോളി ബസ്സുകൾ, ട്രോളി ട്രക്കുകൾ എന്നിവ ഇലക്ട്രിക് ഗ്രിഡുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. റോഡിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഇലക്ട്രിക് പവർ സ്ട്രിപ്പുകളിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഓൺലൈൻ ആയി ഇലക്ട്രിക് വാഹനങ്ങൾ പവർ സ്വീകരിക്കുന്നു. സബ്മറൈനുകളിൽ ആണവോർജം പ്രൊപ്പൽഷനായി ഉപയോഗിക്കുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന ചൂട് ആവിയന്ത്രത്തെ കറക്കി ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ച് വൈദ്യുതോൽപാദനം സാധ്യമാക്കുന്നു. ഫുൾ ഇലക്ട്രിക് വെഹിക്കിളിൽ ഓൺബോർഡ് സ്റ്റോറേജ് സംവിധാനം കാര്യക്ഷമമാണ്. ലിഥിയം അയൺ ബാറ്ററികളിൽ രാസോർജവും ഫ്ലൈ വീലിൽ ഗതികോർജവും ഇലക്ട്രിക് ഡബിൾ ലെയർ കപ്പാസിറ്ററുകളിൽ സ്റ്റാറ്റിക് എനർജിയും സംരക്ഷിക്കപ്പെടുന്നു. ഇനി എന്തൊക്കെയാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിളിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നോക്കാം. ഊർജം സംഭരിക്കുന്ന ട്രാക്ഷൻ ബാറ്ററി പാക്ക്, ചക്രങ്ങളിലേക്ക് പവർ എത്തിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ, ബാറ്ററിയിലെ ഡിസി പവറിനെ മോട്ടറിന് ആവശ്യമായ എസി പവർ ആക്കി മാറ്റുന്ന ഇൻവെർട്ടർ എന്നിവയാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് ഘടകങ്ങളെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് നോക്കാം. ബാറ്ററി. ട്രാക്ഷൻ ബാറ്ററികൾക്ക് പുറമെ ദ്വിതീയ ബാറ്ററികളായി വീണ്ടും ചാർജ് ചെയ്യാവുന്ന തരത്തിലുള്ള ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നു. കുറഞ്ഞ വോൾട്ടേജ്, അതായത് 12 വോൾട്ട് ഉള്ള ആക്സിലറി ബാറ്ററി പ്രൊപ്പൾഷൻ ഇതര ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നു. ഒരു ഡിസി ടു ഡിസി കൺവെർട്ടറിന്റെ സഹായത്തോടെ ട്രാക്ഷൻ ബാറ്ററികളിൽ നിന്ന് ആവശ്യമായ ഊർജം ഓക്സിലറി ബാറ്ററികൾക്ക് ലഭിക്കുന്നു. ഓക്സിലറി ബാറ്ററി ചാർജിംഗിൽ സംഭവിക്കുന്ന അപാകതകൾ ചിലപ്പോൾ ട്രാക്ഷൻ ബാറ്ററിയുടെ പ്രവർത്തനത്തെയും അതുവഴി വാഹനത്തിന്റെ പ്രയാണത്തെയും തടസ്സപ്പെടുത്തിയേക്കാം. അത്തരം സാഹചര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതായത് 2024 ഹ്യുണ്ടായി, കിയ എന്നീ വാഹന മോഡലുകളിൽ അത്തരമൊരു സാഹചര്യം സംഭവിച്ചിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2010 മുതൽ ക്രമാനുഗതമായ വിലക്കുറവ് ഇലക്ട്രിക് ബാറ്ററി വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2020കൾക്ക് ശേഷം വർദ്ധിച്ച പണപ്പെരുപ്പവും റോ മെറ്റീരിയൽസ്, ഉദാഹരണം ലിഥിയം, അതിനുണ്ടായ വില വർധനവും ഇലക്ട്രിക് ബാറ്ററികളുടെ വിലയെ സ്ഥിരമാക്കി നിർത്തി. 1990കളുടെ തുടക്കം മുതൽ ലിഥിയം അയോൺ ബാറ്ററികളുടെ രംഗപ്രവേശം കാർബൺ രഹിത ഗതാഗത മാർഗങ്ങൾക്ക് മാർഗദീപമായി. ഉയർന്ന ഊർജ സാന്ദ്രതയും നീണ്ട ആയുസ്സും ഉയർന്ന പവർ സാന്ദ്രതയും വിപണിയിൽ അതിന്റെ മേൽക്കോയ്മയ്ക്ക് ആക്കം കൂട്ടി. പക്ഷേ സുരക്ഷിതത്വം, താപവിസ്ഫോടനം, പരിസ്ഥിതി സൌഹൃദമില്ലായ്മ, വില തുടങ്ങിയ ഘടകങ്ങൾ അതിന് അനുരോധമായി നിലനിൽക്കുന്നു. നിശ്ചിതമായ താപനിലയിലും വോൾട്ടതയിലും പ്രവർത്തിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ വിപരീത ഘടകങ്ങളെ വലിയൊരു പരിധിവരെ പ്രതിരോധിക്കാനാകും. നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററികൾ ജനറൽ മോട്ടോഴ്സ് കമ്പനി നിർമ്മിച്ച ഇലക്ട്രിക് കാറുകളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഉയർന്ന താപനിലകളിൽ സ്വയം ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്രവണത ഇതിന്റെ വ്യാപനത്തിന് തടയിട്ടു. പേറ്റന്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ഉയർന്ന വിലയും ബാറ്ററിയുടെ പ്രചാരത്തെ വീണ്ടും ബാധിച്ചു. അതേസമയം ലിഥിയം അയോൺ ബാറ്ററികൾക്ക് 2010കളിൽ സംഭവിച്ച ക്രമാനുഗതമായ വിലക്കുറവിന്റെ ഉയർന്ന തോത് പകരം മറ്റെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഇലക്ട്രിക് മോട്ടോറാണ്. ഇലക്ട്രിക് മോട്ടോറിന്റെ ശേഷി കിലോ വാട്ടിലാണ് രേഖപ്പെടുത്തുന്നത്. എഞ്ചിൻ വേഗതയുടെ ചെറിയ പരിധിക്കുള്ളിൽ മാത്രമേ ഉയർന്ന ടോർക്ക് നിലനിർത്താൻ ഐസി എഞ്ചിൻ വാഹനങ്ങൾക്ക് കഴിയൂ. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഈ ഉയർന്ന ടോർക്ക് മോട്ടോറിന്റെ കൂടിയ വേഗതാ പരിധിയിലും നിലനിർത്താനാകും. ചാർജറിന്റെ തരമനുസരിച്ച് ചാർജിംഗിന്റെ കാര്യക്ഷമത വ്യത്യാസപ്പെടുന്നു. ഊർജ രൂപങ്ങളുടെ പരസ്പര മാറ്റത്തിനിടയിലാണല്ലോ ഊർജം നഷ്ടപ്പെടുന്നത്. ഒരു 3-ഫേസ് എസി മോട്ടോർ ഇൻവെർട്ടറിന്റെ സഹായത്തോടെയാണ് സംഭരിക്കപ്പെട്ട നേർധാര വൈദ്യുതിയെ പ്രത്യാവർത്തിധാര രൂപത്തിലുള്ള വൈദ്യുതി ആയി സംശീകരിക്കുന്നത്. ഇലക്ട്രിക് ട്രെയിനുകളിലും ഫോർക്ക് ലിഫ്റ്റ് ട്രക്കുകളിലും ചില ഇലക്ട്രിക് കാറുകളിലും ഡിസി മോട്ടോറുകൾ ഉപയോഗിക്കുമ്പോൾ എസിയും ഡിസിയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള യൂണിവേഴ്സൽ മോട്ടോറുകളും ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. സമീപകാലത്ത് ടെസ്ല വാഹനങ്ങളിൽ ഇൻഡക്ഷൻ മോട്ടോറുകൾ, നിസാൻ ലീഫ്, ഷെവർലെറ്റ് ബോൾട്ട് എന്നിവയുടെ വാഹനങ്ങളിൽ പെർമനന്റ് മാഗ്നറ്റ് മോട്ടോറുകളും ഉപയോഗിച്ചു വരുന്നു. വലിയ വേഗതാ പരിധിയിൽ 90% വരെ ഊർജ രൂപാന്തരണ കാര്യക്ഷമത നിലനിർത്താൻ

0: കഴിയുന്നു എന്നുള്ളതാണ് പൊതുവെ മോട്ടോറുകളുടെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. ഇലക്ട്രിക് മോട്ടോറുകളുടെ കറക്കം അഥവാ റോളിംഗ് ആണല്ലോ ചലനത്തിന് നിദാനം. എന്നാൽ മാഗ്ലേവ് ട്രെയിനുകളിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന തത്വം വഴി തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന റെയിൽ ട്രാക്കുകൾക്ക് മുകളിലൂടെ തെന്നി നീങ്ങുന്ന പ്രതിഭാസമാണ് കാണാനാവുക. യാന്ത്രിക ഘടകങ്ങളുടെ തേയ്മാനം ഇതുവഴി പരിപൂർണമായി കുറയ്ക്കാനാകും. ചാർജിങ്ങിനെപ്പറ്റി അല്പം ഒന്ന് പരിശോധിക്കാം. വീടുകളിൽ കൂടാതെ പൊതുസ്ഥലങ്ങളിൽ ചാർജിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ ചാർജിങ്ങിന് ഇന്ത്യയിൽ 6000-ൽ പബ്ലിക് സ്റ്റേഷനുകൾ ലഭ്യമാണ്. ഉയർന്ന റേഞ്ചുള്ള മോഡലുകൾ ഉദാഹരണമായി കിയ EV6, ഹ്യുണ്ടായി അയോണിക് 5 എന്നിവ വളരെ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കിയ EV6 സംബന്ധിച്ച് 708 കിലോമീറ്റർ റേഞ്ചും ഹ്യുണ്ടായി അയോണിക് 5 631 കിലോമീറ്റർ റേഞ്ചും ഉള്ള മോഡലുകളാണ്. ഗ്രിഡിലേക്ക് പവർ തിരിച്ചു നൽകുന്ന രീതിയിലുള്ള വെഹിക്കിൾ ടു ഗ്രിഡ് അഥവാ V2G സാങ്കേതിക വിദ്യ ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതൽ ജനകീയമാക്കുന്നു. ഇന്ത്യൻ നിരത്തുകളിലെ പ്രധാന മോഡലുകളാണ് മാരുതി EVITARA, ടാറ്റ ഹരിയർ EV, മഹീന്ദ്ര XEV90, MG കോമറ്റ് EV എന്നിവ. നിസാൻ വാഹന നിർമ്മാണ കമ്പനി 2030 EV വിൽപ്പന 100% ആക്കാനായി എത്തിക്കുന്നുണ്ട്. ഈ വർഷം ടൊയോട്ടോ ലക്ഷ്യമിട്ടിരിക്കുന്നത് 20% EV ഉൽപാദനമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങളെപ്പറ്റി പൊതുവെ പറയാനുള്ളത്. ഭാവിയിൽ, പ്രത്യേകിച്ചും അടുത്ത ദശകങ്ങളിൽ, ഇന്ത്യൻ വിപണിയെ എന്നല്ല ലോക വിപണിയെ തന്നെ പൂർണ്ണമായും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാഹനങ്ങളായി ഇലക്ട്രിക് വാഹനങ്ങൾ മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്.
1: ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.
2: ഹലോ
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
6: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ദില്ലി വാല രാജകുമാരൻ എന്ന ചിത്രത്തിനുവേണ്ടി S. രമേശൻ നായർ വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി ചിത്രപാടിയത്.

ആകാശവാണി. ഇപ്പോൾ വി ടി സുനിൽ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ഗാനരചന രാജനന്ദിനി, സംഗീതം നൽകിയത് ബോംബെ എസ് കമാൽ. നിറയുവതെന്തേ സഖിനിൻ മിഴികൾ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: ശുദ്ധീകരിക്കാൻ ഏസി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അടുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: സമയം 12 കഴിഞ്ഞ് 29:55. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
3: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ വി ഡി സതീശൻ ബി അപ്പോയിന്റഡ് ആസ് ദ ലീഡർ ഓഫ് ദ CLP. താങ്ക് യു സോ മച്ച്.
2: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു May 7 ചേർന്ന യോഗം പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഔപചാരികമായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും.
2: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001-ലാണ് പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2011-ൽ UDF അധികാരത്തിൽ വന്നെങ്കിലും സതീശന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 2021-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മികച്ച വാഗ്മിയും വായനക്കാരനുമായ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് സമീപകാലത്തുണ്ടായ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വ്യക്തമാക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾക്കിടയിൽ സമാധാനം, നയതന്ത്രം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആമുഖ പ്രസംഗത്തിൽ ഡോ ജയശങ്കർ ആഹ്വാനം ചെയ്തു. സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ തുല്യത ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ കഴിയണം. സാങ്കേതിക മുന്നേറ്റങ്ങൾ സദ്ഭരണത്തിനായി വിനിയോഗിക്കണമെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയിലൂന്നിയുള്ള വികസനമാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ബ്രിക്സ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാ ഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. രൂപീകൃതമായി 20 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഖാസിയാബാദിൽ നടന്ന ചടങ്ങിൽ NDRFന് രാഷ്ട്രപതിയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെവിടെ ദുരന്തമുണ്ടായാലും NDRF എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അന്താരാഷ്ട്ര തലത്തിലും മികച്ച രക്ഷാപ്രവർത്തനമാണ് സേന കാഴ്ചവയ്ക്കുന്നത്. സംസ്ഥാന സേനകൾ, NCC, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട് വനമേഖലയിലകപ്പെട്ട 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തെ കണ്ടെത്തി. വനംവകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. വയനാട് മാർഗം ഇവരെ നാട്ടിലെത്തിക്കും. പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെട്ടത്. ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
6: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക്

0: നടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
1: രാജ്യത്തു നിന്നുള്ള പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാബല്യത്തോടെ നിരോധിച്ചു. ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായാണ് അസംസ്കൃത പഞ്ചസാര, വെള്ള പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയുടെ കയറ്റുമതിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിലക്കേർപ്പെടുത്തിയത്. ഈ വർഷം സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിശ്ചിത ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതി ഉൾപ്പെടെ ചില പ്രത്യേക കരാറുകൾക്കും പദ്ധതികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6.8 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് ജയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് UAE. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുപ്രധാന ചർച്ച നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 406 പോയിന്റ് നേട്ടത്തിൽ 75,015 നിഫ്റ്റി 155 പോയിന്റ് ഉയർന്ന് 23,565 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
1: ഒരു ദിവസം നിങ്ങൾ എത്ര സമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ സിസ്റ്റം, ടെലിവിഷൻ എല്ലാം ഉൾപ്പെടും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മണിക്കൂറുകളോളം സ്ക്രീൻ യൂസ് ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സസ്, ഒഫീഷ്യൽ വർക്ക്, സോഷ്യൽ മീഡിയ, സിനിമ, ഗെയിംസ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, ഇങ്ങനെ പോകുന്നു നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്. ജോബിന്റെ ഭാഗമായി 10 മുതൽ 12 മണിക്കൂർ വരെ സ്ക്രീൻ നോക്കേണ്ടി വരുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. സ്ക്രീൻ ടൈം മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അഥവാ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ഡ്രൈ ഐസ് അഥവാ കണ്ണ് വരണ്ടുപോകൽ, കൺകുരു വരാം, കണ്ണിലെ ചൊറിച്ചിൽ, ഇടയ്ക്കിടയ്ക്കുള്ള ചുവപ്പ്, പിന്നെ കണ്ണെരിയുന്നത് പോലെ ചിലർക്ക് തോന്നും, തലവേദന വരാം, കണ്ണുവേദന, ചിലർക്ക് കണ്ണിന് ചുറ്റും ഭാരമുള്ളതുപോലെ ആയിരിക്കും തോന്നുക, ലൈറ്റിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചമങ്ങൽ, ഇവയെല്ലാം ഡിജിറ്റൽ ഐ സ്ട്രെയിൻ മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിന്റെ കാരണങ്ങൾ ഒന്നൊന്നായി നമുക്ക് നോക്കാം.

സാധാരണയായി ഒരു മിനിറ്റിൽ നമ്മൾ അറിയാതെ തന്നെ 15 മുതൽ 20 തവണ വരെ കണ്ണ് ചിമ്മും. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതിലൂടെ കണ്ണുനീർ ഐ സർഫസിൽ യൂണിഫോമായി സ്പ്രെഡാകും. അങ്ങനെ കണ്ണുനീർ പാളിയുടെ സ്ട്രെങ്ത് നിലനിർത്തുകയും കണ്ണിലെ നനവ് വറ്റാതെ നോക്കുകയും ചെയ്യുന്നു. പക്ഷെ സ്ക്രീനിൽ തുടർച്ചയായി നോക്കുമ്പോൾ കണ്ണ് ചിമ്മുവാൻ നമ്മൾ മറന്നുപോകും. മിനിറ്റിൽ ഏകദേശം 5 തവണ മാത്രം ബ്ലിങ്ക് ചെയ്യും. ഇത് കണ്ണിന്റെ വരൾച്ച അഥവാ ഡ്രൈ ഐസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇതെങ്ങനെ പരിഹരിക്കാം? സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു 20-20-20 റൂൾ ഉണ്ട്. എന്താണത്? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കണം. എങ്ങനെയായിരിക്കും നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുക? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് 20 അടി ദൂരത്തിലുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് നോക്കുക. അത് വിൻഡോയിലൂടെ പുറത്തു നോക്കാം, അല്ലെങ്കിൽ മുറിയിൽ തന്നെ പല സ്ഥലത്തായി നോക്കാം. അടുത്തതായി നന്നായി വെള്ളം കുടിക്കുക. സ്ക്രീൻ യൂസ് ടൈമിൽ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കണം. റൂമിലെ പ്രകാശം കമ്പ്യൂട്ടറിലേക്കോ കണ്ണിലേക്കോ നേരിട്ട് വരാതെ ശ്രദ്ധിക്കുക. സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് ക്രമീകരിക്കണം. സ്ക്രീൻ ബ്രൈറ്റ്നസ് റൂം ബ്രൈറ്റ്നസിനോട് മാച്ച് ചെയ്യണം. വളരെ ബ്രൈറ്റോ അല്ലെങ്കിൽ വളരെ ഡിമ്മോ ആകരുത്. സ്ക്രീൻ കണ്ണിന്റെ ലെവലിന് അല്പം താഴെ ആയിരിക്കണം. അപ്പോ കൺപോള കുറച്ചുകൂടി അടഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ കണ്ണുനീരിന്റെ ബാഷ്പീകരണം അഥവാ ഇവാപറേഷന്റെ അളവ് കുറയുകയും ഡ്രൈനസ് പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ കണ്ണിൽ നിന്ന് ഏകദേശം 50 മുതൽ 60 സെന്റിമീറ്റർ അകലം സ്ക്രീനിന് വേണം. ഇവയെല്ലാം ശ്രദ്ധിച്ചിട്ടും ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ കണ്ണുനീരിന് പകരമുള്ള ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഐ ഡ്രോപ്സ്, ഈ തുള്ളിമരുന്ന് ഡോക്ടറിനെ കാണിച്ച് പരിശോധിച്ച ശേഷം ഉപയോഗിക്കാം. അടുത്തതായി കാഴ്ചമങ്ങലിനെ കുറിച്ച് പറയാം. ഈ കാലഘട്ടത്തിൽ ദൂരെ കാഴ്ചക്കുറവ് അഥവാ മയോപിയയുടെ ഇൻസിഡൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. ഒരു പഠനത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അഥവാ പുറത്തു നിന്നുള്ള ഗെയിംസ്, ഗ്രൌണ്ടിലും മുറ്റത്തുമുള്ള കളികൾ എന്നിവ കൂടുതലുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പും, ഇൻഡോർ ആക്ടിവിറ്റീസ് അഥവാ വീട്ടിനകത്തിരുന്നുള്ള സ്ക്രീൻ യൂസ്, ഗെയിംസ്, ആക്ടിവിറ്റീസ്, റീഡിംഗ് തുടങ്ങി വീട്ടിലെ ചുവരുകളുടെ അകത്ത് മാത്രം ചിലവഴിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പും. ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും കമ്പാരിസൺ സ്റ്റഡി നടന്നിട്ടുണ്ട്. ആ പഠനത്തിന്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അതായത് പുറത്ത് കളിക്കുന്ന കുട്ടികളിൽ കാഴ്ചക്കുറവിന്റെ ഇൻസിഡൻസ് കുറവാണ്. കണ്ണാടിയുള്ള കുട്ടികളുടെ പവറിന്റെ പ്രോഗ്രഷനും കുറവാണ്. അതായത് എല്ലാ ഏജിലുള്ളവരും പ്രത്യേകിച്ച് കുട്ടികൾ മുഴുവൻ സമയവും വീടുകൾക്കുള്ളിൽ ചിലവഴിക്കാൻ പാടില്ല. വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങണം, കളിക്കണം, അവർ കളിച്ചു വളരട്ടെ. ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലിരുന്ന് ദൂരെ മരങ്ങളും ആകാശവും കാണട്ടെ. ഗ്രൌണ്ട് ഉണ്ടെങ്കിൽ അവിടെ കളിക്കട്ടെ. കാഴ്ചക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ കണ്ണു പരിശോധിച്ച് കണ്ണടയുടെ ആവശ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കണം. മാതാപിതാക്കളോടുള്ള പ്രത്യേക അഡ്വൈസസ് ഇവയാണ്. 1-2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക. മുതിർന്ന കുട്ടികൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തോടെ കൃത്യമായ ഇടവേളകളിൽ മാത്രം സ്ക്രീൻ കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗം ഒഴിവാക്കണം. രാത്രി ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ഓഫ് ചെയ്യണം. നമുക്ക് നാച്ചുറൽ ആയിട്ട് ബ്രെയിനിൽ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ട്. അതായത് ബ്രെയിനിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ഉറക്കം വരാനും ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്കാണ്. അതായത് രാത്രിയിൽ ഇരുട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉറക്കത്തിലേക്ക് ഉള്ള ഹോർമോൺസ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. പക്ഷേ സ്ക്രീൻ നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് പകൽ പോലെ ബ്രെയിനെ തെറ്റിദ്ധരിക്കുകയും ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ഇതോടൊപ്പം കണ്ണിന്റെ ആരോഗ്യത്തിന് സമീകൃതമായ ഭക്ഷണം വേണം, ഇലക്കറികൾ വേണം, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് വേണം, ദിവസവും 3 മുതൽ 4 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കണം, നന്നായി ഉറങ്ങണം. ഇതെല്ലാം കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും സ്വയം ചികിത്സിക്കാതെ കണ്ണുരോഗ വിദഗ്ധരെ കാണിച്ച് കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യണം. ഡോക്ടറിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുക. കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണട സ്ഥിരമായി ഉപയോഗിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറിനെ കാണിക്കുകയും ചെയ്യണം. കാഴ്ചമങ്ങലിന്റെ കാര്യം പറഞ്ഞില്ലേ? കാഴ്ചക്കുറവ് കുട്ടികളിൽ പ്രധാനമായും 3 തരത്തിലാണ്. ഷോർട്ട് സൈറ്റ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ, ലോങ് സൈറ്റ് ദീർഘദൃഷ്ടി, പിന്നെ അസ്റ്റിഗ്മാറ്റിസം. ഒപിയിലെ വിശദമായ പരിശോധനയിലൂടെ ഇപ്പറഞ്ഞവ ഉണ്ടോ എന്നും കണ്ണടയുടെ പവർ എത്രയാണെന്നും മനസ്സിലാക്കുവാൻ പറ്റും. കാഴ്ചക്കുറവുള്ളവർ സ്ഥിരമായി അഥവാ മുഴുവൻ സമയവും സ്ക്രീൻ ടൈം ഉൾപ്പെടെ കണ്ണട ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? തലവേദനയുണ്ടാവും, കണ്ണുവേദന വരും, കാഴ്ച ക്രമേണ കുറഞ്ഞു വരും അഥവാ കണ്ണടയുടെ പവർ കൂട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മൾ കറക്റ്റായ പവറിൽ കണ്ണട ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാഴ്ച പൂർണ്ണമായും കിട്ടണം. പക്ഷേ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കാത്ത ആൾക്കാരിൽ ഈ കാഴ്ചയുടെ അളവ് കുറയും. കണ്ണിന്റെ റെറ്റിനയുടെ ഡെവലപ്മെന്റ് കുറഞ്ഞ്

0: കണ്ണുകൾ ലേസി ആവും. അതുകൊണ്ട് കാഴ്ചക്കുറവുള്ളവർ മുഴുവൻ സമയവും കണ്ണട ഉപയോഗിക്കേണ്ടതാണ്. മുതിർന്നവരിൽ 40 വയസ്സിന് ശേഷം വരുന്ന വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപിയയ്ക്ക് കണ്ണട ഉപയോഗിക്കണം. വായിക്കുമ്പോൾ മാത്രമല്ല, സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കൂടി ഇവർ കണ്ണട ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനായി പ്രോഗ്രസീവ് ഗ്ലാസുകളാണ് നല്ലത്. പ്രോഗ്രസീവ് ഗ്ലാസുകളിൽ നമുക്ക് 3-in-1 അതായത് 3 കാഴ്ചകൾ കിട്ടും. നമുക്ക് വായിക്കാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസിലാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടർ ഡിസ്റ്റൻസും വരുന്നത്. അത് ഉപയോഗിക്കാൻ പറ്റും. ദൂരക്കാഴ്ചയും കിട്ടും. അതുകൊണ്ട് വെള്ളെഴുത്തുള്ളവർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഗ്രസീവ് ഗ്ലാസുകളായിരിക്കും കൂടുതൽ അനുയോജ്യം. ഈ കണ്ണടകളിൽ സ്ക്രീനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആന്റി റിഫ്ലക്റ്റീവ് അതായത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കോട്ടിങ്ങുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ണട ഉപയോഗിക്കുന്നവർ 6 മാസം കൂടുമ്പോൾ വിശദമായ കണ്ണ് പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ സ്ക്രീൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ സ്ക്രീൻ യൂസ് നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ കൊണ്ടുവരാം. കൃത്യമായി സ്ക്രീൻ ടൈമിന്റെ ഇടയ്ക്ക് ഇടവേളകൾ എടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ കണ്ണുകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം.
1: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഡി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി. ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
2: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ വി ഡി സതീശൻ ബി

0: ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
1: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 41 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രട്ട് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി ബി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 എന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ്ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
4: NDRF को राष्ट्रपति इंसान का सम्मान दिया गया वो हम सब के लिए गौरव और प्रतिष्ठा की बात ये सम्मान NDRF के समस्त बल के सेवा साहस शौर्य और समर्पण के संचित गुणों का सम्मान है आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम NDMA और NDRF ने किया है.
1: തെക്ക്.

0: ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തെരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6-വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിൻ പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന യുഎസ് ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യുഎഇ സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം
2: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശു വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായിട്ട്.
1: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളവുണ്ടോ?

0: Good morning, sir.
1: Please, have a seat.
0: Thank you.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റെ നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
0: മനസ്സിലായി സർ, അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
0: അതെങ്ങനെ?
1: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിലവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
0: ക്രൂരമായ സത്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
1: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത് എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്നൊരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീം, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് തന്നെയാ. പക്ഷെ അതിനിടയിലെ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
3: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
2: എന്റെ രമേ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ, എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന ഒരു മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവ് എടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം തന്നെ

0: ആ പ്രശ്നവും കഴിഞ്ഞെന്നിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്ക് പ്ലീസ്.
1: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
2: ഞാനും.
0: അച്ഛൻ.
1: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജിയായിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
2: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
0: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
2: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെയും നോക്കി മാത്രം.
1: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
2: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
2: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതിരുമേ. ലെറ്റ് ഹർ ട്രൈ ദ ബെസ്റ്റ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്ക് അങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
1: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്.

0: താങ്ക്സ് എ ലോട്ട്.
1: വരൂ, അച്ഛനകത്തുണ്ട്, അങ്ങോട്ട് പോ.
0: സാർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
2: ആരാ?
0: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
2: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
0: ഉണ്ടായിരുന്നു സാർ, അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
2: ഓഹോ, അവർക്കാർക്കോ സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ, ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
0: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ല സർ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
2: ജസ്റ്റ് എങ്ങനെയെന്ന്? സി, യു സീംസ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്
0: സർ? പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
2: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
0: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സർ. അവൾ ഇവിടെ നിന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ എ ലോട്ട്. നല്ല കമ്പനി ആയിരുന്നു ഞങ്ങള്.
2: യെസ്, എന്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എന്റെ അടുത്ത് നിന്ന് പോയി. Now I am alone, a lonely heart.
0: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
2: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ന് ന്യായാധിപന്റെ കസേരയിൽ ഇല്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. That's the truth. That's the truth.
0: No, sir. ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
2: മതി. സ്റ്റോപ്പ് ഇറ്റ്.
0: സാർ, പക്ഷെ ഐ എം സോറി സർ.
2: എന്ത് സോറി? എന്റെ മുൻകൂർ അനുമതിയില്ലാതെ എന്റെ ചേംബറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി. ഐ ഡോണ്ട് നീഡ് യു ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഐ സേ.
0: സർ, പക്ഷെ
2: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ, മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കേ മാഡം.
0: തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആദ്യ പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റർ തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. He is fighting something from the past. Adindanam venam kandu.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്? വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ നോക്കിയ. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി.
2: അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാലിപ്പോ എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു ആ കുട്ടി വരില്ലേന്ന്.
3: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
0: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവും ഇല്ലാതെ വഴക്കു കൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കു കൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
1: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
0: ആ, അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുമെന്നാ എനിക്ക് തോന്നുന്നത്.
1: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയില്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
4: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
1: അച്ഛൻ,
0: രമേ പെട്ടെന്ന് ഇറങ്ങ്. എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയും അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ്.
1: ശരി ശരി ശരി, വണ്ടിയെടുക്ക്.

0: മുജ്ജന്മത്തിലെ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണിക്കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ.

0: സാറിന്റെ ഈ അവസ്ഥയില് യാത്ര ചെയ്യാന്ന് പറഞ്ഞ
1: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
0: അതൊക്കെ, പക്ഷേ എന്നാലും
1: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തുനിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എന്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ. ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ എം ആസ്കിംഗ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എന്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
0: സാറിന് എവിടെയാ പോകേണ്ടത്?
1: ഒരല്പ യാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ. പേര് നിലമാൻകുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവ്. ഇന്നിപ്പോ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും. ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി സാറിനിപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടായേനെ.
0: അങ്ങനെ കരുതണ്ട. എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയല്ലേ?
0: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ട തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്ത് പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്നേ ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണു കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
1: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുമ്പ് ഈ മരയിൽ നിന്ന് തിരിച്ചറങ്ങാൻ പറ്റൂ?
0: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
1: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ
0: നീ പേടിക്കണ്ട, കരടിയും

ഒന്നുമില്ല. ഒരു അരമുക്കാൽ കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ, ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: നല്ല ഓക്സിജൻ കിട്ടിയപ്പോഴേ എൻ്റെ ചുമ മാറി. എങ്ങനെയുണ്ട്, യാത്രക്ക് സുഖമുണ്ടോ?
1: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
0: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനി ആയിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച് എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നു. പകുതി തമിഴിൽ ഒരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
1: തുമ്പി സൂപ്പർ പേരാണല്ലോ സാർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളാണ് നമ്മൾ കാണാൻ പോകുന്നത്.
0: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
1: എന്തു പറ്റി സാർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
0: 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ 2 ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരു ചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നുമില്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നു. എന്ത് പറ്റി? എന്താ

0: அது பெரிய வார்த்தை ஒண்ணும் அல்லையா. இந்த தும்பியோட ஜீவிதமே சங்கடம் தான். இன்னைக்கு வந்து எனக்கு பிறந்த நாள், அது நினைச்சிருந்தா எனக்கு சங்கடம் குட்டிட்டாரு.
1: பிறந்தநாள் வந்தால் சந்தோஷிக்கையல்லே வேண்டது, அதனெந்தா சங்கடம் குட்டி வருது?
0: அதுக்கு காரணம் இருக்கையா, என்னை பெற்றுட்டு பிறகேதான் என்னோட அம்மா இருந்துட்டாரு.
2: பிரசவத்தில் அம்மா மரிச்சோ?
0: அது மாத்திரம் அல்ல, இதே திவசம்தான் என்னோட அப்பா ஒரு ஆபீசரை கொந்துட்டாரு.
2: ஆபீசரை கொந்தோ எந்தனு?
3: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
2: താനാരാ? മനസ്സിലായില്ല.
3: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിൽ എവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാൻ.
2: എന്താ കാര്യം?
3: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൌൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
2: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
3: അറിയാം സാർ. സത്യം പറഞ്ഞാ സാറാ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
2: എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല.
3: സാറിപ്പോ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയില് അബദ്ധത്തില് തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാളെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ
2: കിടക്കുന്നതും.
3: പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളില് സർക്കാരിന്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകന്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവ വേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോ കനകൻ നാലു പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നേഴ്സിന്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, നാലു പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. രണ്ടുപേരെ അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും രണ്ട് ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ചു വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റു മൂന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലെക്ക് കിട്ടിരുന്ന ഓഫീസർ തലയിടിച്ചു വീണു മരിച്ചുപോയി.
2: യെസ്, എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
3: അതെ സാർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവര്. സാറാ അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
2: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
3: ആര് പറയാനാ സാർ. പിറ്റേന്ന് ഊരിലുള്ളവര് കണ്ടത് കാട്ടുവഴിയില് ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധ ജീവനോടെ

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ ഈ കുപ്പിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്കൂ സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിന് ഒട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ. ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നു മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് എടുത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിന്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്വേന ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപസ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു ഞാൻ. നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സർ. സാറിന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്നു നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നത്. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനി ആ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടില്?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. കുറച്ചുകാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ. പരിചയപ്പെടുത്താം. തുമ്പി,

0: തുമ്പി ഇപ്പൊ സാറിന്റെ ഭാര്യയാണോ?
1: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
0: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലെ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
1: ആരെ? തുമ്പിയെയോ? അതെന്താ കാര്യം? മനസ്സിലായില്ല.
2: അതൊരു പഴയ കടമേട്ടലിന്റെ കഥയാണ് സർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സർ, പ്ലീസ്.
3: വൈ നോട്ട്?
4: എന്നെ അങ്കെ, എന്നെ കൂപ്പിട്ടാരാ?
0: തുമ്പി.
4: അയ്യാ.

അവരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പ മുകുന്ദനെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വച്ച് അദ്ദേഹം വിതമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ നന്നൊരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാ? ഇത് അച്ഛനെയും കാണുന്നില്ലല്ലോ. ഇവിടെ
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം. നിങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക, അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ്. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? അങ്ങേര് ഇത് അറിയുമ്പോ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എന്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
0: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
2: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെന്നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും, അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എന്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
0: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മോഡല് മരണത്തെ കുറിച്ച് പറയുന്നത്.
2: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിന്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
0: കൊള്ളാം, ചെറുപ്പം ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
2: സർഗാത്മക സഹകരണം ഫഹദ് റാസ.
0: സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗുരുമോഹർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഒ എം വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: Jensen Huang, Apple CEO Tim Cook, Tesla and SpaceX chief Elon Musk. In badminton, India's PV Sindhu and top men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty advanced to the quarterfinals of Thailand Open with impressive victories today. Two-time Olympic medalist Sindhu defeated Denmark's Amalie Schultz in women's singles. World number 12 Sindhu will now face reigning world champion Akane Yamaguchi of Japan in the quarterfinals. In men's singles, 7-seed Lakshya Sen defeated Chinese Taipei Su Li Yang to enter the last eight. Meanwhile, top-seeded Indian men's doubles pair Sattvik and Chirag defeated Malaysia's Brian Jeremy Gunting and Mohammad Haikal to book their place in the last eight. News just in. Election Commission today announced Special Intensive Revision SIR Phase 3, which will be conducted in a phased manner in 16 states and 3 union territories. The states are Andhra Pradesh, Arunachal Pradesh, Haryana, Jharkhand, Karnataka, Maharashtra, Manipur, Meghalaya, Mizoram, Nagaland, Odisha, Punjab, Sikkim, Tripura, Telangana and Uttarakhand. The UTs are NCT of Delhi, Chandigarh and Dadra and Nagar Haveli, and Daman and Diu. And now before we end the bulletin, the headlines once again. India asserts BRICS expected to play a constructive role amid global uncertainty and economic challenges. Two-day BRICS foreign ministers meeting begins in New Delhi. India and UAE set to take bilateral ties to next level during Prime Minister Narendra Modi's visit to Abu Dhabi tomorrow. Congress leader V.D. Satheeshan to be Chief Minister of Kerala. Home Minister Amit Shah says India has emerged as a global leader and first responder in disaster management. U.S. President Donald Trump and Chinese President Xi Jinping hold crucial talks in Beijing. And in badminton, India's PV Sindhu and men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty enter quarterfinals of Thailand Open. With that, we end the midday news.
1: Agashavani.
2: ദോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കവിതാ സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. സംവിധാനം പി എ ബിജു.
3: അസംബന്ധ സ്വപ്നങ്ങളിലൂടെ മുങ്ങിപ്പൊങ്ങുകയാണ് റസ്കോൾനിക്കോവ്. ചന്ത, വേശ്യാലയം, തെരുവ്, പുറന്തള്ളപ്പെടുന്ന പാവപ്പെട്ടവന്റെ നൊമ്പരങ്ങൾ എല്ലായിടത്തുമില്ലേ? ഒരു കൊലയാളിയായ നിക്കോവ് വിഭ്രമാകാശങ്ങളിലൂടെ തെന്നിത്തെറിക്കുകയാണ്. പലിശക്കാരിയെ അയാൾ കൊന്നത് ദാരിദ്ര്യവും അനീതിയും പണിതുയർത്തിയ ആദർശ കൊടുമുടിക്ക് മുകളിൽ നിന്നാണ്. ശിക്ഷ അയാളെ അലട്ടുന്നില്ല, പക്ഷെ കുറ്റം അത് നിറം മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ റഷ്യൻ തലസ്ഥാനമായ പീറ്റേഴ്സ്ബർഗിൽ 19-ാം നൂറ്റാണ്ടിലാണ് കാലാതിവർത്തിയായ ഈ കഥ നടക്കുന്നത്. റസ്കോൾനിക്കോവിന്റെ സ്വപ്നങ്ങളിലെ ഭ്രമകൽപ്പനകളിലും അനീതിയുടെ വിയർപ്പുനാറ്റം.
4: ഈ മൂലയിൽ ഒരാൾ ഭാര്യയോടൊപ്പം കച്ചവടം ചെയ്തിരുന്നില്ലേ? അവരെ നിങ്ങൾക്കറിയുമോ?
5: പലതരത്തിലുള്ള ആളുകൾ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അയാളുടെ പേരെന്താ?
4: അയാൾക്ക് എന്ത് പേരാണോ ഇട്ടിരിക്കുന്നത് ആ പേര് തന്നെ.
5: നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ?
4: ആ അറ്റത്ത് കാണുന്നത് ഒരു ഭക്ഷണശാലയല്ലേ?
5: അതെ, അവിടെ ഭക്ഷണം കിട്ടും, ഒപ്പം വലിയ അട്ടം കളിക്കാം. അവിടെ നിങ്ങൾക്ക് രാജകുമാരിയെയും കാണാം,
6: ചക്രവർത്തിയാവാം.

0: എന്താ അവിടെ തന്നെ ഇങ്ങനെ നിന്നുകളഞ്ഞത്? അകത്തേക്ക് വരുന്നില്ലേ?
1: നിങ്ങൾ നിങ്ങൾ വളരെ സുന്ദരിയാണ്.
0: നിങ്ങളും സുന്ദരനാണ്.
2: അയാൾ സുന്ദരനോ? വല്ലാതെ മെലിഞ്ഞിട്ടല്ലേ. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ.
3: അവരെല്ലാം ജനറലിന്റെ മക്കളാണെന്ന് തോന്നുന്നു. അവരുടെ മൂക്ക് നോക്കൂ, അവർക്കെല്ലാം നീളം കുറഞ്ഞ് അറ്റം വളഞ്ഞ മൂക്കാണല്ലോ. ഞാൻ പോകാം സുന്ദരി, പോകാം. ഈ കനികളൊന്നും നമുക്കുള്ളതല്ല.
0: സർ, നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലല്ലോ.
1: അപ്പോൾ പറഞ്ഞത്?
0: അതൊക്കെ കർഷകരാ, അടുപ്പിക്കാൻ കൊള്ളില്ല. അതിന് കുട്ടനങ്ങുപ്പ് ഇണങ്ങിയോ?
1: ഞാൻ പേടിച്ചുപോയി.
0: എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. എനിക്ക് നീന്തും തോന്നുക. എനിക്ക് കുടിക്കാൻ 6 കോപ്പിക്സ് തരുമോ? തരുമോ? നിങ്ങളൊരു നല്ല ചെറുപ്പക്കാരനാ സുന്ദരൻ.
1: പോക്കറ്റ് കാണും.
0: എന്തൊരു നല്ല മനുഷ്യൻ.
1: നിന്റെ പേരെന്താണ്?
0: ദുഃഖീട.
1: കൊള്ളാം. ദുശലയുടെ അനിയത്തി ദുഃഖീട.
0: അവിടുത്തെ പേരെന്താ?
1: പേരയ്ക്ക. അതെ, നിനക്കെങ്ങനെ ഇതുപോലെ നാണമില്ലാതെ ആണുങ്ങളോട് പണം ചോദിക്കാൻ കഴിയുന്നു? എനിക്ക് കണ്ടിട്ട് ലജ്ജ തോന്നുന്നു.
0: എന്തിനാ ലജ്ജിക്കുന്നത്? ഈ ജീവിതം ലജ്ജിക്കാനുള്ളതല്ല, ആനന്ദിക്കാനുള്ളതാ.
1: അത് അതെവിടെയാണ് ഞാൻ വായിച്ചത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവൻ മരണത്തിന് 1 മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമെന്ന്. നിൽക്കാൻ മാത്രമിടമുള്ള ഉയർന്ന ഒരു പാറയുടെ അറ്റത്തോ നിത്യമായ ഏകാന്തതയും അന്ധകാരവും കൊടുങ്കാറ്റുമുള്ള ഒരു സമുദ്രത്തിലോ ജീവിതകാലം മുഴുവനും ഒരു ചതുരശ്ര വാര സ്ഥലം മാത്രം ലഭിച്ചാലും ഉടനെ മരിക്കുന്നതിനേക്കാൾ ജീവിക്കാനാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. നല്ലവനായ ദൈവമേ, മനുഷ്യൻ എത്ര നികൃഷ്ടനായ ഒരു ജീവിയാണ്.

സ്ഫടിക കൊട്ടാരം. റസുമുഖൻ വിവരിച്ചത് ഈ കണ്ണാടി കൊട്ടാരത്തെ കുറിച്ചാവും. ഇപ്പോൾ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യം എന്താണ്? ശരി, അതെ, വായിക്കാൻ വേണ്ടി. വർത്തമാന പത്രത്തിൽ എന്തോ വായിച്ചെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, പേപ്പർ വാങ്ങാൻ വേണ്ടി.

0: ന്യൂസ് പേപ്പർ ഉണ്ടോ?
1: ഇത് ചായക്കടയാണ്.
0: ആണെങ്കിലെന്ത്, അല്ലെങ്കിലെന്ത്? ആ, ഒരു ചായ കൊണ്ടുവരൂ. പിന്നെ 5 ദിവസത്തെ ന്യൂസ് പേപ്പർ തരണം. എങ്ങനെയെങ്കിലും എനിക്കത് സംഘടിപ്പിച്ചു തരണം. നോക്ക്, അത് ഒരു അത്യാവശ്യമാണ്, തന്നേ പറ്റൂ. അങ്ങേ മുറിയിലിരുന്ന് വോട്ക കുടിക്കുന്നത് സമറ്റുവല്ലേ? കാണണ്ട, പിന്നെ അയാളുടെ വക അന്വേഷണമാവും.

0: സ്വസ്ഥമാകാമെന്ന് വെച്ചാൽ ഓരോരോ കുരിശുകൾ.
1: വോഡ്ക വേണോ, ചായ വേണോ സർ?
2: എനിക്ക് പത്രം വേണം, അതാണ് പ്രധാനം. പിന്നെ ഒരു ചായ കൂടെ കൊണ്ടുവന്നേര്.
0: ഈ പത്രമെല്ലാം എവിടെ പോയി കിടക്കുന്നു? എനിക്കാണെങ്കിൽ തല ഉറക്കുന്നുമില്ല, മനസ്സൊട്ടും നിലക്കി നിൽക്കുന്നില്ല. അതിനിടയ്ക്ക് പത്രം കൊണ്ടുവന്നോ. ഇത് മുഴുവൻ നഗരത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. നാശം, ഒരു കോണിപ്പടിയിലെ അത്യാഹിതം, സ്പിരിറ്റ് കത്തിച്ച് കടക്കാരന് തീപൊള്ളൽ, പെസ്കിയിൽ തീപിടുത്തം, പീറ്റേഴ്സ്ബർഗിൽ കോട്ടേജിൽ അഗ്നിബാധ, പിന്നെയും വേറെയും അഗ്നിബാധ.
3: എന്താണ്, നല്ല വായനയിലാണല്ലോ.
2: സമറ്റോ,
3: നിങ്ങളിപ്പോൾ ഇവിടെയോ? എന്താണിത്?
2: ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, കണ്ടല്ലോ.
3: നിങ്ങൾക്ക് സുഖമില്ലെന്നും അബോധാവസ്ഥയിലാണെന്നും ഇന്നലെയാണ് റസുമിഹിൻ എന്നോട് പറഞ്ഞത്. എന്തൊരു അതിശയം! ഞാൻ നിങ്ങളെ കാണാൻ വന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
2: നിങ്ങൾ വന്നിരുന്ന കാര്യം എനിക്കറിയാം.
3: ഞാനത് കേട്ടു. നിങ്ങൾ എന്റെ സോക്സ് അന്വേഷിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, റസുമിഹിന് നിങ്ങളോട് വളരെ ഇഷ്ടമാണ്.
2: നിങ്ങളുടെ ജീവിതം ഉല്ലാസപ്രദമാണ് അല്ലേ മിസ്റ്റർ സമറ്റോ? ഏറ്റവും ആകർഷണീയമായ പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾക്ക് പണച്ചിലവില്ലാതെ പോകാം. ആരാണിപ്പോൾ തനിക്ക് മദ്യം പകർന്നു തന്നത്?
3: ഞങ്ങളിങ്ങനെ വെറുതെ വന്നു, ഒന്നിച്ചല്പം മദ്യപിച്ചു. എനിക്ക് മദ്യം പകർന്നു തന്നതിനെ പറ്റിയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? എന്താണ് അതിന്റെ ഉദ്ദേശം?
2: അതും പ്രതിഫലമായിട്ടായിരിക്കും. നിങ്ങൾ എല്ലാത്തിലും മുതലെടുക്കുന്നു. നല്ലത് തന്നെ സമറ്റോ. ഞാൻ ദേഷ്യത്തിലല്ല സംസാരിച്ചത്, ഒരു രസത്തിന് സുഹൃത്തിനോട് പറഞ്ഞൊന്ന് കൂട്ടിയാ മതി. ആ വൃദ്ധയുടെ കൊലപാതക കേസിൽ ഡിമിട്രിയോടൊപ്പം പെയിന്റർ വഴക്ക് കൂടുമ്പോൾ പറഞ്ഞതുപോലെ.
3: നിങ്ങൾക്കതിനെ കുറിച്ച് എങ്ങനെ അറിയാം?
2: ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം.
3: നിങ്ങൾക്കിപ്പോഴും സുഖമില്ലെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ നിങ്ങളിങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പാടില്ലായിരുന്നു.
2: ഓഹോ, നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനായി തോന്നുന്നുണ്ടോ? അതിശയം തന്നെ.
3: തീർച്ചയായും. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണോ?
2: കാണുന്നില്ലേ,
3: അഗ്നിബാധയെ പറ്റിയാണ് വാർത്ത മുഴുവൻ.
2: ഞാൻ അഗ്നിബാധയെക്കുറിച്ചുള്ള വാർത്തകളല്ല വായിച്ചുകൊണ്ടിരുന്നത്.
3: പിന്നെ ഏത് വാർത്ത?
2: ഞാൻ വായിക്കുന്നത് എന്തെന്നറിയാൻ നിങ്ങൾക്കെന്താണ് ഇത്ര ആകാംക്ഷ?
3: എനിക്കെന്താ ആകാംക്ഷ?
2: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്റെ പിന്നാലെ?
4: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ കവിതാ സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം

ഡിഎ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തയിലും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് 5:30 മുഹമ്മദ് സയ്യാൻ കൽപ്പേനി ദ്വീപിൽ നിന്നും അവതരിപ്പിക്കുന്ന ഇമ്മണി വല്യ ലോകം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബേഖുദ്ദി എന്ന ചിത്രത്തിനു വേണ്ടി ആശാ ഭോസ്ലെ, കുമാർ സാനു എന്നിവർ ആലപിച്ചത്.

0: കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.
1: ഇമ്മിണി വല്ല ലോകം ഇത് നമ്മൾ

0: പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്യ ലോകത്തിലേക്ക്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി സ്പിരിറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയിരിക്കുന്നത് ഷെഹബാസ് അമൻ.

0: ഫെയിൻ ഫോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിൻ ഫോരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഇളയരാജ സംഗീതം പകർന്ന് KJD ആലപിച്ച ഗാനം ചിത്രം പാടാത്ത തണീക്കൾ.

0: കടലക്കൊത്ത വായുള്ള കിനാവും കണ്ടോണ്ട് ലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട്, ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് പന്നതാണ്ടും.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരിളെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിയിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05. ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഭീഷ്മർ എന്ന ചിത്രത്തിന് വേണ്ടി അനില രാജീവ ലഭിച്ച ഗാനം കേൾക്കാം. ഗാനരചന BK ഹരിനാരായൺ, സംഗീതം രഞ്ജിൻ രാജ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി പ്രിയങ്ക എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. സംഗീതം ഇളയരാജ.

0: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.
1: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര 90 തികഞ്ഞ ആകാശവാണി
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
1: 90 തികഞ്ഞ ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
1: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
2: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
2: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടി കേൾക്കാം. ഈ പരിപാടിയിൽ മുഹമ്മദ് സയാൻ കൽപ്പേനി ദ്വീപിൽ നിന്നും പങ്കെടുക്കുന്നു.

0: ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു മിടുക്കൻ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോന്റെ?
1: മുഹമ്മദ്
0: സയാൻ കേസി അല്ലേ? ഓക്കെ, മോന് ഏത് ദ്വീപിൽ നിന്നാണ്?
1: കൽപ്പേനി ദ്വീപിൽ നിന്നാണ്.
0: കൽപ്പേനി ദ്വീപിൽ നിന്നാണ് അല്ലേ?
1: അതെ.
0: മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഉമ്മണ്ട്, ബാപ്പാണ്ട്, ഉപ്പാപ്പാണ്ട്, ഉമ്മാമ്മണ്ട്, വയ്യാണ്ട്, മാമാണ്ട്.
0: കുറേ പേരുണ്ടല്ലോ നിങ്ങളല്ലേ?
1: അതെ.
0: ഉമ്മയുടെ പേരെന്താ?
1: ബീഗം സുമയ്യ കേസി.
0: ബീഗം സുമയ്യ കേസി അല്ലേ?
1: അതെ.
0: ഉപ്പയുടെ പേരെന്താ?
1: മുഹമ്മദ് ഹനീഫ് അക്കോയ.
0: ഉപ്പക്ക് എന്താ ജോലി?
1: സയാൻ ട്രാവൽസ് എന്ന വണ്ടി ഓടിക്കും.
0: ആ, വണ്ടി ഓടിക്കും അല്ലേ? സയാൻ ട്രാവൽ ആണോ വണ്ടിയുടെ പേര്?
1: അതെ.
0: ആണല്ലേ. ഇപ്പൊ വെക്കേഷൻ അല്ലേ?
1: അതെ.
0: വെക്കേഷൻ ആയതുകൊണ്ട് എന്താ ചെയ്യുന്നേ അവിടെ?
1: സമ്മർ കിഡ്സ് ക്യാമ്പിലേക്ക്
0: പോകുന്നുണ്ട്. സമ്മർ കിഡ്സ് ക്യാമ്പിലോട്ട് പോകുന്നുണ്ടോ? അതെത്ര മണിക്കാ?
1: കരകട്ട് 12:30.
0: അപ്പൊ രാവിലെ 10:30 to 12:30 വരെ ക്യാമ്പിന് പോകും അല്ലേ സയാൻ?
1: അതെ.
0: അവിടെ എന്തൊക്കെയാ പഠിപ്പിക്കാറ്?
1: ഇംഗ്ലീഷ്, മലയാളം, മാത്സ്.
0: ആ, വായിക്കാനും എഴുതാനും ഒക്കെ പഠിപ്പിക്കോ?
1: അതെ, എഴുതാനും വായിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്.
0: എഴുതാനും വായിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കാറുണ്ട് അല്ലേ? കുറേ കുട്ടികളുണ്ടോ അവിടെ?
1: ഒരുപാട് കുട്ടികളുണ്ട്, നല്ല രസമാണ്.
0: സയാൻ മോനിപ്പോ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഇനി ഒന്നിലേക്കാണ് പോകുന്നത്.
0: ഒന്നാം ക്ലാസ്സിലല്ലേ? അപ്പൊ പുതിയൊരു അധ്യയന വർഷം അല്ലേ വരാൻ പോകുന്നത് സയാന്?
1: അതെ.
0: അപ്പൊ പുതിയ പുതിയ ചങ്ങാതിമാരൊക്കെ കിട്ടും അല്ലേ? അപ്പൊ സയാൻ നേരത്തെ എവിടെയായിരുന്നു പഠിച്ചേ? ഏത് നേഴ്സറിയിലാ?
1: ഗവൺമെന്റ്
0: നേഴ്സറിയിലാണല്ലേ ആദ്യം പഠിച്ചത്.
1: അതെ.
0: ആ, ഇന്ന് ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്?
1: കവിതയും പാട്ടും കഥയും.
0: ഇപ്പൊ ആദ്യമായി എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് സയാൻ?
1: കവിത.
0: കവിത അല്ലേ? അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കവിത ചൊല്ലാം. സയാൻ മോന്റെ ഒരു കവിത കേട്ടിട്ട് നമുക്ക് വിശേഷങ്ങൾക്ക് വീണ്ടും വരാം.
1: എന്റെ കവിതയുടെ പേരാണ് കുമുറ്റത്തെ പൂമ്പാറ്റ. ചിറകു വിടർത്തി വിടർത്തി വരും ഇത്തിര വണ്ണ പൂമ്പാറ്റ. എങ്ങോട്ടാണ് ഈ യാത്ര നിനക്ക്? എന്റെ കൂടെ വരുന്നോണ്ടി. കയ്യിലുണ്ട് അത് പെൻസിൽ നോട്ട് ബുക്കും ബാഗും കുടയുമല്ലോ. കുത്തൻ കുപ്പായം ഇട്ടു ഞാൻ പുഞ്ചിരിച്ചു കൊണ്ട് പോവുകയാ. അക്ഷരമുത്തം നമ്മളെ നോക്കി അഴകിൽ നല്ല കേൾക്കുന്നു. കൂട്ടുപിടിച്ച് നമുക്കിനി പാടാം, സ്കൂളിൽ പോയി പഠിക്കാം. താങ്ക് യു.
0: നല്ല അടിപൊളി കവിതയായിരുന്നു. കവിത ഒക്കെ ആരാ പഠിപ്പിക്കാറ് സയാന്?
1: ഉമ്മ.
0: ഉമ്മയാണോ?
1: അതെ.
0: പിന്നെ വീട്ടില് ഉമ്മമ്മയും ഉപ്പാപ്പയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവരുടെയൊക്കെ പേരെന്താ? ഉമ്മമ്മയുടെ പേരെന്താ?
1: ഹബിബ കേസി.
0: ആ, ഉപ്പാപ്പയുടെ പേരെന്താ?
1: മുഹമ്മദ് എം ഐ.
0: ആ, ഉപ്പാപ്പയും ഉമ്മമ്മയും സയാന് കഥ ഒക്കെ പറഞ്ഞു തരാറുണ്ടോ?
1: ഉമ്മമ്മ കഥം കഥ പറഞ്ഞു തരാറുണ്ട്. ഉപ്പാപ്പ പാട്ട് പഠിപ്പിച്ചു തരാറുണ്ട്.
0: ആ, ഉപ്പാപ്പ പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറുണ്ടല്ലേ.
1: അതെ.
0: ഇനി ഇമ്മണി ബെല്ല ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: കഥ.
0: കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറയാം. കൂട്ടുകാരെ, സയാ മോന്റെ ഒരു കഥ കേൾക്കാം നമുക്ക്.
2: എന്റെ കഥയുടെ പേരാണ് തേനീറ്റയും മടപ്രാവും. ഒരിക്കൽ ഒരു തേനീറ്റ തടാകത്തിൽ വീണു. അവൻ ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അവന്റെ ചിറകുകളും നനഞ്ഞുപോയി. അത് കാരണം അവന് പറക്കാനും കഴിഞ്ഞില്ല. തടാകത്തിന്റെ അടുത്ത് ഒരു മരത്തിൽ ഒരു മടപ്രാവ് ഉണ്ടായിരുന്നു. ജീവന് വേണ്ടി പോരാടുന്ന തേനീറ്റയെ അവൾ കണ്ടു. അവൾ ഒരു ഇലകത്തെ കൊക്കുകൊണ്ട് പറിച്ചെടുത്ത് ആ തേനീച്ച കറിഞ്ഞുകൊടുത്തു. അതിൽ കയറിയിടുന്ന തേനീച്ചയെ പ്രാവ് തന്റെ കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് തടാകത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തേനീച്ച അവിടെ നിന്നും പറന്നുപോയി. കുറെ മാസങ്ങൾക്ക് ശേഷം മാടപ്രാവ് തടാകക്കരയിലെ മരത്തിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു വികൃതിയായ ചെറുക്കൻ മാടപ്രാവിനെ അപകടപ്പെടുത്താൻ ഉന്നം പിടിച്ചു. തേനീച്ച ആ വികൃതി ചക്കനെ കണ്ടു. ആ വികൃതിയായ ചെറുക്കൻ മാടപ്രാവിനെ അപകടപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും തേനീച്ച അവന്റെ കയ്യിൽ ആഞ്ഞുകുത്തി. ആ വികൃതിയായ ചെറുക്കൻ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. അവന്റെ കരച്ചില് കേട്ട മാടപ്രാവ് അവിടെ നിന്നും പാറി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ നന്മ ചെയ്താൽ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും.
0: അടിപൊളി കഥ ആയിരുന്നു സയാൻ പറഞ്ഞത്.
1: താങ്ക് യു.
0: കഥ ആരാ പഠിപ്പിച്ചു തന്നെ?
1: ഉമ്മ.
0: ഉമ്മയാണല്ലേ. സയാന് പാട്ടും കഥയും ഒക്കെ

0: ഉമ്മയാണോ പഠിപ്പിച്ച് തരാറ്?
1: അതെ.
0: ആണല്ലേ. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പൊ വീട്ടിൽ എന്താ ചെയ്യാറ്? കളറൊക്കെ കൊടുക്കോ? ഡ്രോയിങ് വരക്കാറുണ്ടോ?
1: അതെ.
0: ഡ്രോയിങ് ഒക്കെ വരക്കാറുണ്ടല്ലേ. പിന്നെ എന്താ ചെയ്യാറ്?
1: ക്ലേ കൊണ്ട് കളിക്കും.
0: ക്ലേ കൊണ്ടോ എന്തൊക്കെ ഉണ്ടാക്കും?
1: പട്ടി, മീൻ, ഗ്രേപ്സ്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കും.
0: ക്ലേ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കും അല്ലേ.
1: അതെ.
0: ഇനി മണിബല ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? ജയാമോന്റെ ഒരു പാട്ട് കേൾക്കാം.
1: ോലം വച്ച് പറഞ്ഞിട്ടൊരാകാശത്തിനപ്പുറത്തെ ഭൂഭാഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. കിളിയേ സുബഹിക്ക് മീനാലത്തിൽ വലം വച്ച് പറക്കുന്ന ചിത്രപാടിക്ക് ഇലമെല്ലാംപ്പെട്ടൊരാകാശത്തിനപ്പുറത്തെ സുബർഗ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. അമ്പിയ മുറകാലിയങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തനറിയും മത്തി ഉല്ലസിക്കും മൂന്നണ്ടത്തിൽ, ബാപ്പയങ്ങാനിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞുമോൾ, ഉമ്മറ്റി അരികത്തുണ്ടോ, ഉമ്മറ്റി അരികത്തുണ്ടോ. കിളിയേ ഉപേക്ഷിക്ക് വിനാളത്തിൽ വലം വച്ച് പറക്കുന്ന അടിക്കറവാടി കിളിയണി നില്ല്, നിലമെല്ലാം പെട്ടോനാകാശത്തിനപ്പുറത്തെ ഹുബർഗ അതിർത്തങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർത്തങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്.
0: മാഷാല്ലാ, നല്ല അടിപൊളി പാട്ടായിരുന്നു.
1: താങ്ക് യു.
0: പിന്നെ ജയാൻ സമ്മർ ക്യാമ്പിനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടുത്തെ ടീച്ചർമാരുടെ പേരെന്താ?
2: മുർഷിദ ടീച്ചർ, റഫീന ടീച്ചർ, ഫായിസ ടീച്ചർ, റംല ടീച്ചർ, ഹിന്ദുനിസ ടീച്ചർ.
0: ജയാന് കൂട്ടുകാരൊക്കെ ഉണ്ടോ?
1: അതെ.
0: കൂട്ടുകാരുടെ പേരെന്താ?
1: അബ്ദിഷ, റോന, റിനു, ഐബൽ, ഇബിനു, ഫായിസ്, റൈനുമാരിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്.
0: ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ ജയാന്.
1: അതെ.
0: കൂട്ടുകാരോടൊപ്പം കളിക്കാനൊക്കെ പോവാറുണ്ടോ വൈകുന്നേരങ്ങളിൽ?
1: അതെ.
0: എന്ത് കളിയാ കളിക്കാറ് കൂടുതൽ? സ്കേറ്റിംഗ് ഷൂ ഓടാൻ പോകാറുണ്ടോ?
1: അതെ.
0: പിന്നെ
1: ഞങ്ങളുടെ സമ്മർ കിഡ്സ് ക്യാമ്പിൽ പഠിപ്പിച്ച പാട്ട് പാടാം.
0: ആ പാടിക്കോ.
1: വാട്ടർമാല, വാട്ടർമാല, പപ്പായ, പപ്പായ, കൊതി കൊതി കൊ, കൊതി കൊതി കൊ, ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട് സലാഡ്, ആക്ഷൻ ഷുഗർ, ആക്ഷൻ ഹണി,
0: അടിപൊളി പാട്ടാണ്. ഇത് സമ്മർ ക്ലാസ്സിന് പഠിപ്പിച്ച പാട്ടാണോ?
1: അതെ.
0: ആണല്ലേ.
1: ഇനിയുണ്ട്.
0: കുറേ പാട്ടൊക്കെ പഠിപ്പിക്കാറുണ്ടോ നിങ്ങളെ?
1: അതെ
0: പഠിപ്പിക്കാറുണ്ടല്ലേ. കൂടുതലും ഏതുതരം പാട്ടുകളാ? ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിക്കാറുണ്ടോ?
1: പഠിപ്പിക്കാറുണ്ട്.
0: പഠിപ്പിക്കാറുണ്ടല്ലേ. നമുക്ക് ഇനിയൊരു മാപ്പിളപ്പാട്ട് കൂടി പാടിയാലോ?
1: അതെ. രണ്ട്.

ങ്ങളോ പൊന്നാരപ്പോക്കിന്നാരങ്ങളോ കന്നോരം ഞാനും നീ എന്ന രാഗം എന്നാലും നമ്മിൽ നിറയെ മനത കാലം മനതകമഞ്ചും നീലമിഴിയ നിൽക്കിയാക്കള മനതകമഞ്ചലിലാടും മകര താരുകങ്ങൾ എന്നത്തികമിന്നത്തള ജനത്തണമാകേ ജിന്തപ്പുക്കളുമത്തിരിയെന്നത്തളവ എല്ലാം എന്റെ ദ്വാഹ ചോദിച്ചൊല്ലാം എന്റെ മൂല കൺമണിയറ പൂല കൺമണിലാവിന്റെ ശീല.

0: മാഷാല്ലാ, നല്ല അടിപൊളി പാട്ടാണ് ജയാൻ പാടിയത്.
1: താങ്ക് യു.
0: ഇതും ഉമ്മ പഠിപ്പിച്ച പാട്ടാണോ ജയാന്?
1: ഇത് ഭയ്യ പഠിപ്പിച്ച പാട്ട്.
0: ഭയ്യ എന്ന് പറഞ്ഞാൽ ആരാ?
1: ഉമ്മയുടെ അനിയൻ.
0: ഉമ്മയുടെ അനിയനല്ലേ. പേരെന്താ ഭയ്യയുടെ?
1: ബിഎസ്കർ.
0: എന്താ ചെയ്യുന്നത്?
1: ഓട്ടോ ഓടിക്കും.
0: ഓട്ടോ ഓടിക്കുന്നുണ്ടോ?
1: അതെ.
0: ജയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്?
1: ഫ്രൈഡ് റൈസും ഫ്രഞ്ച് ഫ്രൈസും.
0: ഫ്രൈഡ് റൈസും ഫ്രഞ്ച് ഫ്രൈസുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം.
1: അതെ.
0: ഉമ്മ ഉണ്ടാക്കി തരാറുണ്ടോ ഫ്രൈഡ് റൈസ് ഒക്കെ?
1: ആ, എന്റെ ഉമ്മ ഉണ്ടാക്കി തരാറുണ്ട്.
0: ആ, ജയാ മോന്റെ ഇനി ഒരു പാട്ട് കേട്ടാലോ നമുക്ക്.

ലൈലാന്റെ സുഗന്ധം ഇളം തന്നലായത്തും ലൈലാന്റെ സുഗന്ധം ഈടവഴിലേ വരണം ആളുടെ നിർബന്ധം.

0: സുഖം തന്തുരവം.
1: അടിപൊളി പാട്ടായിരുന്നു. ഈ പാട്ട് പാടിയത് ആരാണെന്നറിയോ?
0: റമ്മീനി.
1: ആ, ലീലാ റമ്മീനി അല്ലേ.
0: ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു.
1: ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തോ?
0: അതെ.
1: ആ, വേറെ പാട്ടറിയോ റിലാ റമ്മീനിയുടെ? ഏത് പാട്ടാ?

കമതർണീയേ അഹരണീയേ കമതർണീയേലം എലിത് വളം ന്യൂലതാമേ അഹദ് എലിത് വളം ന്യൂലതാമേ ഭ്രാന്തൻ മക്കളയമല്ലേ പ്രണയം സാവർക്കണവന്നേ എന്നാൽ പറയട്ടെ പ്രണയിച്ചിടാം.

0: ഭ്രാന്തൻ നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോൾ പറയട്ടെ, പ്രണയിക്കണം പ്രണയിക്കണം.
1: അടിപൊളി പാട്ടാണ്. അവസാനമായി സയാമുവിന്റെ ഒരു കഥ കേൾക്കാം.
0: ഞാനിപ്പോ പറയാൻ പോകുന്നത് ഉമ്മയിലേക്ക് ഒരു മകനായിരുന്നു ഒരിക്കൽ. ഉമ്മ മകനോട് വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു. മകൻ വെള്ളം കൊണ്ടുവന്നു. പാവം ഉമ്മ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികിൽ തന്നെ നിന്നു. നേരം വൈകിയ ശേഷമാണ് ഉമ്മ ഉണർന്നത്. ഉണർന്ന ഉടനെ ഉമ്മ മകനോട് ചോദിച്ചു, മകനെ നീ ഇതുവരെ ഇറങ്ങാതെ വയ്ക്കുകയായിരുന്നു? മകൻ പറഞ്ഞു, അതെ, ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ്. ഉടനെ ഉമ്മ ദുആ ചെയ്തു, അള്ളാഹു എന്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ. ഈ കുട്ടിയാണ് ലോക പ്രസിദ്ധനായ ഇമാം നവവി റഹിമഹുള്ളാഹു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഉമ്മയെ നന്നായി സ്നേഹിക്കുകയും വളരെ ബഹുമാനിക്കുകയും ചെയ്യണം, എങ്കിൽ നാം ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരും. ഇതുപോലെയുള്ള കുട്ടികളിൽ അള്ളാഹു നമ്മയെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചുകഥ അവസാനിപ്പിക്കുന്നു.
1: മാഷാല്ലാ, നല്ല അടിപൊളി കഥയാണ്. ആ മാഷാല്ലാ, നല്ല അടിപൊളി കഥയായിരുന്നു. ഈ കഥ ആരാ പഠിപ്പിച്ചത് മോനെ?
0: ഉമ്മ.
1: ഉമ്മ. ആ നല്ല കഥയായിരുന്നു കേട്ടോ. സയാമുവിന്റെ കഥയും പാട്ടും കവിതയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.
2: ആകാശവാണി കവരത്തി. പാട്ടും വിശേഷങ്ങളുമായി പാട്ട് കെട്ടിക്കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബി ബി സമിയ, സലാഹിയ മൻസിൽ.

0: ഫാക്ട് ഫിറ്റി.
1: ഹലോ
0: ഹലോ, ആകാശവാണി കവർത്തിയുടെ ഫാക്ട് ഫിറ്റി ആണ്.
1: ആരാണ്
0: പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: വിശേഷങ്ങൾ ആദ്യം ടൈമില്ല, പിന്നെ നമ്മള് ചെറിയൊരു പാട്ട് പാടാൻ വേണ്ടിയായിരുന്നു.
0: പാടിക്കോളൂ.
1: ആ ശരി, പിന്നെ നമുക്കൊരു പാട്ടിന്റെ ഒരു അഡ്വാൻസ് തലക്ക് പറയാനുണ്ട്, കുറച്ച് പറഞ്ഞോട്ടെ? രണ്ട് മിനിറ്റ്
0: പറഞ്ഞോളൂ.
1: ലക്ഷദ്വീപിൽപ്പെട്ട ആക്കത്തി ദ്വീപിലെ കുട്ടിയമ്പുക്കരിയുടെ ഹംസ എന്ന ആൾ ചേത്തലാട്ടിൽ നിന്നും നിർമ്മിച്ചുണ്ടാക്കിയാണ് കൊണ്ടവാറ്റാളം എന്ന ദ്വീപോടം. ഈ ദ്വീപോടം രണ്ട് പ്രായമുള്ള ആളുകളും അഞ്ച് ചെറുപ്പക്കാരും മംഗലപുരം ലക്ഷ്യം വച്ച് കൊപ്ര ചൂടിയൊക്കെ കരകിലേക്ക് പുറപ്പെട്ടു. കാറ്റിന്റെ ഗതി അനുസരിച്ച് ഓടിക്കൊണ്ടു പോയി അഞ്ചാറ് ദിവസം കൂടി മംഗലപുരം എത്തി. അവരിൽ നിന്നും വിദ്യുത് സാമാനങ്ങൾ കിട്ടിയ പ്രദേശം കൊണ്ട് അന്ന് ബെല്ലനും വീട്ടിലേക്കുള്ള സാമാനങ്ങളും എല്ലാം വാങ്ങി പശുവും കയറ്റി മംഗലപുരത്തിൽ നിന്നും അകത്തിയിലേക്ക് പുറപ്പെട്ടു. അകത്തിൽ പുറപ്പെട്ട് കാറ്റിന്റെ ഗതി അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഓടത്തിന് ഒരു കൂട്ടം കപ്പൽ തന്നെ ഇടിക്കുകയും ഓടൻ ദണ്ഡനഷ്ടമായി പളിഞ്ഞു വീഴുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന മൂന്ന് യാത്രക്കാരും തരിച്ചു പോവുകയും ചെയ്തു. അതിൽ എനിക്ക് വേറെ ചില ആളുകളെ ഓർമ്മയുണ്ട്. അങ്ങനെ അവർ അഞ്ചാറ് ദിവസം ബാഗി കെട്ടിയപ്പോഴുള്ള ഓടത്തിന് തോണിയും പിന്നെ അതിന്റെ ഓടത്തിന്റെ ശക്തിയും കൊണ്ട് ആറേഴ് ദിവസം കൂടി വെള്ളത്തിലുണ്ടായിരുന്നു. ബാഗ്രൗണ്ട് പറയത്തിന് സുഹാനുള്ള അന്നേന്ന് വീടുകാരെ ഓടത്തിൽ ഇവരെ കാണാനിടയായി. അടുത്ത് വരെ കേൾക്കുകയും ചെയ്തു. അത് തുടർന്നുള്ള പാട്ടാണ് പാടുന്നത്, കേട്ടോളി. കരുതി കൊണ്ടുടൻ പുറപ്പെട്ടാനേ തനോവില്ലാത്തം കൊടുത്തതണ്ട് അന്നിറക്കും ദിനമാകുമാത്ത് വന്നതിനാലൊരു പായ വലിച്ച് വന്നതിരക്കിനോട്ടം മുതിർത്ത് മോതിർത്തപ്പോൾ മുസ്ലിയ ദൂരത്തിടുന്നേക്കള് നമ്മയോട്ടം തേക്കേ എന്ന് കുറെ പിടിക്കേണ്ടതുമുണ്ട്. തന്നി വലിപ്പത് തക്കിലയുണ്ട്. സ്വന്തമയുമ കേട്ടതുമുണ്ട്. ഉണ്ടെല്ലാം ശരിയാണിത്ത് പിന്നെ കുടന്നവരക്കിലണിച്ചു വന്ന കിടക്കിനടിച്ചു നിന്നിടുമ്പോൾ വിളക്കും കാണിച്ചു കാട്ടിക്കൊണ്ടുരുവിമ്മൽ അടിച്ചിടുന്ന കാരപ്പക്കാരുപാണി തിരിഞ്ഞില്ലെന്ന്. അസ്സലാമു അലൈക്കും. ഇത് 1965 കാലഘട്ടത്തിലാണ് ഈ ഓണം ദീപോണം ബംഗാളിയിലേക്ക് പോയി പൊളിഞ്ഞത്. ആ കാലത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ അങ്ങനത്തെ ആൾക്കാർ കത്തി ഉണ്ടാക്കിയ പാട്ടാണ് ഇത്. അവരെ പശുവിനെയും കാര്യങ്ങളൊക്കെ കയറ്റി വരുന്ന വഴിക്കാണ് കപ്പൽ കുത്തി. കാരണം 6-7 ദിവസം കപ്പലിൽ അവർ വെള്ളത്തിൽ ജീവിച്ചു. അങ്ങനെ ഭാഗ്യവന്തപുരത്തെ ഓടത്തിന് ദീപോടത്തിന് ഇവരെ കാണുകയും അവിടെ അമ്മയിട്ട് കൊണ്ടുവരികയും ചെയ്യും. അവിടെ ഞാൻ ആവശ്യത്തിലേക്ക് കൊണ്ടാണ് ഇവര് 65 കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെയാണ് പാട്ടിന്റെ ഗ്രാഫുള്ളത്. ഞാനിത് ബാലൻസ് കൂടി ഉണ്ട്, ഗ്രാഫ്റ്റി ആയിപ്പോ നമുക്ക് അത് പ്രയാസമുണ്ട് ഇപ്പൊ പാടാം.
0: പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, ഇത് മമ്മദ് കാക്കന്റെ കോട്ടാണ്, ഇത് പണ്ട് കിട്ടിയ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്, മുതലാളികളുടെ കൊള്ളയടിക്കുന്ന തൊഴിലാളികളുടെ കോട്ടാണ്, കഷ്ടതരുതിയ സാധുജനങ്ങളെ കണ്ണൂരപ്പന കൂട്ടാണ്, ഇത് കണ്ടം വെച്ചൊരു കൂട്ടാണ്. ആ പാട്ട് ഉണ്ടെന്ന് വെച്ചേക്ക്.
0: ഓക്കെ, പാട്ട് വെച്ചുതരാം. ഡെഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞോളൂ.
1: ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞങ്ങളെ ദ്വീപില് വ്യാപകരില്ലാതെ ഓട്ടൊഴിച്ച വല്ല രോഗികളെയും വല്ല വേറെ ദൃഷ്ടിവാദികളും മറിയുന്ന ഞങ്ങളെ ദ്വീപിലെ 65 ഓട്ടൊഴിച്ചുണ്ട്. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഞാനും ഓട്ടോ സ്റ്റാൻഡിലെ ഒരു മെമ്പറാണ്, ഞാൻ സീനിയർ ഓട്ടോ ഡ്രൈവറാണ്. അവർക്കെല്ലാം വേണ്ടി പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചുതരാം. വിളിച്ച സന്തോഷം, വീണ്ടും വിളിക്കാം.
1: ശരി, ഓക്കെ, അസ്സലാമു അലൈക്കും.

പെരുമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. ഫക്കീർമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന

വർഷം നാലായിക്കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. കണ്ടം വെച്ചൊരു കൂട്ടാണ് പണ്ടേ കിട്ടിയ കൂട്ടാണ് മമ്മദ്.

0: ഫാക്ട് ഫിറ്റി അവതരണം ബി ബി സമിയ, സലാഹിയ മൻസിൽ.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു മാപ്പിള പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടി ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം കടപ്രത്തയിലും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൌരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിന്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൌരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൌണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൌണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക. പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക. പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൌജന്യമായി ഏത് ഇന്ത്യൻ പൌരനും ബാങ്ക് അക്കൌണ്ട് തുറക്കാം. അക്കൌണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൌണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൌകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൌണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് pmjdy.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിന്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 18,96,130 ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിന്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൌണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
0: പിഎം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6:54. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani. The news read by Abhishek Mukhopadhyay. Prime Minister Narendra Modi today met foreign ministers attending the BRICS foreign ministers meeting in New Delhi. Russian Foreign Minister Sergei Lavrov, Iranian Foreign Minister Abbas Araghchi, South African Foreign Minister Ronald Lamola, and Brazilian Foreign Minister Mauro Vieira, among others, today called on Prime Minister Narendra Modi. The meetings took place on the sidelines of the BRICS Foreign Ministers meeting underway in New Delhi. Russian Foreign Minister Sergei Lavrov briefed the Prime Minister on progress in bilateral cooperation since the meeting with the President Vladimir Putin and Mr. Modi during the 23rd India-Russia annual summit in December. The two leaders also discussed regional and global issues, including the situations in Ukraine and West Asia. Prime Minister Modi reiterated India's position that dialogue and diplomacy remain the best way forward and asked Mr. Lavrov to convey his greetings to President Putin. Earlier in his opening remarks, External Affairs Mr. Dr. S. Jayashankar said that peace and security remain central to the global order. He said many countries continue to face challenges on energy, food, fertilizer and health security, and BRICS can help them respond more effectively.
4: We meet at a time of considerable flux in international relations, ongoing conflicts, economic uncertainties, and challenges in trade and technology and climate are shaping the global landscape. There is a growing expectation, particularly from

0: emerging markets and developing countries, the BRICS will play a constructive and stabilizing role. In this background, our discussions today are an opportunity to reflect on global and regional developments and to consider practical ways to strengthen our cooperation.
1: Dr. S. Jaishankar said recent conflicts only underline the importance of dialogue and diplomacy.
0: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
1: The Election Commission to denounce Special Intensive Revision SIR Phase 3, which will be conducted in a phased manner in 16 states and 3 union territories. This phase will cover Andhra Pradesh, Telangana, Karnataka, Uttarakhand, Haryana, Punjab, Jharkhand, Odisha, Maharashtra and all northeastern states except Assam. Three UTs will also be covered in this phase, NCT of Delhi, Chandigarh and Dadra and Nagar Haveli and Daman and Diu. With this, the SIR of the electoral rolls will cover the entire country in Phase 3, except Himachal Pradesh, Jammu and Kashmir and Ladakh. Putting an end to the high drama and suspense that lasted for 10 days, Congress today announced the name of V.D. Satishan as the new Chief Minister of Kerala. With the announcement, the Congress-led UDF will proceed to form the government in the state. In Tamil Nadu, AIADMK General Secretary Idappadi Palaniswamy today met the State Governor Vishwanath Arlekar and gave him a petition regarding the faction of AIADMK MLAs led by S.P. Velumani. The former Chief Minister appealed to the Governor to take up the issue with Speaker J.C.D. Prabhakar. The issue is that 25 AIADMK MLAs in the faction led by S.P. Velumani voted for the TVK government, not heeding the whip issued by O.S. Manian to vote against the TVK government. Delhi government will start the Mera Bharat, Mera Yogdan campaign from tomorrow in line with Prime Minister's appeal. Addressing the media in Delhi, Secretariat Chief Minister Rekha Gupta said, under the campaign, all Delhi government offices except essential services will operate and work from home for 2 days in a week. U.S. President Donald Trump and his Chinese counterpart Xi Jinping today held talks in Beijing. Both leaders stressed on cooperation over confrontation despite tensions over trade, technology and regional security. The meeting marked Trump's first visit to China during his second stint of presidency. According to the White House, the two sides agreed that the Strait of Hormuz must remain open to support the free flow of energy. Benchmark domestic equity indices surged over 1% today, led by broad-based buying across most sectors. The Sensex gained 790 points to close at 75,399. And that is the end of this news bulletin.
2: ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
3: ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസി 2026 കീഴിലുള്ള രണ്ടാമത്തെ എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തിരുവനന്തപുരത്ത് നടന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ, തൊഴിലാളിക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ ഇ.ഡബ്ല്യു.ജി യോഗത്തിന്റെ ഭാഗമായി. 1st ഇ.ഡബ്ല്യു.ജി യോഗത്തിൽ നടന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മുൻഗണനകളെയും നേട്ടങ്ങളെയും കുറിച്ച് അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണ വികസിപ്പിക്കുന്നതിനും 2nd ഇ.ഡബ്ല്യു.ജി യോഗം സാക്ഷ്യം വഹിച്ചു. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടന്നു. സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തൊഴിൽ വിപണികളുടെ ഔപചാരികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക

0: ഭക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, പരസ്പര പ്രവർത്തനക്ഷമമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ എന്നിവയുടെ പങ്ക് അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്തു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യോഗത്തിലെ മറ്റൊരു അജണ്ട. തൊഴിലവസരക്ഷമത, നൈപുണ്യ വികസനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ചും രണ്ടാം EWG യോഗം ചർച്ച ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ ചടങ്ങിൽ പങ്കെടുത്തു. മദ്രാസ് റെജിമെന്റിന്റെ RBBS പ്രകടനത്തിന് കേന്ദ്ര സഹമന്ത്രി സാക്ഷ്യം വഹിച്ചു. സൈനികരുടെ പ്രവർത്തനങ്ങളും കഴിവുകളും സ്റ്റേഷൻ കമാൻഡർ കേന്ദ്ര സഹമന്ത്രിക്ക് വിശദീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണവും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറേറ്റിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. പകർച്ചവ്യാധികളെ തടയുന്നതിന് എല്ലാ മേഖലകളിലും മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നും ഇതിനായി വിവിധ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ADM പറഞ്ഞു. വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഡ്രൈഡേ ആചരണവും നേരത്തെ തന്നെ ആരംഭിക്കണമെന്ന DMO അറിയിച്ചു. സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും ഓഫീസുകളിൽ ശനിയാഴ്ചയും വീടുകളിൽ ഞായറാഴ്ചയും ഡ്രൈഡേ ആചരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ ADM നിർമ്മൽ കുമാർജി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദുമോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുമ്പ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി PA ബിജു ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ സർക്കാർ സംരക്ഷണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. 10 ദിവസം പ്രായവും 2.64 കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞിന് നൈല എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചതിൽ നൈല പൂർണ്ണ ആരോഗ്യവതിയാണ്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് എന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ പറ്റിയുള്ള അറിയിപ്പ്. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടി. മികച്ച വിളവും വരുമാനവും നേടാൻ ശാസ്ത്രീയ മഞ്ഞൾ കൃഷി. ഡോക്ടർ ദീപ എസ് നായരുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 യുവവാണി. പ്രൊഫഷണൽ ദീർഘദൂര റണ്ണർ മനോജ് ആർഎസുമായി അഭിമുഖം. 9:15 കേൾക്കാം വിദ്യാഭ്യാസ രംഗം. നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ മിനി ഐജി സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം. തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൌർണമി. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൌർണമി, പ്രീത പീയൂസ്, വിനിത മനമ്മൽ, ഇ എൻ സജിത, വിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജീഷ ഹരിദാസ്. നിർവഹണം ജയ സി ആർ. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം.

ഗോദാവരി 5:55 സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ എൻ വി കൃഷ്ണവാര്യർ എഴുതിയ ഭാരതപ്പുഴ എന്ന കവിത. ആലാപനം മുഖത്തല തുളസീധരൻ. 6:15 ഉദയഗീതം സീതാലക്ഷ്മി വെങ്കടേശൻ പാടിയത്. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഒറൂബേദി നോവൽ സുന്ദരികളും സുന്ദരന്മാരും 18-ാം ഭാഗം. 10:15 കേൾക്കാം രാഗാമൃതം. ശ്രീലത ശ്രീകുമാർ പാടുന്ന കൃതികൾ. തിരുവിഴ ഉല്ലാസ് ജി വയലിൻ, കലഞ്ഞൂർ എ ജി ജയകൃഷ്ണൻ മൃദംഗം. 12:00 മാപ്പിളപ്പാട്ടുകൾ. സി എ അബൂബക്കർ, എൻ കനകമണി എന്നിവർ അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം.

നാളെ ഉച്ചയ്ക്ക് 2:15 ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 20-ാം ഭാഗം നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. വൈകിട്ട് 5:45 ഖുറാൻ പാരായണം എ അബ്ദുൽ സമദ് ആലപ്പുഴ പാരായണം ചെയ്യുന്നു. 6:50 കേൾക്കാം വയലും വീടും, തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 യുവവാണി റേഡിയോ ഗൈഡ്, കേരള ചരിത്രം, ജനകീയ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീ വിപിൻ സംസാരിക്കുന്നു.

0: നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ കലാജോൺ നടത്തുന്ന പ്രഭാഷണം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം. കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചന സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ കെ എസ് സിംഗ്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 19:56. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ
1: ഇഎം ആകാശവാണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഹ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. വൈശ്വിക അനിശ്ചിതതായാഃ ആർത്ഥിക സമാഹ്വാനാനാം ച മധ്യേ ബ്രിക്സ് ദേശാഃ രചനാത്മികാം ഭൂമികാം നിർവഹന്തീതി ഭാരതേന ദൃഢതയാ പ്രതിപാദിതം. നവദില്ല്യാം അദ്യ ദ്വിദിവസീയ ബ്രിക്സ് വിദേശമന്ത്രിണാം സമ്മേളനസ്യ ആരംഭഃ അഭവത്. ശ്വഃ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ അബുദാബി യാത്രായാഃ സമയേ ഭാരത UAE ദേശൌ ദ്വൈപാക്ഷിക സംബന്ധാൻ അഗ്രിമസ്തരെ നയിതും സജ്ജതേ സ്തഃ. കോൺഗ്രസ് ദളസ്യ നേതാ വിഡി സതീശം വര്യഃ കേരളം രാജ്യസ്യ മുഖ്യമന്ത്രി ഭവിഷ്യതി. ഭാരതസ്യ നിർവാചനായോഗേന സ്പഷ്ടം യഥാർത്ഥം ച മതദാതൃസൂചീം സുനിശ്ചേതും ഷോഡശ രാജ്യേഷു ത്രിഷു കേന്ദ്രശാസിത പ്രദേശേഷു ച SIR ഇത്യസ്യ തൃതീയ ചരണസ്യ ഘോഷണാ കൃതാ. അപി ച അമേരിക്കാദേശസ്യ രാഷ്ട്രപതിഃ ഡൊണാൾഡ് ട്രംപഃ തഥാ ചീനദേശസ്യ രാഷ്ട്രപതിഃ ഷീ ജിൻഫിംഗ് ഇത്യേഷഃ ച ബീജിംഗ് നഗരെ മഹത്വപൂർണ്ണം വാർത്താലാപം കൃതവന്തൌ. അഥ വാർത്താഹ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അദ്യ നവദില്ല്യാം ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ വിദേശമന്ത്രിഭിഃ സഹ മേളനം കൃതം. റൂസദേശസ്യ വിദേശമന്ത്രി സർഗേയ് ലാവറോവഃ, ഇറാനദേശസ്യ വിദേശമന്ത്രി അബ്ബാസ് അരാഘചി, ദക്ഷിണാഫ്രിക്കാദേശസ്യ വിദേശമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രാസീലദേശസ്യ വിദേശമന്ത്രി മൌറോ വിയേര ഇത്യാദയഃ അദ്യ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ മേളനം കൃതവന്തഃ. ഇദമുപവേശനം നവദില്ല്യാം പ്രചലിതേ ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ സമ്മേളനാനന്തരം അഭവത്. തതഃ പൂർവം വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ സ്വസ്യ പ്രാരംഭികേ ഭാഷണേ ഉക്തവാൻ യത് വൈശ്വിക വ്യവസ്ഥായാഃ കേന്ദ്രസ്ഥാനേ ശാന്തിഃ സുരക്ഷാ ചാസ്തി. സഹ അവദത് യത് അദ്യതനീയാഃ സംഘർഷാഃ കേവലം സംവാദസ്യ കൂട്ടനീതേഃ ച മഹത്വം പ്രദർശയന്തി. സഹ അവധാനം ദത്തവാൻ യത് വർത്തമാന സംഘർഷാഃ ആർത്ഥിക അനിശ്ചിതതാഃ വ്യാപാരസ്യ തന്ത്രജ്ഞാനസ്യ ഋതുദശാ സമാഹ്വാനാനി ച വൈശ്വിക പരിദൃശ്യം നിർമീയന്തേ. തഥാ ച അസ്മിൻ വിഷയെ ബ്രിക്സ് ദേശാഃ രചനാത്മക സ്ഥിരതാം ച ആനേതും മഹത്വപൂർണാം ഭൂമികാം നിർവഹന്തി. ഡോക്ടർ ജയശങ്കരഃ സഹഭാഗിദേശാനാം തേസാം ഉപസ്ഥിത്യൈ ബ്രിക്സ് സംരചനായാഃ അന്തഃ സഹകാരം സുദൃഢീകരണായ നിരന്തരം പ്രതിബദ്ധതായൈ ച ധന്യവാദം പ്രദദാത്. ഊർജ്ജായാഃ ആഹാരസ്യ ഉർവരകസ്യ സ്വാസ്ഥ്യ സുരക്ഷായാഃ ച വിഷയെ നൈകേ ദേശാഃ നിരന്തരം സമാഹ്വാനാനാം സമ്മുഖീകരണം കുർവന്തഃ സന്തീതി മന്ത്രിണാ ഉക്തം. ശ്വഃ ശുക്രവാസരെ അബുദാബി നഗരെ യദാ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ UAE ദേശസ്യ രാഷ്ട്രപതിനാ ശേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നാഹ്യാൻ ഇത്യനേന സഹ മേളനം ഭവിഷ്യതി. തദാ ഭാരത് UAE ദേശയോഃ മധ്യേ ദൃഢം സഹഭാഗിത്വം അഗ്രിമസ്തരെ നയിതും സജ്ജതാസ്തി. ഉഭൌ നേതാരൌ സമഗ്ര സാമരിക സഹഭാഗിത്വസ്യ പൂർണവ്യാപ്തിഃ സമീക്ഷിതവന്തൌ. തഥാ ച അനേകേഷാം മഹത്വപൂർണാനാം സന്ധേഹേ ആദാനപ്രദാനസ്യ സാക്ഷിഭൂതൌ. ഔപചാരിക സാമരിക രക്ഷാ സഹഭാഗിതായാഃ കൃതേ കാര്യം കർത്തും ആശയപത്രം ഏവ സർവാധികം പരിണാമാത്മകം ആസീതീതി. ദ്വൈപാക്ഷിക സുരക്ഷാ സംബന്ധേഷു പ്രമുഖം സോപാനമാസീത്. ദശദിനാനി യാവത് പ്രചലിതം ഉച്ച നാടകീയതാം ഉത്കണ്ഠാം ച സമാപ്യ കോൺഗ്രസ് ദലേന അദ്യ വിഡി സതീശന ഇത്യസ്യ നാമ കേരളം രാജ്യസ്യ നൂതന മുഖ്യമന്ത്രിരൂപേണ ഘോഷിതം. ഏഷാ ഘോഷണാ നവദില്ല്യാം വാർത്താഹര സമ്മേളനേ കോൺഗ്രസ് നേതാരഃ അജയമാകനഃ മുകുലവാസനികഃ ദീപാദാസമുൻഷി ഇത്യേതാഃ കൃതവന്തഃ. ഘോഷണയാ സഹ കോൺഗ്രസ് നേതൃത്വേ UDF രാജ്യേ സർവകാരസ്യ നിർമ്മാണം കർത്തും പ്രവർത്തയിഷ്യതി യേന പക്ഷേദ്വന്ദ്വ സമാപ്തഃ. പ്രിയാഃ ശ്രോതാരഃ സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। केन्द्रीय गृहमन्त्री अमित शाहः अद्य अवदत् यत् एनडीआरएफ इति राष्ट्रियापत प्रतिक्रिया बलेन 20 वर्षाणां अल्पावधौ सम्पूर्णे देशे 44.5 कोटि जनानां विश्वासम् अर्जितम्।
2: एनडीआरएफ को राष्ट्रपति इंसान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात।
3: ये सम्मान एनडीआरएफ के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है। 20 साल के कम अंतराल के अंदर आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम एनडीएमए और एनडीआरएफ ने किया है।
1: गृहमन्त्रिणा अधोरेखितं यत् यत्र यत्र एनडीआरएफ दलस्य कर्मचारिणः सम्पूर्णे विश्वे गतवन्तः तत्र तत्र ते जनानां प्रेमं विश्वासं चार्जितवन्तः। भारतस्य निर्वाचनायोगेन विशेष पुनरीक्षण संशोधनस्य एसआईआर इत्यस्य तृतीय चरणस्य घोषणा कृता यत् 16 राज्येषु 3 केन्द्रशासित प्रदेशेषु च चरणबद्धरूपेण सञ्चालितं भविष्यति। अस्मिन् चरणे आन्ध्रप्रदेशः, अरुणाचलप्रदेशः, हरियाणा, झारखण्डः, कर्णाटकः, महाराष्ट्रः, मणिपुरः, मेघालयः, मिजोरमः, नागालैण्डः, ओडिशा, पंजाबः, सिक्किमः, त्रिपुरा, तेलंगाना, उत्तराखण्डेति सम्मिलितानि सन्ति। दिल्ली, चण्डीगढ़, दादरा नगर हवेली, दमन दीव इत्येताः केन्द्रशासित प्रदेशाः अपि सन्ति। मतदात्री सूची संशोधन प्रक्रियायां एतत् महत्वपूर्णं सोपानमस्ति यस्योद्देश्यं सम्पूर्णे देशे स्पष्टं यथार्थं च मतदात्री सूचीं सुनिश्चेतुं भवति। अमेरिका देशस्य राष्ट्रपतिना डोनाल्ड ट्रम्पेन चीन देशस्य राष्ट्रपतिना शी चिनफिंग इत्यनेन सह अद्य वीचिंग नगरे वार्तालापः कृतः। व्यापारस्य, तन्त्रज्ञानस्य, क्षेत्रीय सुरक्षायाः च विषये उद्विग्नतायाः मध्येऽपि उभौ नेतारौ परस्पर विरोधस्य विषये सहकारस्य विषये अवधानं दत्तवन्तौ। द्वितीय राष्ट्रपति कार्यकाले ट्रम्पस्य चीन देशस्य एतत् प्रथमं भ्रमणमस्ति। व्हाइट हाउस इत्यस्यानुसारं ऊर्जा मुक्त प्रवाहस्य समर्थनाय होर्मुज जलसन्धि अवश्यमेव उद्घाटिता भवेत् इति उभौ पक्षौ स्वीकृतवन्तौ। अस्मिन् उक्तं यत् राष्ट्रपतिना शी वर्येण सह ट्रम्पस्य मेलनम् उत्तममासीत्। उपवेशनानन्तरं जनसमूहं सम्बोधयन् चीनदेशस्य राष्ट्रपतिः शी चिनफिंग वर्यः चीन अमेरिका देशौ प्रतिद्वन्द्विनौ न भूत्वा सहभागिनौ भवेताम् इति उक्त्वा संघर्षस्योपरि सहकारस्य पोषणस्य विषये अवधानं प्रदत्तवान्। सः उभयोः राष्ट्रयोः मतभिन्नतायाः अपेक्षया सामान्याभिलाषाः अधिकाः सन्तीति अवोचत् तथा च द्वैपाक्षिक सम्बन्धेषु नूतनस्य अध्यायस्य आह्वानम् अपि अकरोत्। भारत ऋतु विभागेन अद्य पश्चिम मध्यप्रदेशस्य, पश्चिम पूर्व राजस्थानस्य, गुजरातस्य, महाराष्ट्रस्य च केषुचित् भागेषु तीव्र उष्णतरंगस्य पूर्वानुमानं प्रकटितम्। दिने कोंकण गोवा प्रदेशयोः उष्णार्द ऋतुः भवितुम् अर्हति। अद्य उत्तर पूर्व भारतस्य केषुचित् भागेषु, अण्डमान निकोबार द्वीप समूहेषु, केरलम राज्ये, माहे प्रदेशे, पश्चिम बंग प्रदेशे, सिक्किमे, तमिलनाडु राज्ये, पुद्दुचेरी प्रदेशे, करैक्कल प्रदेशे च प्रचण्ड वृष्टिः भविष्यति इति विभागेन पूर्वानुमानितम्। तटीय कर्नाटकस्य, झारखण्डस्य, उत्तरान्तरिक कर्नाटकस्य च केषुचित् स्थानेषु अद्य वृष्टेः सम्भावनापि विद्यते। आईपीएल इति इंडियन प्रीमियर लीग क्रिकेट क्रीडायाम् अद्य सायंकाले धर्मशाला नगरस्य हिमाचल प्रदेश क्रिकेट एसोसिएशन क्रीडांगणे पंजाब किंग्स दलम् अद्य मुंबई इंडियंस दलम् सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं 7:30 भविष्यति। अन्ते मुख्य वार्ताः पुनः एकवारम्। वैश्विक अनिश्चिततायाः, आर्थिक समाह्वानानां च मध्ये ब्रिक्सदेशाः रचनात्मिकां भूमिकां निर्वहन्तीति भारतेन दृढतया प्रतिपादितम्। श्वः प्रधानमन्त्रिणः नरेन्द्र मोदिनः आबुधाबी यात्रायाः समये भारत यूएई देशौ द्वैपाक्षिक सम्बन्धान् अग्रिमस्तरे नेतुं सज्जते स्तः। कांग्रेस दलस्य नेता वीडी सतीशन वर्यः केरलम राज्यस्य मुख्यमन्त्री भविष्यति इति वार्ताः।
0: സമയം 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുഎഇ ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3:00. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.

0: സേവനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
0: 61 വയസ്സിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
2: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വളശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനിയമ്മയുടെയും മകനായി 1964 May 31 വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി ഡി സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയുക്ത മുഖ്യമന്ത്രി ബി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശൻ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
0: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതി

0: ഉപഭോക്താക്കൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതി. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
1: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാംഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രാനഗർ ഹവേലി ആന്റ് ഡാമൻ ഡിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. പി ഭാസ്കരൻ രചിച്ച് ബാബുരാജയനം പകർന്ന് പി ബി ശ്രീനിവാസ് പാടിയ ഗാനമാണ് ഇന്ന് സന്ധ്യാഗീതത്തിലാദ്യം. ചിത്രം കണ്ടം വെച്ച കൂട്ട്.

0: शंथे गीतम समापिछु। ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: വയലിൻ ദേവത

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നഷ്ടപ്പെട്ട ധനം നമുക്ക് അധ്വാനത്തിലൂടെ വീണ്ടെടുക്കാം. പക്ഷേ നഷ്ടപ്പെട്ട നിമിഷങ്ങൾ പ്രപഞ്ചത്തിലെ സകല സമ്പത്ത് കൊടുത്താലും തിരികെ ലഭിക്കാറില്ല. സമയം ആരെയും കാത്തിരിക്കാറില്ല, എന്നാൽ സമയത്തെ ബഹുമാനിക്കുന്നവനെ ലോകം കാത്തിരിക്കും. അതിനാൽ നാളെയെ കാത്തുനിൽക്കാതെ ഓരോ നിമിഷവും അർത്ഥവത്തായി ജീവിച്ചു തീർക്കുക. ഓരോ സെക്കൻഡിനും അതിന്റേതായ വിലയുണ്ട്. അത് തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം തുടങ്ങുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മഞ്ഞൾ കൃഷിയെക്കുറിച്ചാണ്. അതിനു മുൻപ് ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയർ?

0: തിളക്കമുണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. മഞ്ഞൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ആഹാരം പാചകം ചെയ്യുമ്പോൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് ആഹാരത്തിലെ വിഷാംശം ഇല്ലാതാക്കുമെന്നാണ് പറയപ്പെടുന്നത്. കരളിന്റെ ആരോഗ്യത്തിന് മഞ്ഞൾ അത്യുത്തമമാണ്. കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മഞ്ഞൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ തേച്ചുള്ള കുളി പ്രധാനമാണ്. അത് ശരീരകാന്തി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ മഞ്ഞളിന്റെ ഗുണങ്ങൾ നിരവധിയാണ്. എന്തിനാണ് മഞ്ഞളിനെപ്പറ്റി ഇത്രയധികം പറയുന്നത് എന്നാവും അല്ലേ? ഇന്ന് നമുക്ക് മഞ്ഞളിന്റെ കൃഷിരീതിയെക്കുറിച്ചും എങ്ങനെ അതിലൂടെ കൂടുതൽ വരുമാനമുണ്ടാക്കാമെന്നൊക്കെ നോക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യ വിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഡോക്ടർ ദീപ എസ് നായറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ദീപ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഡോക്ടർ ദീപ, മഞ്ഞൾ കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ അനുയോജ്യമായ കാലാവസ്ഥയും ക്ലൈമറ്റും ആണല്ലേ?
2: മഞ്ഞൾ കൃഷി നന്നായിട്ട് വളരുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഉള്ളത്. സാധാരണഗതിയിൽ ചൂടുള്ളതും അന്തരീക്ഷ ഈർപ്പം കൂടുതലുള്ളതുമായിട്ടുള്ള മഴയും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. നടുന്ന സമയത്ത് മിതമായും വളരുന്ന സമയത്ത് സമൃദ്ധമായും മഴ ആവശ്യം വരുന്നു. എന്നാൽ വിളവെടുക്കുന്ന സമയത്ത് മഴ ഉണ്ടാവാതിരിക്കുകയും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യുന്ന കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്.
1: അതനുസരിച്ച് നടാനുള്ള സമയം ഇപ്പോഴാണ്.
2: അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണയായി മഞ്ഞൾ കൃഷി ആരംഭിക്കുന്നത്.
1: മഞ്ഞൾ നടാൻ വേണ്ടി നടീൽ വസ്തുവായിട്ട് അതിന്റെ റൈസോംസ് ആണ്.
2: റൈസോം അല്ലെങ്കിൽ പ്രകന്ധങ്ങൾ പറയുന്ന ഭാഗമാണ് നമ്മൾ മഞ്ഞൾ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഇത് രണ്ടു തരത്തിലുള്ള പ്രകന്ധങ്ങളാണ് ഉള്ളത്. ഒന്ന് മദർ റൈസോം അല്ലെങ്കിൽ മാതൃകാണ്ഡം, പിന്നെ ഫിംഗർ റൈസോം, ലഘു പ്രകന്ധങ്ങൾ എന്നും അതിന് പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള വിത്തുകളും നമുക്ക് നടുവാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
1: അപ്പൊ ഇത് തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വല്ലതും കാര്യങ്ങളുണ്ടോ ഈ നടീൽ വസ്തു തെരഞ്ഞെടുക്കുമ്പോൾ?
2: നടീൽ വസ്തു തെരഞ്ഞെടുക്കുമ്പോൾ രോഗകീടബാധയില്ലാത്ത മുഴുപ്പുള്ള പ്രകന്ധങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത്. കുർക്കുമിൻ എന്ന സംയുക്തമാണ് മഞ്ഞളിനെ ഏറ്റവും ഉപയോഗപ്രദമാക്കുന്നത്. അതിന്റെ ഔഷധ മൂല്യവും കറികൾക്ക് നൽകുന്ന നിറവും രുചിയും മണവുമെല്ലാം ഈ കുർക്കുമിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള ഇനങ്ങളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉത്തമം.
1: അപ്പൊ ഈ ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഈ കാര്യം ചോദിക്കാൻ പോകുവായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
2: നാടൻ ഇനങ്ങളായ തെക്കൂർപേട്ട, സുഗന്ധം, ഈറോഡ് ലോക്കൽ, മൂവാറ്റുപുഴ കർഷകർ സാധാരണയെ നടാറുണ്ട്. ഇത് കൂടാതെ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഉൽപാദനശേഷി

0: 20 ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാറാക്കി അതിൽ 30 മിനിറ്റ് വിത്ത് മുക്കി വെച്ച ശേഷം തണലത്ത് ഉണക്കിയെടുത്താണ് നമ്മൾ സംഭരിക്കേണ്ടത്. ഇതിനായി തണലുള്ള സ്ഥലങ്ങളിൽ കുഴികൾ എടുത്ത് നമുക്ക് വിത്ത് സംഭരിക്കാവുന്നതാണ്. കുഴിയുടെ അടിഭാഗത്ത് ചാണകവും ചെളിയും കൊണ്ട് മെഴുകി അതിന്റെ മുകളിൽ 5 സെന്റിമീറ്റർ ഖനത്തിൽ മണലോ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ ഇട്ട് അതിനുശേഷം അതിന്റെ മുകളിൽ പ്രഗന്ധങ്ങൾ അടുക്കി വെച്ച് നമുക്ക് ഇത് സംഭരിക്കാവുന്നതാണ്. ഇത് സംഭരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഴികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കുഴി മുഴുവൻ നടക്കാതെ കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടതിന് ശേഷം വേണം നമ്മളിത് തെങ്ങോല കൊണ്ടോ അതല്ലെങ്കിൽ ചെറിയ പലകൾ കൊണ്ടോ മൂടിവെക്കാം. ഇതൊന്നുമില്ലാതെ നമുക്ക് സംഭരിക്കാനായി തണലുള്ള സ്ഥലങ്ങളിൽ നിരപ്പായ സ്ഥലങ്ങളിൽ മൂടിയിട്ട് വേണമെങ്കിലും സംഭരിക്കാവുന്നതാണ്. കുറച്ച് മാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ സംഭരിക്കാവുന്നതാണ്.
1: സംഭരിച്ച മഞ്ഞൾ നടുന്നതിന്റെ മുന്നേ നമ്മൾ അതിനെ പരിചരണം വല്ലതും ചെയ്യണോ? ട്രീറ്റ്മെന്റ് വല്ലതും
0: നടുന്നതിന് മുന്നേയും സ്യൂഡോമോണാസ് ലായനിയിൽ 20 ഗ്രാം ഒലിറ്റർ എന്ന തോതിൽ ഉണ്ടാക്കിയെടുത്ത സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഉത്തമം.
1: ഇതിന്റെ സ്പേസിംഗ് ഒക്കെ എങ്ങനെയാണ്?
0: ഇത് നടുന്നത് സാധാരണ നമ്മള് കുറച്ച് ഉയരത്തിലാണ് ഇതിന്റെ തടം എടുക്കേണ്ടത്. സാധാരണഗതിയിൽ വെള്ളം ഒരു രീതിയിലും കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ തടം 30 സെന്റിമീറ്റർ ഉയരത്തിലാണ് സാധാരണ എടുക്കുന്നത്. 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള തടങ്ങളാണ് സാധാരണഗതിയായി മഞ്ഞൾ കൃഷിക്ക് നമ്മൾ എടുക്കേണ്ടത്. അതിൽ 25 സെന്റിമീറ്റർ ചെടികൾ തമ്മിലും വരികൾ തമ്മിലും വരുന്ന രീതിയിൽ ചെറു കുഴികൾ എടുത്ത് അതിനകത്ത് വളക്കൂട്ട് ഇട്ടതിന് ശേഷം പ്രഗന്ധങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. 20 മുതൽ 25 ഗ്രാം ഉള്ള പ്രഗന്ധങ്ങളാണ് സാധാരണയായി നമ്മൾ നടവാൻ ഉപയോഗിക്കുന്നത്. ഇതിനായി 1 സെന്റിന് 80 കിലോ ചാണകം, 15 കിലോ പണിര കമ്പോസ്റ്റ്, 8 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 4 കിലോഗ്രാം ചാരം, 500 ഗ്രാം രാജ്ഫോസ്, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത് വളക്കൂട്ട് തയ്യാറാക്കാം. 20 മുതൽ 25 ഗ്രാം വീതമുള്ള പ്രഗന്ധങ്ങൾ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞു. അത് മുളകൾ മുകളിലേക്ക് വരത്തക്ക വണ്ണം വേണം ഈ കുഴികളിൽ വെക്കുവാനുള്ളത്. എന്നിട്ട് അതിനെ മണ്ണിട്ട് മൂടണം. അതിനുശേഷം പച്ചിലകൾ കൊണ്ട് പുതയിടണം. ഈ തടങ്ങളിൽ 2 മാസം കഴിഞ്ഞ് കള നീക്കി 1 സെന്റിന് 260 ഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് മണ്ണ് കയറ്റി വീണ്ടും പച്ചിലയിട്ട് പുതയിട്ട് കൊടുക്കണം. കളയുടെ തോതനുസരിച്ച് 4ാം മാസത്തിലും 5ാം മാസത്തിലും കള നീക്കം ചെയ്യേണ്ടതാണ്.
1: രോഗങ്ങളും കീടങ്ങളും ഒക്കെ മഞ്ഞളിനെ അധികമായിട്ട് ബാധിക്കാറുണ്ട്?
0: സാധാരണ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വളരെ കുറവായിട്ടുള്ളൊരു വിളയാണ് മഞ്ഞൾ. കാര്യമായ രോഗങ്ങളോ കീടങ്ങളോ ഇതിനെ ബാധിക്കാറില്ല. പക്ഷെ ചില സമയത്ത് തണ്ടുതുരപ്പൻ പുഴുക്കളിൽ കാണാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജൈവികമായി അതിനെ നിയന്ത്രിക്കണമെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃത്യമായി പരിപാലിച്ചുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് സൂക്ഷിക്കാം. 15 ദിവസത്തിൽ ഒരിക്കൽ 0.5% വീര്യമുള്ള വേപ്പെണ്ണ മിശ്രിതം കൊടുത്തുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അത് വന്നു പോയി കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് കെമിക്കൽ കൺട്രോളിൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതിനായി ക്ലോറാൻട്രിനിപ്പോൾ എന്ന് പറഞ്ഞ കീടനാശിനി 2 ml 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 0.2 ml 1 ലിറ്റർ വെള്ളത്തിൽ
1: കീടനാശിനികളാണ്.
0: അത് ഇതിന്റെ കടയ്ക്കലാണ് സാധാരണ ഇതിന്റെ ഇത് വരുന്നത്. ആ സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും.
1: മഞ്ഞളിൽ ഇടവേളയായിട്ടും ചെയ്യാറുണ്ടല്ലോ കർഷകരല്ലേ? അങ്ങനെ ചെയ്താലും വിള നല്ലപോലെ
0: തന്നെ കിട്ടും. പഴമരവിൽ നിന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതിന് കൊടുക്കേണ്ട പോഷകങ്ങൾ അതുപോലെ കൊടുക്കണമെന്ന് മാത്രം.
1: പിന്നെ പറഞ്ഞ മാതിരി നമ്മൾ ആദ്യം തന്നെ നല്ല പ്രകടനങ്ങൾ നോക്കിയെടുത്ത് നട്ടാൽ നമുക്ക് നല്ല വിള കിട്ടും.
0: പിന്നെ ഇതിനകത്ത് സാധാരണ രീതിയിൽ നടുന്നത് നേരിട്ട് നമ്മൾ നിലത്തിലോട്ട് നടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനവും നടുകിൽ വസ്തുവും ഒരേ സാധനം തന്നെ ആയതുകൊണ്ട് നടുകിൽ വസ്തുവിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുവാനായി നമ്മൾ ഏക മുകള പ്രചരണ രീതി അവലംബിക്കാറുണ്ട്. അതിനായി നമ്മൾ പോർട്രേകളിൽ മീഡിയം നിറച്ച് അതിൽ 1 മുകള 5 to 8 grams ഉള്ള കഷ്ണങ്ങൾ അതിൽ നട്ടതിനു ശേഷം 2 ഇലപ്പരവ് വരുന്ന സമയം 30 to 45 days ആവുമ്പോൾ അതിന് നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ തഴവെടുത്ത് അതിലോട്ട് പറിച്ചു നടാവുന്നതാണ്.
1: നേരിട്ട് നടുമ്പോൾ നമുക്കൊരു 25 ഗ്രാം വരെയുള്ള
0: അതാണ് ഇതിപ്പം 5 ഗ്രാം മതി. ഏകദേശം 1/5 ആയിട്ട് തന്നെ ഇത് കുറഞ്ഞു വരും. അത്രമാത്രം നമ്മുടെ സീഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ
1: ലാഭിക്കാൻ
0: സാധിക്കും.
1: അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ വിളവിന് വല്ലതും വ്യത്യാസം വരും?
0: ഇല്ല, മറ്റേ

0: തന്നെ വിളവ് ലഭിക്കുമെന്നതാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്.
1: കർഷകർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ?
0: കർഷകർ ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഗ്രോ ബാഗിലും ഇപ്പം കൃഷി ചെയ്യാവുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ പ്രകന്ധങ്ങൾ ഉപയോഗിച്ചും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. അതുപോലെ ഈ തൈ ഉണ്ടാക്കിയും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. ഇപ്പം പല വീടുകളിലും ആ രീതിയിൽ കൃഷി ചെയ്യുന്നത്.
1: ഇപ്പം മേഡം നമ്മുടെ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു ചെടിയിൽ നിന്ന് ശരാശരി എത്ര മഞ്ഞളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്? ഇങ്ങനെ
0: 500 to 1 kg കിട്ടും.
1: പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്താലും ഇതൊരു ലാഭകരമായി ചെയ്യാൻ
0: പറ്റുന്ന കൃഷി. ഒരുപാട് പേരിപ്പോ അതിലോട്ട് ഇറങ്ങുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇപ്പം പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് തൊട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇപ്പൊ ഇനിയിപ്പോ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇതമനുസരിച്ച് വിളവെടുപ്പ് കാലത്തിന് വ്യത്യാസം വരും. ചിലത് 7 മുതൽ 8 മാസം, ചില 8 to 9 മാസം, അങ്ങനെ ഓരോ ഇനമനുസരിച്ച് അതിന്റെ ഡ്യൂറേഷന് വ്യത്യാസം വരും. ഇതിന്റെ ഇലയും തണ്ടും ഒക്കെ ഉണങ്ങി തുടങ്ങുമ്പോഴാണ് ഇത് വിളവെടുക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോ ആദ്യമായി മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അതിനെ കഴുകി മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി, വേരുകൾ ഉണ്ടെങ്കിൽ ആ വേരുകൾ മുറിച്ചു മാറ്റി അതിനെ വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ വേവിക്കുകയാണ്. അപ്പൊ വേവിക്കാതെ തന്നെയും അത് ഉണക്കിയെടുക്കാറുണ്ട് പല വീടുകളിലും. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ കാലം സൂക്ഷിക്കാൻ സാധിക്കും. അതിന്റെ നിറം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരും. അതിന്റെ രുചിയിലും വ്യത്യാസം വരും. നമ്മൾ വേവിക്കാതെ ഉപയോഗിക്കുന്ന മണ്ണിൽ ചെറിയ കുത്ത് കാണുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പൊ വേവിച്ചെടുക്കുന്ന മഞ്ഞളില് കുറച്ചുകൂടി ഷെൽഫ് ലൈഫ്, കൂടുതൽ കാലം സൂക്ഷിക്കാനും അതിന്റെ കളർ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഉണങ്ങാനും ഉള്ള സമയവും കുറവാണ് മറ്റേതിനേക്കാൾ.
1: ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റെപ്പ് പൊടിച്ചെടുക്കാം.
0: ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പോളിഷിംഗ് ചെയ്യാറുണ്ട്. വീട്ടിലുപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യാതെ ചെയ്യുന്ന രീതിയുണ്ട്. അതല്ലെങ്കിൽ അതിന്റെ തൊലി കളയുന്നൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. കൂടുതൽ മഞ്ഞളുള്ള സ്ഥലങ്ങളിൽ മെഷീനിലാണ് ഈ പോളിഷിംഗ് ചെയ്യുന്നത്.
1: പോളിഷിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ
0: തൊലി മാറ്റുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം കഴുകുന്നു, പിന്നെ വേവിക്കുന്നു, ഉണക്കുന്നു. ഉണക്കിയതിന് ശേഷമാണ്
1: പോളിഷിംഗ്
0: ചെയ്യുന്നത്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് പൊടിക്കുന്നു.
0: അതിനുശേഷം പൊടിക്കുന്നു.
1: നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ആൾക്കാർ കുർക്കുമീനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ആ സംരംഭത്തിലോട്ട് പോയിട്ടുണ്ടോ?
0: ചില പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട് കുർക്കുമീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എക്സ്ട്രാക്ഷൻ അത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സ്കോപ്പുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും ഒരു എക്സ്ട്രാക്ഷൻ ലെവലിൽ വളരെ കുറവാണ് കേരളത്തിൽ നടക്കുന്നത്.
1: പക്ഷെ അത് മാഡം സൂചിപ്പിച്ച മാതിരി അതിന്റെ
0: സാധ്യതകളുണ്ട്.
1: നമ്മൾ കേരളത്തിൽ മഞ്ഞൾ കൃഷി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മഞ്ഞളിന്റെ കൃഷി രീതിയെയും എങ്ങനെ അതിലൂടെ മികച്ച ആദായം ഉണ്ടാക്കാമെന്നും ഒക്കെ മനസ്സിലായില്ലേ? മഞ്ഞള് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അതുകൊണ്ട് വീട്ടിലെങ്കിലും കുറച്ച് മഞ്ഞൾ കൃഷി തുടങ്ങാം. മഞ്ഞളിന്റെ കൃഷിരീതിയെക്കുറിച്ചൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യ വിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ്. ഡോക്ടർ ദീപ എസ് നായറുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ദീപ എസ് നായരുടെ ഫോൺ നമ്പർ 9400443180. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ.
1: നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
2: കണ്ണുദോഷം മാറാൻ പാണൽ എന്ന ചെടി ശരീരത്തിലൊഴിഞ്ഞ് അടുപ്പിലിടുന്നത് പലരും ഇതിനകം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പാണലിന് സൂക്ഷ്മ കീടാണുക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടുതന്നെ ഇപ്രകാരം ചെയ്യുന്നത് ദോഷകരമായ സൂക്ഷ്മജീവികളെ തുരത്താൻ സഹായിക്കുന്നു. കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തുക എന്ന് പ്രായമായവർ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണിത്. കുളി കഴിഞ്ഞ് ആദ്യം മുഖം തോർത്തിയാൽ മൂദേവി കുടിയേറും. എന്നാൽ ഇതിന് ശാസ്ത്രീയത ഉണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ തണുപ്പ് സഹിക്കാൻ ശക്തി കുറഞ്ഞ ഭാഗമാണ് നട്ടെല്ല്. ഒരുപാട് തണുപ്പ് സഹിക്കുന്നത് നട്ടെല്ല് സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണ് കുളി കഴിഞ്ഞാലുടൻ പുറം തോർത്തണം എന്ന് പറയുന്നത്. ആലിനു ചുറ്റും ഏഴുവലം. ആൽമരം ധാരാളം ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു സസ്യമാണ്. കൂടാതെ ഇതിന്റെ ഇലകൾ കാറ്റിൽ ഇളകിയാടുമ്പോൾ വായുവിൽ ധാരാളം സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കപ്പെടുമെന്നും പറയുന്നു. ഓരോ പ്രദക്ഷിണവും ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ മരത്തിന് ചില അവസ്ഥകളിൽ ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്ന ഒരു പ്രത്യേകതരം പ്രകാശ സംശ്ലേഷണം രാത്രികാലം നടത്താൻ കഴിയുമെന്നും ശാസ്ത്രലോകം പറയുന്നു.
3: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം.

0: കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപ്പാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപ്പാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപ്പാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവവളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 മണിവരെയാണ്.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
2: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
3: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം, അതായത് 4 എണ്ണം വെച്ച് മണൽകൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിന്

0: എതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധമാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നുകിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പുനാട്ടി കെട്ടിവയ്ക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താനായി വെള്ളം തെളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്തുകൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ഇതുകൂടാതെ 1 കിലോ സ്യൂഡോമോണാസ് 20 കിലോ ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയറിളക്കം ഉണ്ടാകുന്നത്? ഉത്തരം, 3 ആഴ്ച വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് വെളുത്ത വയറിളക്കമെന്ന ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത്.
2: വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലിൻ വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃകാ പരീക്ഷണ കൃഷിത്തോട്ടം എന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന രീതികൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിനനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും കർഷകർക്ക് ശാസ്ത്രീയമായ രാസവളപ്രയോഗവും ജൈവവളപ്രയോഗവും വഴി മികച്ച വരുമാനവും നല്ല വിളവും ലഭിക്കുന്നതിനും കാരണമാകുന്നു. സർക്കാർ തലത്തിലുള്ള വിവിധ പ്രദർശന മേളകളിൽ കർഷകർക്ക് മണ്ണറിവ് പ്രദർശനവും നടത്തുന്നു. തിരുവനന്തപുരത്ത് പാറോട്ടുകുണത്ത് കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിന് ഒരു മണ്ണ് പ്രദർശനശാലയുണ്ട്. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന മൊബൈൽ ആപ്പ് വഴി മണ്ണിന്റെ പോഷകനില വേഗത്തിൽ

ചെയ്യാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പര്യവേക്ഷണ വകുപ്പിന് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധന ലബോറട്ടറിയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0771254177 ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് തിരുവനന്തപുരം ജില്ലയിലെ LP UP ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ചിത്രരചനാ മത്സരങ്ങൾ LP UP വിഭാഗങ്ങൾക്കും പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസ രചന, ഡയറി ക്വിസ് ഹൈസ്കൂൾ വിഭാഗത്തിനും മാത്രമായും നടത്തുന്നതാണ്. LP UP വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചനാ മത്സരം ഈ മാസം 21 രാവിലെ 10 മുതൽ 1 വരെയും ഹൈസ്കൂൾ വിഭാഗത്തിന് പെൻസിൽ ഡ്രോയിംഗ് മത്സരം അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ മാസം 22 ഹൈസ്കൂൾ വിഭാഗത്തിന് രാവിലെ 10 മുതൽ 11 വരെ ഉപന്യാസ രചന, 12 മുതൽ 1 വരെ ഡയറി ക്വിസ് എന്നിവയും നടത്തുന്നതായിരിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 19 വൈകുന്നേരം 4 മുമ്പായി പരിശീലന കേന്ദ്രവുമായി ഫോൺ മുഖേനയോ നേരിട്ടോ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ ഇനി പറയാം: 0771244091. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ സ്കൂൾ ഐഡന്റിറ്റി കാർഡ്, പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രം എന്നിവ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. മഴക്കാലത്ത് റബ്ബറിനെ ബാധിക്കുന്ന ഇലരോഗങ്ങളായ അകാലിക ഇലകൊഴിച്ചിൽ, കൊളിറ്റോട്രിക്കം ഇലപ്പൊട്ട് രോഗം കൃത്യസമയത്ത് തൃശൂർ വെള്ളാനിക്കരയിലെ സെന്റർ ഫോർ ഇ ലേണിംഗിൽ വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പാനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 88915407778. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 25,500, ചെങ്ങന്നൂർ 28,000, കോട്ടയം 28,500, പാല 26,900, എറണാകുളം 24,600, കൊച്ചി റെഡി 24,800, ആലുവ 26,300, വടക്കൻപറവൂർ 26,400. കൊപ്ര ക്വിന്റലിന് കൊല്ലം 17,400, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരശ്ശി 21,850, എറണാകുളം 14,600, വടക്കൻപറവൂർ 14,700. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,200 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻപറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, അടൂർ 18,000, കായംകുളം 21,000, പുളിങ്കുന്ന് 24,000 രൂപ എന്ന നിരക്കിൽ വ്യാപാരം നടന്നു. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.

0: മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് കെപിസിസി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കെത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. കെപിസിസി വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന സിപിഐഎം നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. സിപിഐഎം സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യരാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ ബിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ്ഐആർ നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ

0: ജില്ലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൽ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി രണ്ട് കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. അഞ്ച് രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19 ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി.

0: യുവവാണിയിൽ ദീർഘദൂര റണ്ണർ മനോജ് ആർഎസുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം. ഇന്ന് നമ്മൾ യുവാണിയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടക്കാരനെയാണ്. ഓട്ടക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം എന്ന കായിക ഇനം ഒരു ജീവിതചര്യയായി സ്വീകരിച്ച വ്യക്തിയാണ് നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം. ആദ്യമേ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ?
2: എന്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ഒരു പ്രൊഫഷണൽ റണ്ണറാണ്. ഞാൻ തുടങ്ങിയ കാലത്തിൽ ഞാൻ പ്രൊഫഷണൽ ഒന്നും അല്ലായിരുന്നു. ഓട്ടത്തിനെ കുറിച്ച് യാതൊരു വിവരമോ ഒന്നുമില്ലാതെ തുടങ്ങിയ ഒരാളായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യ ഒരു ഇവന്റ് ചെയ്തതിന്

0: ശോൺ എനിക്ക് ഓട്ടത്തിലോട്ട് കഴിവുണ്ടെന്ന് ഞാൻ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയ. അതിനു മുമ്പ് എൻ്റെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കോച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഓടാനുള്ള ഒരു ടാലൻ്റ് ഉണ്ട്, ഓടി നോക്കണമെന്ന്. അതിനുശേഷം ഓടി നോക്കി ഇന്റർ കോളേജ് മീറ്റിലെ തേർഡ് പൊസിഷൻ വന്നതിന് ശേഷമാണ് ഞാൻ ഓട്ടത്തിലോട്ട് വന്നത്.
1: മനോജ്, ഓട്ടത്തിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നതിന് മുമ്പ് മനോജ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓട്ടത്തിന് അല്ലാതെ പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
0: ഞാൻ ഡിഗ്രി ഇവിടെ ട്രിവാൻഡ്രത്ത് മാർവാനീസ് കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പി ജിക്ക് വേണ്ടിയിട്ടല്ല പോയത്, സത്യം പറഞ്ഞാൽ. അവിടെ പോയിട്ട് നന്നായിട്ട് സ്പോർട്സ് ചെയ്യണം, ഇനിയും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അങ്ങോട്ട് പോയത്. അതിനുശേഷം ഞാൻ അവിടെ പോയി പി ജി പഠിച്ച്, പക്ഷേ പേപ്പറൊന്നും ക്ലിയർ ചെയ്തില്ല. എനിക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടുത്തെ MG യൂണിവേഴ്സിറ്റി ഹാഫ് മാരത്തോൺ റെക്കോർഡ് ഇടാൻ പറ്റി. അതെനിക്ക് ഭയങ്കര, എനിക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം, അവിടെ പോയിട്ട് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി.
1: അപ്പോൾ നമുക്ക് ഓട്ടത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, ഓട്ടം നിങ്ങൾക്കൊരു ഒരു സ്പോർട്ടാണോ അതോ ഇത് പലർക്കും ഓട്ടം ഇത് സീരിയസ് ആയി കാണുന്നവർക്ക് ജീവിതചര്യയുടെ ഒരു ഭാഗമാണ്, മറ്റെല്ലാം കാര്യങ്ങളും മാറ്റിവെച്ച് ഓട്ടം ജീവിതചര്യയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മിക്ക നമുക്ക് പരിചയമുള്ള എല്ലാ ഓട്ടക്കാരും ചെയ്യുന്നത്? അങ്ങനെ തന്നെയാണ് മനോജിന്റെ ഒരു ഓട്ടവുമായിട്ട് മനോജിന്റെ ഒരു ബന്ധം പറയും.
0: ഓട്ടം എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്, എന്നെ മുന്നോട്ട് എത്തിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഡിസിപ്ലിൻ എന്താണ്, ഡിസിപ്ലിൻ എന്നുള്ളൊരു അർത്ഥം ഓട്ടത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതിന് മുമ്പ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്.
1: അപ്പോ മനസ്സ് പറഞ്ഞു വരുന്നത് ഓട്ടം ജീവിതചര്യയുടെ ഒരു ഭാഗമാണ്, മറ്റു കാര്യങ്ങളിലേക്കുള്ള പലതും കിട്ടുന്നതും ഓട്ടത്തിൽ നിന്നാണ്. മനോജ് ഇപ്പം ഡിസിപ്ലിൻഡായത് ഓട്ടത്തിന്റെ ഒരു ചര്യ, കൃത്യമായി എല്ലാ ദിവസവും ഓടുക, അല്ലെങ്കിൽ ഓടേണ്ടത് കൃത്യമായി ഓടുക, വെറുതെ ഒരു ഓട്ടമല്ല, കൃത്യമായ ശാസ്ത്രീയമായ രീതി പാലിച്ച് ഓടുക, അതിൽ നിന്ന് ഒരു ഡിസിപ്ലിനിന്റെ പല കാര്യങ്ങൾ പഠിച്ചു. അതും ജീവിതത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ മനോജിന് ഉപകാരപ്പെടുന്നു എന്നാണ് മനോജ് പറയാൻ ശ്രമിച്ചത്.
0: ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് എങ്ങനെ ഓടണം, ഇഞ്ചുറി വരാതിരിക്കാം എങ്ങനെ, അതിനെ കുറിച്ചൊന്നും യാതൊരു വിവരമില്ലായിരുന്നു. ഞാൻ ബാഗ് മിൽഖാ ബാഗ് എന്ന് പറയുന്ന സിനിമ പല ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേട്ടമുണ്ട്, വിച്ചു എന്ന് പറഞ്ഞു, പുള്ളിയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പരിചയപ്പെടുത്തി കാണിച്ചു തന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മോട്ടിവേറ്റ് ആയി. ഇപ്പോ ഒരുപാട് ആൾക്കാർ ഇത് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോ അതിനുശേഷം എനിക്ക് ഭയങ്കര പ്രചോദനം തോന്നി, ആ ഒരു റേഞ്ചിലോട്ടൊക്കെ എത്തണമെന്നുള്ള ഒരു ആഗ്രഹം. ആ സമയത്ത് റോഡിൽ കൂടെ വെറുതെ ഓടുമെന്നല്ലാണ്ട് എങ്ങനെ ഇഞ്ചുറി വരാതെ ഓടാം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് അപ്പോൾ ഒട്ടുമില്ലായിരുന്നു. സ്ട്രെങ്ത് വർക്ക് ചെയ്യണം, അല്ലാണ്ട് ഇത്ര കിലോമീറ്റർ മുകളിൽ നമ്മളെ ബിഗിനർ ഓടാൻ പാടില്ല, അതിന് മുകളിൽ പോയി ഇഞ്ചുറി ഉണ്ടാവും, അതിനെ കുറിച്ചൊന്നും ഒരു വിവരമില്ലായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒരു കോച്ചിനെ പരിചയപ്പെട്ട്, ജഗദീഷ് എന്ന് പറഞ്ഞ് സെൻട്രൽ സ്റ്റേഡിയത്തെ പുള്ളിയാണ് എന്നെ ഓടാൻ വേണ്ടിട്ട് ആദ്യം വിളിച്ചത്. അതിന് മുമ്പ് ഞാൻ വേറെ ഗെയിമായിരുന്നു, ഞാൻ 7 വട്ടം സോഫ്റ്റ് ബോൾ നാഷണൽസ് കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് റണ്ണിങ്ങിലോട്ട് വരണം, അതേപോലെ ഹാൻഡ് ബോളും കോക്കൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം റണ്ണിങ്ങിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഓടേണ്ടതെന്നുള്ള ഒരു അറിവ്.
1: അപ്പോൾ ഓടി തുടങ്ങുന്നതിന് മുമ്പ് കായികമായിട്ടുള്ള ഒരു പശ്ചാത്തലം മനോജന ആദ്യമേ തന്നെ കായികവുമായി ബന്ധപ്പെട്ടാണ് നിന്നത്. അപ്പോൾ എപ്പോഴാണ് ആദ്യമായിട്ട് കോളേജ് പഠിച്ച കാലത്തിലാണ് സിനിമ കണ്ടിട്ടാണ് ആദ്യമായി ഞാൻ ഓടാം എന്ന് തീരുമാനിച്ചത്? സാധാരണഗതിയിൽ ശാസ്ത്രീയമായി തന്നെ ഓടണം. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാണുന്ന കാട്ടിലും മേട്ടിലും കൂടെ ഓടുന്നതല്ല, ഇതിനൊരു നിഷ്ഠയുണ്ട്, ഒരു ചര്യമുണ്ട്, അത് പാലിച്ച് വേണം ഓടേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് ഈ കോച്ചിങ് തുടങ്ങിയപ്പോഴാണ്.
0: സിനിമ കണ്ടിട്ട് ഓടി തുടങ്ങിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ സോഫ്റ്റ് ബോൾ നാഷണൽ ക്യാമ്പിൽ കളിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് വിഷ്ണു ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ DJ എന്ന് പറഞ്ഞൊരു കോച്ച് ഉണ്ടായി. പുള്ളി പറയുമായിരുന്നു നിനക്ക് ലോങ് ഡിസ്റ്റൻസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, നീ എന്തായാലും ചെയ്യണമെന്ന്. അതിനുശേഷമാണ് ഞാൻ ഓടി തുടങ്ങുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ സിനിമ കാണുന്നത്, അത് കുറച്ചും കൂടി എന്നെ മോട്ടിവേറ്റ് ആക്കിയത്.
1: അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു കായിക ഇനത്തിൽ നിന്നാണ് ഓട്ടത്തിലേക്ക് വരുന്നത്. ഓട്ടം എങ്ങനെ മാനസികമായി എങ്ങനെ മാറ്റി വേറൊരു കായിക ഇനത്തിൽ മറ്റൊരു രീതിയായി ആയിരിക്കണമല്ലോ നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത്, വേറൊരു തലത്തിലുള്ള ഒരു പരിശീലനമാണ്. ഓട്ടം എങ്ങനെയാണ് ശാരീരികമായും മാനസികമായും ഓട്ടം എങ്ങനെ ഒരു കായിക ഇനത്തിൽ നിന്ന് മറ്റേതിലേക്ക് എത്തിയപ്പോൾ മനോജിനെ മാറ്റിയെന്ന് മനോജ് തോന്നുന്നത്?
0: ഗെയിമിലാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഔട്ട് എടുത്താലും നമ്മളൊരു സോഫ്റ്റ് ബോളിൽ ഹോം റൺ എന്ന് പറയും, 6 അടിക്കുന്നു പറയും, അതേപോലെ ഹോം റൺ എന്ന് പറയും. അടിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടും, പക്ഷെ റണ്ണിങ്ങിൽ പെട്ടെന്നൊരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടൂല. നമ്മളൊരു വർക്കൗട്ട് നന്നായിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഡോപ്പമിൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് റിലീസ് ആവുള്ളൂ, ഇല്ലെങ്കിൽ മൊത്തം പെയിൻ ഉണ്ടുള്ളൊരു നമ്മൾ ഒരുപാട് ടൈം വർക്ക് ചെയ്ത് ലാസ്റ്റ് ഒരു വിജയം കാണണം. ചിലപ്പോൾ വിജയം കണ്ടെന്നും വരില്ല. നമ്മളെ കാല് ഓടുന്നവർ കാണും നമ്മൾ 6-ാമത് 7-ാമത് മിഷി, അവിടെ ഒരു PB പേഴ്സണൽ ബെസ്റ്റ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് പിന്നെ ഒരു ചെറിയൊരു സന്തോഷം കിട്ടണം. അതിന്റെ ഒരു 100 രേഖയിൽ നമ്മൾ പോകൂലേ, അതേപോലെ പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സക്സസ് കിട്ടണം ഇതിനകത്ത്. അപ്പൊ നമ്മൾ അതേപോലെ ഡിസിപ്ലിനും ആവും ഇതിന് വേണ്ടിയിട്ട്, നമ്മൾ അതിന് വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് അതേപോലെ ഒരു വര വരച്ചതിലൂടെ നമുക്ക് പോകാൻ പറ്റും. വേറൊരു കാര്യത്തിലോട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യൂല, പോയാൽ ഇത് പോകുമെന്നുള്ള വിശ്വാസം ഉള്ളിൽ കാണും, അതുകൊണ്ട് ആരും പോകില്ല.
1: അപ്പോൾ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം ഓട്ടം കേന്ദ്രമാക്കി വെച്ചിട്ട് അതിനോട് ചേർന്നാണ് മനോജിന്റെ ജീവിതചര്യ. അപ്പം ഇന്ന് ഉത്സവത്തിന് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഓടാനുണ്ട്,

0: അല്ലെങ്കിൽ ഇന്ന ഒരു കല്യാണത്തിന് പോല, എനിക്ക് നാളെ ഒരു ഓട്ടോ ഉണ്ട്, അങ്ങനെ ഇതിനെ സമീപിക്കുന്നുണ്ടോ?
1: അതെ, എന്നെ ഇപ്പൊ ഇവിടെ കൊണ്ടാക്കിയത് എന്റെ ഒരു ഫ്രണ്ടാണ്, വിമൽ എന്ന് പറഞ്ഞിട്ട്. എന്റെ പന്ത്രണ്ടാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചാണ്. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ കല്യാണത്തിന് വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതേപോലെ ഒരുപാട് കൂട്ടുകാരെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ സമയമെല്ലാം ഞാൻ ഈ വർക്കൗട്ടിനകത്ത് മാത്രമാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ള. വീട്ടിലെ ഉത്സവം കണ്ടിട്ട് ഇല്ലായിരുന്നു ഞാൻ. ഈ കഴിഞ്ഞ വർഷം കണ്ടിട്ടില്ല, ഈ വർഷം ഞാൻ ഇപ്പൊ നാട്ടിൽ വന്ന് ഈ സമയത്ത് അവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്, ഞാൻ മെനങ്ങാന്ന് പോയി കണ്ട്. അല്ലാണ്ട് ഞാൻ ഒരു അമ്പലത്തിനോ അങ്ങനെ ഒന്നും എനിക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് ഞാൻ മിസ് ചെയ്യുന്നില്ല എന്റെ ലൈഫിൽ അന്ന്. പക്ഷേ അതും വേണം ഇതും വേണം, കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതിൽ ആയിരിക്കും ഞാൻ കൂടുതൽ പോയിട്ടുള്ളത്. ഞാൻ ആ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ലെറ്ററിൽ.
0: അപ്പോൾ ഇനി നമുക്ക് ഇത് ഇപ്പോൾ നമ്മൾ ഇതിന്റെ മറ്റ് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട്, നമുക്ക് ഇനി ഓട്ടത്തിലേക്ക് കൃത്യമായി വരാം. ഒരു റണ്ണർ എന്ന നിലയിൽ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്? അല്ലെങ്കിൽ സാധാരണ ഒരു ദിവസം എങ്ങനെയായിരിക്കും?
1: ഞാൻ ആദ്യം തുടങ്ങിക്കൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഞാൻ 5 മണിക്കായിരുന്നു കറക്റ്റ് എഴുന്നേറ്റ്. 5 മണിക്ക് എഴുന്നേക്കും ഞാൻ 5:30 ആകുമ്പോഴത്തേക്കും ഒരു ബസ് ഉണ്ട്, അതിൽ കയറി എന്റെ വീട്ടിന്റെ അവിടെ നിന്ന് ട്രിവാൻഡ്രം വന്നാണ് പ്രാക്ടീസ് കൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെ അവിടുന്ന് ഞാൻ സായിലോട്ട് വന്ന്, അവിടെ ഡേബോട്ടറായിട്ടാണ് ആദ്യം കിട്ടുക, ജോയ് ജോസഫ് എന്ന് പറയുന്ന സാറിന്റെ അടുത്ത്. അതിനുശേഷം സായിയുടെ ട്രയൽ ചെയ്ത് സായിൽ കിട്ടി. അതിനുശേഷം 5:30 എഴുന്നേക്കാൻ തുടങ്ങി, 6:30 ഗ്രൗണ്ടിലെത്തണം. അപ്പം എന്റെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം പിന്നെയും കുറച്ചും കൂടെ ഉറക്കം കിട്ടാന്ന്. നമ്മൾ ഇതിനകത്ത് വേണ്ട റിക്കവറിയാണ്, നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു അത്രയും റിക്കവറിയും വേണം. കാര്യം അത്രയും റിക്കവറി കിട്ടിയാലേ മസിൽസ് ഒക്കെ തിരിച്ച് റിക്കവറായി വരുള്ളൂ, ഇല്ലെങ്കിൽ അത് വെച്ച് പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ ഓവർലോഡ് കാരണം ഇഞ്ചുറി ഉണ്ടാവും. അപ്പം പിന്നെ അവിടെ വന്നതിന് ശേഷം ആ ഒരു ജനചര്യ മാറി തിരിച്ച് പിന്നെയും കുറച്ചും കൂടി ഉറക്കത്തിലോട്ടൊക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങി.
0: അപ്പോൾ ഇത് ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് ഓട്ടം, അതായത് എല്ലാ എനിക്കും ഓടാം അല്ലെങ്കിൽ ഒരു കുട്ടിക്കും ഓടാം. അപ്പൊ ഇന്ന് ഇപ്പോൾ തുടക്കക്കാരുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തോന്നുന്നത് ഇതൊരു എളുപ്പമുള്ള ഒരു പരിപാടിയാണല്ലോ ഓട്ടോ എന്ന് പറയുന്നത്. എനിക്ക് 2 കാലുണ്ട്, അപ്പൊ ഒരു ഷൂസ് മേടിച്ച് ഞാൻ നാളെ മുതൽ ഓടിയേക്കാം എന്ന് തീരുമാനിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓട്ടം എന്ന് തോന്നിയിട്ടുണ്ടോ?
1: അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓട്ടം. കാര്യം നമ്മളെ നിർമ്മിച്ചിരുന്നേക്കും നമ്മൾ ഓടി അങ്ങനെ വേട്ടയാടിയൊക്കെ ജീവിച്ചവരായിരുന്നു നമ്മൾ. ഇപ്പോഴാണ് നമ്മൾ ഇരുന്നുള്ള പണി എടുത്തു തുടങ്ങിയത്. അപ്പൊ എല്ലാവർക്കും ഓടാൻ കഴിയും, പക്ഷേ ഓടുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാൾ ഓവറായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇഞ്ചുറി ഉണ്ടാവും. അത് ബേസിക് ആയിട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാ ആൾക്കാർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഓടുകയും വേണം, അതിന്റെ കൂടെ സ്ട്രെങ്തും ചെയ്യണം. ഇപ്പം നമ്മൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് കൊണ്ട് ഓടാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ ഓടുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്നത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇതിന് ഓരോന്നിനും ഓരോ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിന് ഓരോരുത്തർക്ക് എന്താണോ അവർക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു 21 കിലോമീറ്റർ ഓടുന്ന ആൾ ആദ്യമേ 21 തുടങ്ങണമെന്നല്ല, 3 കിലോമീറ്റർ ഓടാം അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഓടാം, ഇതിനകത്തൊക്കെ ഓടി തുടങ്ങിയാൽ മതി. തുടക്കക്കാരന്റെ കാര്യമാണ് പറയണം. ആദ്യമേ 21 ഓടി ഒരുപാട് ഇഞ്ചുറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് 3 കിലോമീറ്റർ 5 കിലോമീറ്റർ തുടങ്ങുന്നതായിരിക്കും എപ്പോഴും.
0: അപ്പൊ തുടക്കക്കാരോട് പറയുന്നത് ഇതാണ്, എല്ലാവർക്കും ഓടാൻ പറ്റും, പക്ഷേ തങ്ങളുടെ ശരീര പ്രകൃതി മനസ്സിലാക്കി പറ്റുന്നത് പോലെ ചെറുതായി തുടങ്ങി ഒരു കോച്ചിന്റെ കീഴിലോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ പഠിച്ച് ഓടി ദൂരം കൂട്ടിക്കൊണ്ടിരിക്കുക.
1: അതെ,
0: ചിലർക്ക് ദൂരം കൂട്ടാൻ താല്പര്യം ഉണ്ടാകത്തില്ല, അവർക്ക് ഓടുന്ന എത്രയാണ് അവരുടെ ആഗ്രഹം ഓടുക എന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്.
1: എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. എനിക്ക് ഞാൻ ലീനായിരിക്കുന്നതുകൊണ്ട് അവന് കൂടുതൽ ഓടാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് പ്രോട്ടോകോളുകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും സേഫായിട്ട് ഓടാൻ പറ്റും.
0: ആ സേഫായിട്ട് ഓടാൻ പറ്റുന്നതിനെ പറ്റി ചോദിച്ചതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് അവൈലബിൾ. ഇപ്പോ തിരുവനന്തപുരത്താണെങ്കിൽ ഒരാൾക്ക് റോഡിൽ കൂടെ ഓടേണ്ടിയായിരിക്കും വരിക, വണ്ടികളുണ്ട്. അപ്പൊ അത്തരം സേഫ്റ്റി പ്രശ്നങ്ങൾ മനോജ് നേരിട്ടിട്ടുണ്ടോ?
1: ഉണ്ട്. ഓടുന്നത് ദേഷ്യമായിട്ട് കാണുന്നവരെ പോലെ എനിക്ക് ചില ആൾക്കാരെ തോന്നിയിട്ടുണ്ട്. കാര്യം ഓടുമ്പോൾ എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡ് പിടിച്ചായിരിക്കും ഓടുന്നത്, വണ്ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ട്. ലെഫ്റ്റ് പിടിച്ച് ഓടുന്നില്ലെന്ന് റോഡ് നിയമങ്ങളിൽ പറയുന്നു. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് പിടിച്ച് ഓടുമ്പോൾ ഇവ എന്തോ തെറ്റ് ചെയ്തുകൊണ്ട് ഓടുകയാണ്, നമ്മുടെ ഫ്രണ്ടെ ഓടുക, നമ്മളൊക്കെ എതിരെ ഓടുകയാണ് എന്നുള്ള ഇതിൽ നമ്മളെ ചേർത്ത് കൊണ്ടുവന്ന ആൾക്കാരെ ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഓടിയിട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് അവയർനെസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുന്നവർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും.
0: പക്ഷേ അതാണ് റോഡിലൂടെ ഓടുമ്പോൾ
1: നേരിടുന്ന പ്രശ്നം. പിന്നെ കുറെ ആൾക്കാർക്ക് നായയെ പേടിയുള്ളവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പേടിക്കാറില്ല, കാര്യം വേറെ ഒന്നുമില്ല, അതൊന്നും ചെയ്യത്തില്ല. ചില ആൾക്കാർ പേടിച്ചിട്ട് ഓടും, അപ്പൊ അത് കടിക്കാൻ വേണ്ടിട്ട് വരും. നമ്മൾ അവിടെ നിൽക്കുകയെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പൊക്കോളും.
0: ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്ത് പഠിച്ച് ഒന്ന് ശ്രദ്ധിച്ച് റോഡിൽ കൂടെ ഓടാം, കുഴപ്പമില്ല. അല്ല, അപ്പോൾ അങ്ങനെ റോഡിൽ കൂടെ ഓടുമ്പോൾ നമുക്ക് ഞാൻ ഇഞ്ചുറിയിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പൊ നമ്മുടെ പല തെറ്റിദ്ധാരണകളുണ്ട്, റോഡിൽ കൂടെ ഓടിയാൽ നിങ്ങളുടെ കാല് പെട്ടെന്ന് ഇഞ്ചോർഡ് ആകും, പെയിൻ ഉണ്ടാകും, അത്തരം പ്രശ്നങ്ങൾ സാധ്യതയുണ്ടോ?
1: സാധ്യതയുണ്ട്, വളരെയധികം ചാൻസ് ഉണ്ട്. കാര്യം റോഡ് ഹാർഡായിട്ടുള്ള ഒരു സർഫസ് ആണ്, ട്രാക്ക് കണക്കല്ല, കുഷൻ ഇല്ല, ഹാർഡാണ്. അപ്പം അത്രയ്ക്കും നല്ല ഷൂസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഒരു ബിഗിനറായിട്ടും പെട്ടെന്ന് നമ്മൾ റോഡിൽ ഓടി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഷിൻ ബോൺ പെയിൻ വരാൻ വേണ്ടിയിട്ട്

0: വളരെ ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞ സ്ട്രെങ്ത് വർക്കും അതിന്റെ കൂടത്തെയാണ്. നമ്മൾ തെറാബാൻഡിലൊക്കെ ഉള്ള ഷിന്നിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകളുണ്ട്, അതേപോലെ തന്നെ നമ്മളെ സ്റ്റൈസിനൊക്കെ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ അവിടെയൊക്കെ നന്നായിട്ട് സ്ട്രെങ്തനും ചെയ്യണം, അതിന്റെ കൂടെ ഓട്ടം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു വേ.
1: ഓട്ടം റണ്ണിംഗ് മനോജിനെ ഡിസിപ്ലിൻ പഠിപ്പിച്ചു എന്ന് നേരത്തെ പറഞ്ഞു, മറ്റെന്താണ് ഓട്ടത്തിൽ നിന്ന് മനോജ് പഠിച്ചത്?
0: ഞാൻ പഠിച്ച ഒരു കാര്യം ഇത്, ഞാൻ ഓടുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അപ്പൊ ഞാൻ എന്തായാലും ഓടുന്നു, ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയതാ. അതിൽ നിന്ന് അന്ന് നല്ല അഭിപ്രായങ്ങളും പിന്നെ ആൾക്കാർക്ക് ഓടാനുള്ള കുറെ പ്രചോദനങ്ങളും കിട്ടുന്നുണ്ട്. എങ്ങനെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു അവയർനെസ്സും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് വയ്ക്കുന്നുണ്ട്, അതും ഒരു ഇതിന്റെ ഡിസിപ്ലിൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും ആൾക്കാർ ഇടുന്ന കമന്റും മെസ്സേജൊക്കെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ
1: ആണ്. അപ്പോ നമ്മൾ മാത്രമല്ല, നമ്മൾ ഓടുന്നതിന്റെ കൂടെ നമ്മൾ വേറെ ഒരുപാട് പേര്,
0: സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഓടുന്നത്, എന്റെ കൂടെ ഓടാൻ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഉണ്ട്. ഞാൻ തുടങ്ങിയ സമയത്തില്ലായിരുന്നു, ഇപ്പൊ എന്റെ കൂടെ ഓടാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ തന്നെ നമ്മുടെ ഒരു ഗ്രീൻ ഫീൽഡ് റണ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി, റണ്ണിംഗ് കമ്മ്യൂണിറ്റി, 10 പേരെ ഉള്ളൂ. നമ്മൾ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതേപോലെ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ റണ്ണിങ്ങിലോട്ട് ഇപ്പൊ വരുന്നുണ്ട്.
1: അപ്പൊ ഓട്ടക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, കൂടെ ഓടുക, അവർക്ക് ഓട്ടത്തിന്റെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക,
0: അതെ,
1: അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ട് പോവുക, അതിൽ സന്തോഷം കണ്ടെത്തുക, ഇത് ഓട്ടത്തിന്റെ ഭാഗമായിട്ട് മനോജിന് ലഭിച്ച ഒരു
0: ഭാഗ്യമാണ്.
1: ഇതൊന്നും ഭാഗ്യമല്ല, ഇത് പരിശീലനത്തോടെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ അതിനെ ഭാഗ്യം എന്ന് പറഞ്ഞ് മനോജിന്റെ അധ്വാനത്തിന്റെ മേന്മയെ കുറച്ച് കാണണ്ട, അത് ചെയ്തെടുത്ത ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം, ഈ നമ്മളിപ്പം ആദ്യമേ സംസാരിച്ചത് ഓട്ടം, ഓട്ടത്തിനെ പറ്റി ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഓടണം, അല്ലെങ്കിൽ ഓട്ടം നിങ്ങളുടെ സ്റ്റെപ്സ് പെർ മിനിറ്റ് ഇത്ര ആയിരിക്കണം, ഇത്ര ആയാലും ശരിയാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സോൺ 2 ഓടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു മസിൽസ് ആണ് ഉണ്ടാവേണ്ടതെങ്കിൽ നിങ്ങൾ സോൺ 5-4 ഓടണം. ഇങ്ങനത്തെ ചില ഒരുപാട് ജാർഗണുകളും ടെക്നിക്കൽ വാക്കുകളും ഒക്കെ ഈ ഓട്ടവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്.
0: അപ്പൊ
1: അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു തുടക്കക്കാരൻ ഓട്ടത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്ത് തുടങ്ങണം? ഈ ഇത്തരം ഇൻഫർമേഷൻ ഓവർലോഡിൽ പോയി പെടാതെ നാളെ മുതൽ ഒരാൾ ഓടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കും?
0: ഒരുപാട് മിത്തുകളുണ്ട്. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് ആരും എന്തിനാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതെന്നുള്ള, വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, കാര്യം സ്ട്രെങ്ത് ഇല്ലാണ്ട് ഓടാൻ പറ്റൂല. അത് ഒരു മിത്തായിരുന്നു, പഴയ ആൾക്കാരൊട്ടും സ്ട്രെങ്ത് വർക്ക് ചെയ്യില്ലെന്ന്. കാര്യം ആ സമയത്ത് അവർക്ക് കൂടുതൽ ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം ലോങ് ഡിസ്റ്റൻസ് ആര് ഒരുപാട് പേര് സ്ട്രെങ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് അഡീഷണലി പ്ലയോമെട്രിക്സ് കണക്കുള്ള ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബിഗിനർ സ്റ്റേജിൽ നമ്മൾ ഒരുപാട്, ഞാൻ പറഞ്ഞ കണക്ക് ലോഡ് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരാൾക്ക്, ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ എനിക്ക് ആദ്യം തൊട്ട് തന്നെ 4 മിനിറ്റിന്റെ പേസ്, കിലോമീറ്റർ പേസ് 10 കിലോമീറ്റർ ഓടി ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ആള് നേരത്തെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് ഓടുന്ന 38 മിനിറ്റിലാണ് 10 കിലോമീറ്റർ. കാര്യം ഞാൻ കൊച്ചിലെ തൊട്ട് സ്പോർട്സ് ചെയ്യുന്നുണ്ട്, റണ്ണിങ് അല്ലായിരുന്നു. പക്ഷെ അതിന്റെ ഒരു എൻഡ്യൂറൻസ് ബേസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് അത് ഓടാൻ കഴിഞ്ഞത്. ആ ഒരു ബേസ് ഇല്ലാത്ത ആൾക്കാർക്ക് 6 മിനിറ്റും 7 മിനിറ്റിലായിരിക്കും ഓടാൻ പറ്റുന്നത്. ആ 6 മിനിറ്റിലും 7 മിനിറ്റിലും ഓടിയാലും ഒരു കുഴപ്പമില്ല. സോൺ 1 സോൺ 2 ആ ഒരു സോണിൽ നിന്ന് ഓടണമെന്നില്ല, നമുക്ക് ഈ റിക്കവറി ഫേസിൽ ഓടിയാലും കുഴപ്പമില്ല. അതിൽ നമ്മൾ ഡെവലപ്പ് ആവാൻ തുടങ്ങും മെല്ലെ മെല്ലെ. ഈ ടെമ്പോ റണ്ണ്, അതേപോലെ ഇന്റർവെല്ല്, അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: അതായത് മനോജ് പറയുന്നത്, തുടക്കത്തിൽ നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിലോ നമ്മുടെ ചുറ്റുവട്ടത്തോ അവൈലബിൾ ആയിട്ടുള്ള ഈ ടെക്നിക്കൽ കാര്യങ്ങളെ മറന്നുകൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഓടിത്തുടങ്ങുക, ഓട്ടത്തിനെ ഒരു ശീലമാക്കി അതി മാറ്റുക, അതിനുശേഷം മാത്രം ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇഞ്ചറി ഇല്ലാതെ ആദ്യം ഓടിപ്പഠിക്കുക, അതിന്റെ കാര്യങ്ങൾ മാത്രം കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം മേ ബി ഒരാൾക്ക് വേണമെങ്കിൽ സോൺ റണ്ണിങ്ങോ ഓട്ടത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ ടെമ്പോയോ ഇന്റർവെല്ലോ ഫാട്ടിലക്കോ ഏത് തരം റണ്ണിങ്ങിലേക്കോ പോകാം എന്നാണ് മനോജ് പറയുന്നത്.
0: നമ്മൾ അങ്ങനെയല്ല, ടെക്നോളജി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. കാര്യം എന്റെ കയ്യിൽ ഇപ്പോഴാണ് നല്ലൊരു വാച്ച് കിട്ടിയത്, ഇതിനു മുമ്പ് എന്റെ വാച്ച് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഓരോ ലാപ്പുകൾ നോക്കി, വാച്ചിൽ നോർമൽ വാച്ചിൽ നോക്കി നോക്കിയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒരു ലാപ്പ് 1 മിനിറ്റും 12 സെക്കൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് 1 കിലോമീറ്റർ ആകുമ്പോൾ 3 മിനിറ്റിന്റെ പേസ് ആവുന്നുള്ള കണക്ക്. നേരത്തെ ഉള്ളവരെല്ലാം അങ്ങനെ ഓടിക്കൊണ്ടാണ്. ഇപ്പോഴാണ് വാച്ചെല്ലാം കിട്ടിയപ്പം കിലോമീറ്റർ എല്ലാം അറിയാൻ പറ്റും. ഒന്ന് നോക്കണ്ട, ഓരോ കിലോമീറ്റർ ആകും ശബ്ദം കേൾക്കും നോക്കും. അപ്പം നേരത്തെ ഒന്നും ആ ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. പക്ഷെ എപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യുന്ന എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ഇമ്പ്രൂവും ചെയ്യും. സാധാ ഒരാളെ തുടങ്ങുമ്പം ഒരുപാട് എക്സ്പെൻസ് ആയുള്ള വാച്ചൊന്നും മേടിക്കാനുള്ള കാണൂല എല്ലാവർക്കും. അതേപോലെ നല്ല ഭയങ്കര കൂടിയ ഷൂസൊന്നും മേടിക്കാനുള്ളത് കാണൂല നമുക്ക്. അപ്പൊ അതിലും വില കുറഞ്ഞുള്ള ഷൂസുകളുണ്ട്, അതൊക്കെ ഇട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ഗിയർ നമുക്ക് ഉപയോഗിച്ച് തന്നെ ഓടാം ആദ്യം.
1: ഒരു തുടക്കക്കാരൻ ആദ്യം ഏതെങ്കിലും ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ഗിയർ വെച്ച് തുടങ്ങുക.
0: അതെ,
1: ചിട്ടയായി ഓടുക.
0: ഇതിനകത്ത് ഡിസിപ്ലിൻ ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട്

0: ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇയറിലും ടൈം താഴ്ന്നു താഴ്ന്നു വരും. അതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ 38 മിനിറ്റിൽ ഓടിക്കൊണ്ടിരുന്ന ആൾ 31:03 വരെ എനിക്ക് എത്തിക്കാൻ പറ്റിയത് എന്റെ കൺസിസ്റ്റൻസി കൊണ്ടാണ്. എനിക്കൊരു ഉറപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എപ്പോൾ ഓടിച്ചാലും 10 കിലോമീറ്റർ എനിക്ക് 32 മിനിറ്റിനുള്ളിൽ ഓടാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതെനിക്ക് കുറച്ച് ട്രെയിനിങ് ചെയ്തു, പക്ഷേ അത് ബോഡി അഡാപ്റ്റ് ചെയ്തതാണ്. അതേപോലെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ എല്ലാവർക്കും ഇതേപോലെ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: മറ്റൊരു കാര്യം, അപ്പോൾ ഇപ്പോൾ കുറെ കാലമായിട്ട് ഓടുകയാണല്ലോ, അപ്പോൾ മനോജ് പങ്കെടുത്തിട്ടുള്ള ഇവന്റുകൾ, അവിടെ ചെല്ലുമ്പോൾ ആദ്യം ആ ഇവന്റുകളെ കുറിച്ചൊന്ന് പറയുക, സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പറയുക. അവിടെ ചെല്ലുമ്പോൾ മറ്റു ഓട്ടക്കാരെ കാണുമല്ലോ, അപ്പോൾ അവരുമായിട്ടുള്ള ഒരു മനോജിന്റെ അനുഭവങ്ങളും ഒന്ന് പറയുക.
0: ഞാൻ 2025 അവസാനം ഓടിയത് തലശ്ശേരിയിൽ ഒരു റണ്ണാണ്. തലശ്ശേരിയിലും കോഴിക്കോട് ഓടിയായിരുന്നു. തലശ്ശേരിയിൽ റണ്ണിങ്ങിന് പോയപ്പോഴത്തേക്ക് കുറച്ച് ആർമിയിലുള്ള ആൾക്കാർ, പിന്നെ ഒരു കെനിയക്കാരൻ, ഞാൻ, അങ്ങനെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ കുറെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കെനിയക്കാരന് ഞാൻ സ്റ്റാർട്ടിംഗ് പോയിട്ടിൽ ഒരുമിച്ച് ഇരിക്കാം, കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഓനി തന്നെയാണ്, ആൾക്കാരെല്ലാം ഉറപ്പിച്ച് ഓനെന്നെയാണ് ഫസ്റ്റ്. അപ്പോൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്ത് കൂടെ തന്നെ ഓടി, പുള്ളിയുടെ കൂടെ കൂടെ ഓടി ഓടി ഓടി ഫിനിഷ് വരെ എത്തി. ഫിനിഷിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ലെഫ്റ്റിലോട്ട് ഓടി, പുള്ളി റൈറ്റിലോട്ടോടി, റൈറ്റിലോട്ടായിരുന്നു ഫിനിഷ്. അതുവരെ ഞാനും പുള്ളിയായിട്ട് ഫൈറ്റ് ആയിരുന്നു. അതിന് മുമ്പ് വരെ പുള്ളിയുടെ കുറച്ച് ഫണ്ടിൽ ഞാനായിരുന്നു നിന്നത്. അപ്പം അതുവരെ എനിക്ക് ഓടി എത്താൻ പറ്റി. അപ്പോൾ ആൾക്കാരത് എക്സൈറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എത്തിയില്ലേ, ഒരു ആള് പുറത്തുനിന്ന് വന്നിട്ട് അയാളോട് ഇത്രയും നേരം പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഏറ്റവും ആൾക്കാർ കാണാൻ. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ക്രിക്കറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കെനിയയില് റണ്ണിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പുറം ഇപ്പുറം എല്ലായിടത്തും ക്ലബ്ബുകളുണ്ട്, ഒരുപാട് ക്ലബ്ബുകൾ. അപ്പൊ എന്തായാലും അവിടുന്ന് ഒളിമ്പിക്സ് മെഡൽ വരെ വളരെ എളുപ്പമാണ്. പിന്നെ അവിടെ ജനറ്റിക്സ് എല്ലാം ഉണ്ട് സമ്മതിക്കുന്നു, പക്ഷേ അവിടെ ആളെണ്ണം കൂടുതൽ റണ്ണിങ്ങിലാണ്, ഇവിടെ ആളെണ്ണം കൂടുതൽ ക്രിക്കറ്റിനാണ്. അത് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. നമ്മളെ ഇവിടെയും റണ്ണിങ് കമ്മ്യൂണിറ്റി അത്രയും വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്നും ഇന്ത്യക്കാരും ഒളിമ്പിക്സിലൊരു ആ ഒരു റേഞ്ചിലോട്ട് എത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്.
1: അപ്പൊ അതാണ് പറയാനുള്ളത്, കൂടുതൽ ആളുകൾ ഓടണം,
0: കൂടുതൽ ആൾക്കാർ ഓടണം,
1: കൂട്ടായ്മകൾ ഉണ്ടാവണം,
0: കൂട്ടായ്മകൾ ഉണ്ടാവണം. ഒരു നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാവുമ്പം അത് സമൂഹത്തിന് വളരെ പ്രചോദനമാവും.
1: മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, മനോജിന്റെ വാക്കുകൾ കേട്ട് കൂടുതൽ ആൾക്കാർ ഓട്ടത്തിലേക്ക് വരണം എന്നതാണ് ആകാശവാണി ആഗ്രഹിക്കുന്നത്. അപ്പോ അതിനായി ചോദിക്കുന്നത്, ഓടി തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, ഇപ്പൊ മനോജ് നല്ലൊരു ഓട്ടക്കാരനാണ്, ഒരാൾ നാളെ തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് എന്തായാലും ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്, അത് ആലോചിച്ച് അദ്ദേഹം ഓട്ടം തന്നെ ഉപേക്ഷിച്ചേക്കാം. അപ്പൊ ഓടി തുടങ്ങിയ മനോജിന്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണെങ്കിൽ ഓടുന്നവർക്കൊരു പ്രചോദനമായിരിക്കും.
0: എന്നെ സംബന്ധിച്ചും ഞാൻ കോളേജ് വന്നിട്ടാണ് സ്പോർട്സ് ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് ഇത് അത്ലറ്റിക്സ് തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചും കോളേജ് കഴിയുമ്പോൾ ഒരു ജോലി വേണമെന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജോലി ഇല്ലാത്തതും അതിൻ്റെ കൂടെ റണ്ണിങ് കൊണ്ടുപോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ സൈഡിൽ കൂടി ഞാൻ കോച്ചിങ്ങും കൂടി നോക്കി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിലും അത് അങ്ങനെ അങ്ങനെയൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും അതുവഴി ചെറിയ ചെറിയ ഇൻകങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ ഈ ലോക്കൽ ഇവൻറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവിടെ വിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ റണ്ണിങ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്നെ പോലൊരാൾക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളൊരു പൊസിഷനിൽ എത്തുന്നവരെ അങ്ങനെയുള്ള സ്ട്രഗിൾസ് നമുക്കുണ്ടാവും. നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടൂല വീട്ടിൽ നിന്ന്, നീ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണോ, അങ്ങനെ അങ്ങനെയുള്ള ടോക്കുകൾ ഒരുപാട് വരും. അപ്പം നമ്മളൊരു റേഞ്ച് എത്തുന്നവരെ ഇത് നമ്മൾ സഹിച്ചാലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം, അത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പം. അല്ലാണ്ട് നമ്മളൊരു ഹാപ്പിനെസ്സിന് വേണ്ടി ഓടുകയാണെങ്കിൽ, നമ്മളൊരു പ്രൊഫഷൻ കൂടെ സൈഡിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് രണ്ടും കൂടി സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും.
1: സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് അങ്ങനെ പറയുമ്പോൾ ചോദിക്കാനുള്ളത്, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും? ഒരു പുതിയ ഒരു തുടക്കക്കാരൻ കാലുവേദന, അല്ലെങ്കിൽ മുട്ടുവേദന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പട്ടയെ പേടി, അതുപോലെ മറ്റെന്ത് മനോജ് തുടങ്ങിയ കാലത്ത് തോന്നിയിട്ടുള്ള ഞാനിത് എനിക്കിത് പറ്റുന്നില്ല, ഇത് ബുദ്ധിമുട്ടാണ് എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് മനോജിന്റെ ബുദ്ധിമുട്ട് പറയണം. മനോജ് കോച്ച് ചെയ്തിട്ടുള്ള പുതുതായിട്ട് വരുന്ന ആളുകള് പൊതുവെ കാണുന്ന തുടക്കക്കാർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷെ അവരെ ഒന്ന് നന്നായി ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായി ഓടിക്കോളും, ഇത് മാറ്റാവുന്ന പ്രശ്നങ്ങളാണ് എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ.
0: ആദ്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞ കോമൺ ആയിട്ടുള്ള പെയിനാണ് ഷിൻ പെയിൻ. ഞാൻ അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ആൾക്കാരെ നോക്കും. കാര്യം നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ പറ്റും. സ്ട്രെങ്ത്, അതേപോലെ തന്നെ നന്നായിട്ട് മൊബിലിറ്റി വർക്കുകൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ബിഗിനേഴ്സിന് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്, മാക്സിമം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതായിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത്.
1: അതാണ് ആദ്യം.
0: അതെ,
1: ഷിൻ പെയിൻ വരാൻ സാധ്യതയുണ്ട്,
0: ഉണ്ട്, കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും.
1: മോട്ടിവേഷണൽ ആളുകൾക്ക് കുറവ് വരുന്നതായിട്ട് തുടക്കത്തിൽ ഇന്ന് ഓടാം, ഞാൻ 3 ദിവസം ഓടും എന്നാൽ 4-ാമത്തെ ദിവസം മുതൽ എന്നാ എനിക്ക് മതി, ഞാൻ ഓടുന്നില്ല എന്ന്.

0: മായിട്ടുള്ള ഫിറ്റ്നസും എല്ലാം ഈ ഓട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
1: വളരെ നന്ദി മനോജ്. ഇത്രയും നേരം നമ്മളോട് ഓട്ടത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഓട്ടത്തിന്റെ എന്തുകൊണ്ട് ഓടണം എന്നതിനെ കുറിച്ചും സംസാരിച്ചത് ശ്രീ മനോജാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വളർന്നു വരുന്ന ഒരു കായിക താരമാണ് ഈ മേഖലയിൽ. മനോജിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഓട്ടത്തെപ്പറ്റി സംസാരിക്കാൻ വന്നതിന്. ആകാശവാണിയുടെ പ്രത്യേകമായ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. വളരെ നന്ദി.
0: എന്നെ ഇവിടെ ക്ഷണിച്ച ആകാശവാണിയുടെ ഒരുപാട് നന്ദി. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം.
1: വളരെ നന്ദി.
2: ഇതുവരെ കേട്ടത് ദീർഘദൂര റണ്ണർ മനോജ് ആർഎസുമായി മൃദു ജേക്കബ് നടത്തിയ അഭിമുഖമാണ്. യുവവാണി.

ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಡಿಪಿಗಿನಿ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി സമയം 8 മണി. ഇപ്പോൾ നേർമൊഴി. നേർമൊഴിയിൽ ഇന്ന് എഴുത്തുകാരനായ MP ലിപിൻ രാജ് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർമൊഴിയിലേക്ക് സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി എഴുത്തുകാരനായ MP ലിപിൻ രാജ് സാറാണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
1: സാർ ഒരു സിവിൽ സർവന്റ് കൂടിയാണ്, വളരെ തിരക്കേറിയ ഒരു ജോലിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ എന്നാൽ എഴുത്തിൽ വളരെ സജീവമാണ്.
2: അതെ.
1: സാറിന്റെ ഈ ഒരു എഴുതാനുള്ള ഒരു കഴിവ് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആരാണ്? അങ്ങനെ നിനക്ക് ഇങ്ങനൊരു കഴിവുണ്ട് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് പറ്റൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഓർമ്മ സാറിനുണ്ടോ?
2: ഉണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പം കണക്കിന് മാർക്ക് വളരെ കുറവായിരുന്നു. ഈ മാർക്ക് കുറയുമ്പം സ്വാഭാവികമായിട്ടും കണക്ക് ടീച്ചറിനെ നമുക്ക് പേടിയാണ്. അപ്പൊ ക്ലാസ്സിന്റെ അവസാന ബെഞ്ചിൽ പോയിരിക്കും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ചാൽ ടീച്ചർമാർ പൊതുവെ അധികം പരിഗണന കൊടുക്കില്ല. മാത്സിന് അല്ലെങ്കിൽ ഹിന്ദിക്ക് അതും അല്ലെങ്കിൽ സയൻസിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ടീച്ചർമാർ മിടുക്കൻ എന്ന് കരുതി ഒന്നാം ബെഞ്ചിൽ ഇരുത്തത്തുള്ളൂ. റൊട്ടേഷനൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ സ്കൂളിലെ ഒരു മത്സരത്തിന്, കവിതാരചനാ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പൊ ഇതിന്റെ ഇവാലുവേറ്ററായിട്ട് അന്നത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ ഇംഗ്ലീഷ് ടീച്ചർക്ക് എന്തോ ഒരു അസൗകര്യം ഉണ്ടായിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ഇത് കണക്ക് ടീച്ചറിനെ ഏൽപ്പിച്ചു. അപ്പൊ കണക്ക് ടീച്ചറിനെ ഭയന്നും പേടിച്ചു വരുന്ന ഒരു ദിവസം എന്നെ കണക്ക് ടീച്ചർ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പൊ ടീച്ചർ എന്നെ ഒരു കവിത എടുത്ത് കാണിച്ചിട്ട് വെച്ചു, ഈ കവിത നീയാണോ എഴുതിയത്? ഞാൻ പറഞ്ഞു അതേ ടീച്ചർ. അപ്പൊ ടീച്ചർ ഇങ്ങനെ വിശ്വാസം വരാതെ എന്റെ മുഖത്തേക്ക് നോക്കി, എന്റെ ചോദിച്ചു നീ കവിത എഴുതുവോ? ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. അപ്പം ഈ കവിതയ്ക്കാണ് ഇത്തവണ ഒന്നാം സ്ഥാനം കിട്ടിയത്. അപ്പം ഞാനിന്ന് UP സ്കൂളിൽ പഠിക്കും. നീ ഹൈസ്കൂളിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങണം. അപ്പം ഇവിടെ സ്കൂളിൽ അന്ന് വിദ്യാരംഗം കലാസാഹിത്യ വേദി എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഈ സാഹിത്യ മേഖലകളിലുള്ള വാസനയുള്ള കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പം അതിലെ മത്സരങ്ങളിൽ പങ്കെടുത്ത് അതിനുശേഷം ഈ ടീച്ചർ തന്നെ എന്നെ ജില്ലാതല മത്സരത്തിലേക്ക് വിട്ടു. അപ്പം എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ജില്ലാതലത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ സാഹിത്യ വാസന ഉണ്ട് എന്ന്
1: തിരിച്ചറിഞ്ഞത്.
2: എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ടീച്ചർ അന്ന് എന്റെ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഒരു പുസ്തകോത്സവം നടക്കുകയാണ്. അവിടെ നിന്ന് ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതാ പുസ്തകം വാങ്ങിയിട്ട് ആ ടീച്ചർ തിരികെ വന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്നു. അപ്പൊ ഒരു കണക്ക് ടീച്ചർ എങ്ങനെയാണ് ഇത്രയധികം സാഹിത്യ വാസന ഉണ്ടാവുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കഥ എഴുതി തുടങ്ങി, ബാലമാസികൾക്ക് അയച്ചു കൊടുത്തു. ബാലമാസികളെല്ലാം എനിക്ക് എല്ലാ കവിതകളും കഥകളും എല്ലാം തിരിച്ചയച്ചിട്ടുണ്ട്. ഞാൻ ഓരോ തവണയും കഥയും കവിതയും അയക്കുമ്പം തിരിച്ചയക്കാനുള്ള കവർ കൂടെ ചേർത്തയക്കും. അവസാനം ഞാനിത് മടുത്ത് എന്റെ പേരിനൊരു പ്രശ്നമുണ്ട്. MP ലിപിൻ രാജ എന്നാണ് എന്റെ പേര്. ഞാൻ എന്റെ പേര് എവിടെ അച്ചടിക്കാൻ കൊടുത്താലും ഈ പേര് തെറ്റിച്ചേ വരത്തുള്ളൂ. അപ്പൊ ആളുകൾ അടിച്ചു വരികയാണെങ്കിൽ ഒന്നുകിൽ ലിബിൻ എന്നടിക്കും, മലയാള ലിപി എന്നുള്ള ലിപിനാണ് എന്റെ അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ലിജിൻ എന്നടിക്കും, ചിലർ രാജ എന്നതിന് പകരം രാജു എന്നടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു തവണ ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി. അപ്പൊ അന്ന് എന്റെ വിഷയം പ്രസംഗമായിരുന്നു, പിന്നെ കവിതാരചനയും ഉണ്ട്. അപ്പൊ എനിക്ക് സമ്മാനം കിട്ടി. അടുത്ത ദിവസത്തെ പത്രത്തിൽ എന്റെ പേരടിച്ചു വന്നത് ലിജിൻ രാജു എന്നാണ്. ഞാൻ തിരികെ വന്ന് സ്കൂളിൽ വന്നിട്ട് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും വിശ്വസിച്ചില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അപ്പോഴാണ് എന്റെ സ്കൂളിൽ മനസ്സിലാവുന്നത് എനിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയതെന്ന്. അപ്പൊ സ്കൂളിലെ മത്സരങ്ങൾ കഴിഞ്ഞ് പിന്നീട് +2 പഠിക്കുമ്പം എനിക്ക് കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടി. കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ ആളുകൾ പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മലയാളത്തിന് എനിക്ക് +2 പഠിക്കുമ്പം 100-ൽ 100 മാർക്കുണ്ട്. അത് വളരെ അപൂർവമായിരുന്നു. ആ വർഷം

0: പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഈ പത്രങ്ങളിലൂടെയൊക്കെ ആളുകൾ അറിയുന്നത്. പക്ഷേ എന്റെ പേരടിച്ചു വന്നത് തെറ്റായിട്ടാണ്.
1: അപ്പോഴും
0: ലിജിൻ രാജു എന്നാണ് പേരടിച്ചു വന്നത്. അതിനുശേഷം കോളേജിൽ വന്നപ്പോഴാണ് എനിക്ക് അങ്കണം ചെറുകഥാ പുരസ്കാരം കിട്ടി. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ 6, 7, 8 മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് എനിക്ക് ചെറുകഥയ്ക്ക് യൂത്ത് ഫെസ്റ്റിവലിന് ഒന്നാം സ്ഥാനം കിട്ടി. അപ്പൊ അതിനുശേഷമാണ് പതുക്കെ ഞാൻ എഴുത്തിലേക്ക്, ദേശാഭിമാനി ആഴ്ച പതിപ്പിലാണ് ആദ്യമായിട്ട് കവിത അച്ചടിച്ച് വരുന്നത്. അതിനുശേഷം വരുന്നത് മാധ്യമത്തിലാണ്. തന്നെ മാതൃഭൂമി ബാലപംക്തിയിൽ വന്നു. അപ്പോഴാണ് എനിക്കൊരു ആത്മവിശ്വാസം വന്നത് എനിക്ക് എഴുതാൻ കഴിയുമെന്നുള്ളത്.
1: നമുക്ക് ആക്ച്വലി മലയാളത്തിൽ ഇത്രയും നല്ല രീതിയിൽ എഴുതി വരണമെങ്കിൽ, ഇപ്പൊ കവിത ആണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ വാക്കുകൾ കുറെ ഒരു എന്താ പറയാ നല്ല വായന അനിവാര്യമാണല്ലോ. പിന്നെ ഈ പറഞ്ഞ വാക്കുകൾ കിട്ടണമെങ്കിൽ കറക്റ്റ് അർത്ഥങ്ങൾ, ഇപ്പം ഒരു കവിത എഴുതുകയാണെങ്കിൽ തന്നെ ആ വരികൾ കറക്റ്റായിട്ട് എഴുതണമെങ്കിലൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ആ ഒരു കഴിവ് അത്രത്തോളം വളർത്തിയെടുക്കാൻ സാധിച്ചത്?
0: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു നല്ല ലൈബ്രറിയില്ല, ഒരു സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്റെ നാട്ടിൻ പുറത്ത് ഒരു പേരിനൊരു ലൈബ്രറി ഉണ്ട്, പക്ഷെ അവിടെ കിട്ടുന്നത് മുഴുവൻ ഡിറ്റക്റ്റീവ് നോവലുകൾ, അല്ലെങ്കിൽ വനിത, ഗൃഹലക്ഷ്മി, മംഗളം, അല്ലെങ്കിൽ മനോരമ ആഴ്ചപ്പതിപ്പ്, അന്ന് ഈ ജനപ്രിയ നോവലുകളൊക്കെ അടിച്ചു വരുന്നത് ആ അത്തരം ആഴ്ചപ്പതിപ്പുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങളാണ് ആദ്യം വായിച്ചു തുടങ്ങിയത്. ആദ്യം ഞാൻ വായിക്കുന്നത് മംഗളം ആഴ്ചപ്പതിപ്പാണ്. അപ്പൊ ആളുകൾ അതിനെ പൈങ്കിളി എന്ന് അധിക്ഷേപിക്കാറുണ്ട്. പക്ഷേ നല്ല മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഉദാഹരണത്തിന് ജോസി വാഗമറ്റം, ജോയ്സി, സി വി നിർമ്മല, സുധാകർ മംഗളോദയം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എഴുതുന്ന നോവലുകളാണ് ഞാൻ ആദ്യകാലത്ത് വായിച്ചിട്ടുള്ളത്. അന്ന് ഈ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ എന്താണ് സാഹിത്യ വായന എന്ന്, ഗൗരവമുള്ള വായന എന്നൊന്നും ആരും പറഞ്ഞു തരാൻ നാട്ടിൻ പുറത്താരും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും
1: കിട്ടുന്നത്
0: വായിക്കുന്നു. തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7-ലോ 8-ലോ പഠിക്കുമ്പം ബാലരമയല്ല വായിച്ചിട്ടുള്ളത്, അതിന് പകരം ഈ ലൈബ്രറിയിൽ നിന്നുള്ള മംഗള ആഴ്ച പതിപ്പും മനോരമ ആഴ്ച പതിപ്പുമാണ് വായിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വായിച്ചിട്ട് ഒരു വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ സ്കൂളിലെത്തി. അപ്പൊ ഞങ്ങളുടെ മലയാളം അധ്യാപകൻ ഞങ്ങളെ എല്ലാവരെയും എന്തൊക്കെ വായിച്ചു എന്നറിയാൻ വേണ്ടി എഴുന്നേപ്പിച്ചു നിർത്തി. അപ്പോ ഞാൻ എഴുതിയിട്ടുണ്ട് പറഞ്ഞു, ഞാൻ വായിച്ചത് സതീഷ് കച്ചേരിക്കടവ് എന്ന് പറഞ്ഞ ഒരു നോവലിസ്റ്റിന്റെ ഒരു നോവലാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു, ഇതല്ല വായിക്കേണ്ടത്, യഥാർത്ഥത്തിൽ എന്റെ ഭാഷാശുദ്ധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകളുടെ ഒരു സഞ്ചയം വന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ആഴ്ചപ്പതിപ്പുകൾ വായിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മളതിനെ എത്രത്തോളം പൈങ്കിളി നോവലുകളെന്നോ ഗൗരവ വായനയ്ക്ക്
1: പറ്റാത്തതെന്നോ,
0: ഇപ്പൊ പുതിയ കാലത്ത് ജെൻസി ജനറേഷൻ മുഴുവൻ വായിക്കുന്നത് അത്തരത്തിലുള്ള നോവലുകളാണ്, അവർക്ക് ഗൗരവമുള്ള വായന വേണ്ട.
1: അപ്പൊ
0: സ്വാഭാവികമായിട്ടും അന്ന് അധ്യാപകൻ എന്നെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇതല്ല വായിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹം സ്കൂളിലെ ലൈബ്രറിയിൽ കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ലൈബ്രറിയും വേറെ ഒരു ലൈബ്രറിയും ഉണ്ട്, ഞങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ലൈബ്രറിയും കൂടിയുണ്ട്, അത് അധ്യാപകർക്ക് മാത്രം വായിക്കാവുന്ന അവർക്കുള്ള പഠന സഹായികൾക്കുള്ള പുസ്തകങ്ങളാണ്. അവിടെ നിന്ന് അധ്യാപകൻ എനിക്ക് ഗലിവറുടെ യാത്രകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നു, റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതൊരു 2 ആഴ്ച സമയം എടുത്തിട്ട് വായിച്ചിട്ട് തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു, എന്നിട്ട് അതിനെക്കുറിച്ച് റിവ്യൂ എഴുതാൻ പറഞ്ഞു. ഞാൻ 2 ദിവസം കൊണ്ട് ഈ നോവൽ മുഴുവൻ രണ്ടും വായിച്ചു, എന്നിട്ട് റിവ്യൂ എഴുതി സാറിന്റെ കൈ കൊണ്ട് കൊടുത്തു. അപ്പൊ സാറിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, അത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എംടിയുടെ 4 ഘട്ട് ആദ്യമായിട്ട് അദ്ദേഹമാണ് കയ്യിൽ തരുന്നത്. അപ്പൊ എനിക്ക് 4 ഘട്ട് ആദ്യം വായിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്ക് പോയിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഇത് ശരിയാവില്ല, റോബിൻസൺ ക്രൂസോയും ഗളിവറുടെ യാത്രകളും അത് കുട്ടികൾക്ക് പറ്റിയ പുസ്തകമാണ്, എനിക്ക് അത്തരത്തിലുള്ള പുസ്തകം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, നീ അതൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെ അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന് പറഞ്ഞ നോവൽ തന്നു. ഞാൻ ഇത് ഒറ്റ ഇരിപ്പിനിരുന്ന് വായിച്ചു. ഞാൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് അടുക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് ഭയങ്കര ഒരു നോവലാണ്, സുഹറയുടെയും മജീദിന്റെയും ഒക്കെ ജീവിതം ഓർത്തിട്ട് ഭയങ്കര വിഷമം വരുന്നു, കാരണം അവസാനം കാല് നഷ്ടപ്പെട്ട ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സങ്കടം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഈ നോവൽ മാത്രമേ ഇത്ര വിഷമമുള്ള നോവലുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ചിരിക്കുന്ന നോവലുകളാണ്, അത് നീ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഇൻഡുപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു ഈ നോവൽ തന്നു. അടുത്ത ആഴ്ച അത് വായിച്ചിട്ട് തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹമാണ് ബാല്യകാല സഖി എഴുതിയതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം രണ്ടിലും രണ്ട് വ്യത്യസ്തമായ ഭാഷ, മറ്റേതിലുള്ള ഒരു ഗൗരവമായ വായന അല്ല ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ വൈക്കം മുഹമ്മദ് ബഷീറും നിനക്ക് ഞാൻ മുമ്പ് വായിക്കാൻ തന്ന 4 ഘട്ടം എന്ന് പറയുന്ന നോവലും ഒക്കെ ഒരേ കാലഘട്ടത്തിലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പം പറഞ്ഞു, നീ ഇത് ഗൗരവമായിട്ട് വായിച്ചു വായിച്ചു മുന്നോട്ട് വരുമ്പോഴാണ് ഈ മലയാളത്തിലുള്ള നിന്റെ അറിവ് കൂടുകയും, അങ്ങനെ ഞാൻ ബഷീർ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം മുഴുവൻ വായിച്ചു. അതിനുശേഷം അദ്ദേഹം എനിക്ക് അസുരവിത്ത് തന്നു. 4 ഘട്ട് തള്ളിക്കളഞ്ഞ് എനിക്ക് അസുരവിത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ഇതും തീർത്തിട്ട് തിരിച്ചു തന്നപ്പം അദ്ദേഹം എനിക്കൊരു നോവല് വായിക്കാൻ തന്നു, അതാണ് ഖസാക്കിന്റെ ഇതിഹാസം. വായിച്ചിട്ട് അന്ന് രാത്രി എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ എനിക്ക് ഞാൻ

0: നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് അടുക്കി ചെന്നിട്ട് പറഞ്ഞു, സാറ് ഇതിനകത്തെ ഭാഷ ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള ഒരു ഭാഷയല്ല. പിന്നെ പറഞ്ഞു, ഈ നോവലാണ് സാഹിത്യത്തെ രണ്ടായിട്ട് അടയാളപ്പെടുത്തുന്ന നോവൽ. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ ഭാഷയെ പുനർനിർമ്മിക്കേണ്ടത്. നാലുകെട്ടിൽ നിന്ന് ഇന്ദ്രിപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നതിലേക്ക് വരുമ്പോൾ, ബാല്യകാല സഖിയിലേക്ക് വരുമ്പോൾ, അവിടെ നിന്നും ഞാൻ ഖസാക്കിന്റെ ഇതിഹാസത്തിലേക്ക് വരുമ്പോൾ, അസുരവിത്തിലേക്ക് വരുമ്പോൾ, ഇതെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഷയാണ്. അദ്ദേഹം അതിനുശേഷം എനിക്ക് രണ്ടാം മുഴുവൻ വായിക്കാൻ തന്നു. രണ്ടാം മുഴുവൻ വായിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, നീ ഇത് മാത്രം വായിച്ചാൽ പോരെ, ഇതിന്റെ കൂടെ വേറെ ഒരു നോവലും കൂടെ വേണം, അത് ഇനി ഞാൻ ഉറങ്ങട്ടെ. പി കെ ബാലകൃഷ്ണന്റെ നോവലാണ് അത്, കർമ്മന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോവലാണ്. ഇതും കൂടി ചേർത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ ആദ്യം രണ്ടാം മുഴുവൻ വായിച്ചപ്പം എനിക്ക് അത്ര മനസ്സിലായില്ല, കാരണം ഇതിനകത്തെ ഒരു പുരാണ ഇതിഹാസങ്ങളുടെ പശ്ചാത്തലമൊക്കെ ഉള്ളത് വായിച്ചപ്പോൾ എനിക്ക് അത്ര കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചു തുടങ്ങി. ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചപ്പം കർണൻ എന്ന് പറഞ്ഞ ഒറ്റ ക്യാരക്ടറാണ്, അത് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി. അപ്പൊ എനിക്കിത് ഈ രണ്ടാം മുഴുവത്തിൽ എന്താണോ നഷ്ടപ്പെട്ടത് അത് ഇനി ഞാൻ ഉറങ്ങട്ടെ കിട്ടി. അതിനുശേഷം ഞാൻ രണ്ടാം മുഴുവൻ വായിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഗൗരവമായ വായന സാഹിത്യത്തിൽ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് മനസ്സിലായത്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഒരു വായനക്കാരനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, അധ്യാപകരാവട്ടെ, അല്ലെങ്കിൽ സാധാരണ വിദ്യാർത്ഥികളാവട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ഭാഷ എത്രത്തോളം വിപുലമാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മളൊരു അറ്റം മാത്രം വായിച്ച് തിരിഞ്ഞു നടക്കുന്ന ആളുകളാണ് കൂടുതലും. ഇങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡുകളിൽ ഭാഷയെ കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു എഴുത്തുകാരനാവാൻ തീരുമാനിച്ചത്. എനിക്ക് വായനക്കാരെ എന്താണ് അവരെ സ്വാധീനിക്കുന്നതിനേക്കാൾ ഉപരി ഭാഷയെ ഒരു ചുവട് നമുക്ക് മുന്നോട്ട് നടത്താൻ കഴിഞ്ഞാൽ ഒരു പുസ്തകം എഴുതിയാൽ അതാണ്
1: ഏറ്റവും
0: സാർത്ഥകമായ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമ്മളിപ്പോ വാക്ക് അല്ലെങ്കിൽ പദസമ്പത്ത് ഉണ്ടായത് അതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളേജ് ലെവലിൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഇതിനിടയിൽ സിവിൽ സർവീസിലേക്ക് ഒരു മോഹം?
0: സിവിൽ സർവീസ് ആഗ്രഹം മനസ്സിൽ നിറച്ചത് സത്യത്തിൽ സിനിമകളാണ്. ഞാനത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സിനിമ, ഭരചന്ദ്രൻ ഐ പി എസ് കണ്ടിട്ടും കമ്മീഷണർ കണ്ടിട്ടും ഒക്കെയാണ് സ്റ്റൈലൊക്കെയാണ് നമ്മളെ ആദ്യം ആകർഷിക്കുന്നത്. തന്മാത്ര എന്ന് പറയുന്ന സിനിമയില് അതിലും വളരെ കൃത്യമായിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഒരച്ഛൻ എങ്ങനെയാണ് മകനെ സഹായിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നിരന്തരം സിനിമകൾ കണ്ടിട്ട് സിനിമകളിലെ ഒരു സ്വാധീനമാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. ഞാൻ ട്രിവാൻഡ്രം മാറി വെനസ് കോളേജിലാണ് പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. കാരണം കോളേജ് വരുന്ന ഫസ്റ്റ് ബാച്ചിൽ വരുന്നതിൽ ഒരു 60 പേരിൽ ഏകദേശം 30 പേരും സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നവരാണ്. അപ്പൊ അവരവരുടെ ഡ്രീം ചോദിക്കുമ്പോൾ ഈതർ കളക്ടർ, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ കമ്മീഷണർ, അതല്ല ഇൻകം ടാക്സ് ഓഫീസർ എന്നൊക്കെയാണ് എല്ലാവരും പറയുക. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയന്ന് പോയി. കാരണം ഇവർക്കിടയിൽ എങ്ങനെയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പൊ ഞാൻ ലൈബ്രറിയിൽ ചെന്ന് സ്ഥിരമായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പൊ അന്നവിടെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു ഗുണമണി സാറ്, അദ്ദേഹം അവിടുത്തെ ലൈബ്രറിയനാണ്. അപ്പൊ അദ്ദേഹം ഞാനിങ്ങനെ സ്ഥിരം വായിക്കുന്നത് കണ്ടപ്പം അദ്ദേഹം എനിക്ക് പുസ്തകങ്ങൾ തരാൻ തുടങ്ങി. അതായത് ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകമേ വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പലപ്പോഴും എനിക്ക് 2-3 പുസ്തകങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് എനിക്ക് പെർമിഷൻ തന്നു. ഒരു ഫസ്റ്റ് ഇയർ ആയപ്പോൾ എന്റെ ആഗ്രഹം ഒന്ന് ശരിക്കൊന്ന് ഉറപ്പിച്ചെടുത്തു. സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് ഈ പരീക്ഷ എഴുതിയേ മതിയാവുന്നതായി. തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ എന്റെ തയ്യാറെടുപ്പുകൾ കുറച്ചുകൂടെ വിപുലമാക്കാൻ തുടങ്ങി. ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും ഇപ്പൊ ഏത് പരീക്ഷയിൽ എഴുതാനൊരു മീഡിയം വേണം. അപ്പൊ അത് ഞാൻ ഉറപ്പിച്ചിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആവും എന്റെ സബ്ജക്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററി. പക്ഷെ എന്ത് മീഡിയത്തിൽ എഴുതണം ഇതായിരുന്നു. കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ഹിസ്റ്ററിയിലും മലയാളത്തില് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ട് ഞാൻ എഴുതി തുടങ്ങി. ഒരു 3 മണിക്കൂർ സമയം വെച്ച് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മോഡൽ ടെസ്റ്റ് എഴുതി. അപ്പൊ എഴുതി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മലയാളത്തിലാണ് കൂടുതൽ വേഗത്തിൽ പേജുകൾ എഴുതാൻ പറ്റുന്നത്. സിവിൽ സർവീസ് പരീക്ഷ എന്നത് ഒരു പേജുകളുടെ പരീക്ഷയും കൂടിയാണ്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ പോയിന്റുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എഴുതുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ മലയാളത്തിൽ എനിക്ക് കൂടുതൽ പേജ്, അതായത് 1 മണിക്കൂറിൽ മലയാളത്തിൽ എനിക്ക് 8 പേജ് വരെ എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും മലയാളത്തെ അങ്ങനെ തിരഞ്ഞെടുത്തു, മലയാളത്തിൽ എഴുതി. അങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയത്ത് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞുള്ള റിസോഴ്സും പരിമിതമാണ്. പിന്നെ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അങ്ങനത്തെ ഒക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ എടുത്ത് വായിക്കുന്ന പുസ്തകം തന്നെയാണോ ഇതിന് പഠിക്കുന്നത് പോലും നമുക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ലാത്ത. അപ്പൊ സാറിനെ ആരാണ് അത്തരത്തിൽ ഹെൽപ്പ് ചെയ്ത്?
0: ഇതൊരു പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇടപെടുന്നത്?

0: ഒഴുകുന്നത്, ഇതിനകത്ത് എത്രത്തോളം കാലം നിങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൺസിസ്റ്റൻസി ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ ഐ പി എസിന് യോഗ്യതയുള്ള ഒരാൾ അദ്ദേഹം എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്ന 5 വർഷമായിട്ട് അദ്ദേഹം സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ് തുടക്കകാലത്ത് ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇപ്പൊ അദ്ദേഹത്തോടൊപ്പം ഇല്ല. പക്ഷെ റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഉപേക്ഷിച്ചു പോയ ആളുകളെല്ലാം അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിക്കാൻ തുടങ്ങി. ഇത് എന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സിവിൽ സർവീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, സിവിൽ സർവീസിന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ ഗ്രൂപ്പ്. അതുകൊണ്ട് എനിക്ക് വലിയ മെച്ചമുണ്ടായി. കാരണം ഒരു ചെറിയ ബുക്ക് 80 രൂപയുടെ സിവിൽ സർവീസിന്റെ എല്ലാ വിഷയങ്ങളിലെ സിലബസ് അടങ്ങിയ ഒരു പുസ്തകം ഞങ്ങളുടെ ഗ്രൂപ്പിനുള്ളിൽ അവിടെ വന്ന ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നത്. അതേപോലെ ഹിന്ദു വായിക്കണം എന്നുള്ളത് അന്ന് ഹിന്ദു വായിക്കേണ്ട ഒരു വലിയൊരു കാരണമാണ്. ഇന്ന് പക്ഷേ ഹിന്ദു ഒരു കാരണമല്ല, കാരണം ഹിന്ദുവിൽ വരുന്ന വാർത്തകളും കറണ്ട് അഫേഴ്സും ഒക്കെ ഇന്ന് മെറ്റീരിയലായിട്ട് കമ്പയർ ചെയ്ത് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഈ ഹിന്ദു വായിക്കണമെന്ന് ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു കുട്ടിയാണ് പറയുന്നത്. വേറൊരു കുട്ടി പറഞ്ഞ് ഹിന്ദു പ്രയാസമാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചു തുടങ്ങണം, അതിനുശേഷം ഹിന്ദുവിലേക്ക് പോയാൽ മതി. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരും ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോയി. ഞങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. അതിലെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ സർവീസിലെത്തി. അതേസമയം അതിന് താഴെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനെ, ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കൂടെ കൊണ്ടുവന്നു. അതിലുള്ളവർക്കും സിവിൽ സർവീസ് കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ എന്ത് വായിക്കണം എന്ത് വായിക്കണ്ട അത് ഞങ്ങൾ പിന്നീട് കോച്ചിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. അന്ന് ഇത്തരത്തിലുള്ള ഈ കോച്ചിങ് അക്കാദമികൾ ഇത്രയധികം വലിയ ചാർജ് ചെയ്യുന്നൊന്നുമില്ല. അന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി മാത്രമേ ഉള്ളൂ. അന്നിവിടെ ഈ പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിരലിലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഇത്രയൊന്നും ഫീസില്ല. സിവിൽ സർവീസ് പ്രിപ്പറേഷന് യഥാർത്ഥത്തിൽ ഇത്രയധികം ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ചില നല്ല ടെസ്റ്റ് സീരീസുകൾ, ഓൺലൈനിലുള്ള മെറ്റീരിയൽ, ഇതെല്ലാം കൂടി ആയാലും നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000 തൊട്ട് ഒരു 25,000 വരെ അത്രമേ ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് ചെലവാക്കാവും. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നു, അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നു, അവരുടെ ഭക്ഷണം, എന്നിട്ട് അവർ ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച് ഓരോ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കുന്നു. ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡായി. ഇതിൽ യഥാർത്ഥത്തിൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കുട്ടി ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇന്റർനെറ്റിലൂടെ കിട്ടാവുന്ന ഇ ബുക്സിലൂടെ കിട്ടാവുന്ന ഫ്രീ ബുക്സിലൂടെ കിട്ടാവുന്ന ഫ്രീ മെറ്റീരിയൽസിലൂടെ കിട്ടാവുന്ന കറണ്ട് അഫേഴ്സ് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും പത്രം വായിച്ചാലേ പത്രം വാങ്ങി നോട്ട്സ് തയ്യാറാക്കേണ്ട യാതൊരു ആവശ്യം ഇന്നത്തെ കാലത്തിൽ. ഇന്ന് കുറച്ചുകൂടി എല്ലാവർക്കും തുറന്നു കിട്ടുന്ന ഒരു ജനാധിപത്യപരമായ ഒരു മത്സരത്തിലേക്ക് സിവിൽ സർവീസ് മാറിക്കഴിഞ്ഞു. അന്ന് ഒരു ടെസ്റ്റ് സീരീസ് എഴുതണമെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ പ്രിലിമിനറിക്ക് മുമ്പായിട്ട് ടെസ്റ്റ് സീരീസ് എഴുതാൻ ചെന്നൈയിൽ പോയിരുന്നു. ഇന്ന് ചെന്നൈയിൽ പോകണ്ട, ഇന്ന് തിരുവനന്തപുരത്ത് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അത് 200 രൂപയ്ക്ക് ഒരു ടെസ്റ്റ് സീരീസ് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത്. സോ ഇൻഫർമേഷൻ ഓവർലോഡിന് ഉള്ളിൽ കുരുങ്ങിക്കിടക്കാതെ ആവശ്യമുള്ളത് മാത്രം എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതും ഈ പുസ്തകങ്ങൾ വാങ്ങി വെക്കുന്ന പുസ്തകങ്ങളുടെ ഒരു 20% പോലും മിക്കവരും കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഒരു പുസ്തകം തുടങ്ങുമ്പോഴേക്കും അവർക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും അക്കാഡമിയുടെ നോട്ട് കിട്ടും, അപ്പോൾ എന്നാൽ പിന്നെ ആ നോട്ട് പഠിക്കാമെന്ന് കരുതി അതിൻ്റെ പുറകെ പോക്കും. യഥാർത്ഥത്തിൽ ഈ കൺസിസ്റ്റൻസി ഇതിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ജോലിയും എടുക്കാതെ സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറഞ്ഞ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ബാങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓഫീസർ പോസ്റ്റുകൾ എഴുതി, അവിടെ നിന്നുകൊണ്ട് റിസർവ് ബാങ്ക് എഴുതി, അവിടെ നിന്നുകൊണ്ട് നബാർഡ് എഴുതി. അപ്പം ഇതിലെല്ലാം ക്ലിയർ ആയതിനിടയ്ക്ക് ഞാൻ മലയാളത്തിൽ നെറ്റും JRFഉം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലെക്ചർഷിപ്പിന് അപ്ലൈ ചെയ്തു. PSC വഴിയുള്ള മലയാളം ലെക്ചർഷിപ്പിന് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പല എക്സാമുകൾ എഴുതി അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജോലി എടുത്തുകൊണ്ട് ജോലിയോടൊപ്പം അവ പഠിച്ചു തുടങ്ങിയത്. അപ്പം ഇത് എനിക്ക് UPSCയുടെ ഇന്റർവ്യൂ ബോർഡിന് പോയപ്പം ഇന്റർവ്യൂ ബോർഡിന് നമ്മളെക്കുറിച്ച് ഒരു പ്രതിപത്തി ഉണ്ടാവാൻ ഇത് വളരെയേറെ സഹായിക്കും. കാരണം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്കും പോവാതെ നിങ്ങൾ പൂർണ്ണ സമയം കോച്ചിങ് എന്ന് പറഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളൊരു ചാൻസിൽ ഇന്റർവ്യൂവിന് പോകുമ്പം ഇത്രയും കാലം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ഇന്റർവ്യൂ ബോർഡ് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു ഉത്തരവില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും രക്ഷിതാക്കളുടെ തണലിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന് നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു ജോലി കണ്ടെത്തി, ജോലിയിൽ കയറിയതിന് ശേഷം കുറച്ച് സമ്പാദിച്ച ശേഷം എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തതിന് ശേഷം പിന്നീട് ഒരു വർഷമൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു 6 മാസം ജോലി എടുക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഫർദർ കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പൈസ വേണം. കാരണം ഈ പുസ്തകങ്ങൾ മേടിക്കണം, അന്ന് ഇന്റർനെറ്റിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ പോയിരുന്ന് ഈ പ്രിന്റ് എല്ലാം എടുക്കണം. ഒരു പ്രിന്റിന് അന്ന് 10 രൂപയാണ്. അന്നും മലയാളം നോട്ട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് മലയാളത്തിലുള്ള നോട്ട്സ് തയ്യാറാക്കി അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കണമെങ്കിൽ നല്ല ചെലവുണ്ട്.
1: പ്രിപ്പറേഷന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെയധികം കഠിനാധ്വാനത്തിലൂടെ മൊത്തം വിഷയങ്ങളും എഴുതി പാസ്സായി 224 എന്നുള്ള ഒരു

0: മികച്ച വിജയം നേടാൻ സാധിച്ചു. ഈ സർവീസിൽ പ്രവേശിച്ച ശേഷം പിന്നീട് സജീവമായിട്ട് സർവീസിനൊപ്പം തന്നെ എഴുത്തിൽ വളരെ സജീവമായി. ഇങ്ങനെയുള്ള ഒരു സർവീസില് സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എഴുതാൻ?
1: ഞാന് സിവിൽ സർവീസുകാരനെ എന്ന അതൊരു എനിക്ക് ജീവിക്കാനുള്ള ഒരു ജോലിയാണ്. അതേസമയം എഴുത്താണ് എന്റെ ഒരു പാഷൻ. മലയാള ഭാഷയെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ, ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. ഈ ഭാഷ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്ത് എങ്ങനെ ഉണ്ടാവും? അതായത് ഞാൻ ബാങ്കിൽ ഇരുന്നപ്പോഴാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. ബാങ്കിൽ ഞാൻ ഓഫീസറായിരുന്നു. അപ്പൊ രാവിലെ 9 മണി തൊട്ട് പലപ്പോഴും വൈകുന്നേരം 9 മണി വരെ നീണ്ടുപോകുന്ന തിരക്കേറിയ ഒരു ജോലിയാണ് ബാങ്കിങ് ജോലി. അപ്പൊ അതിൽ നിന്ന് സിവിൽ സർവീസ് തയ്യാറെടുക്കുക എന്ന് പറയുന്നത്, സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് ശനിയാഴ്ചകളിലും ബാങ്ക് ഉണ്ട്. അപ്പൊ ഞായറാഴ്ച ഒറ്റ ദിവസമേ ഉള്ളൂ വായിക്കാനുള്ള ദിവസം. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ച് ആദ്യ സമയത്ത് ഒരു വലിയ ചലഞ്ച് ആയിരുന്നു. സോ ഞാൻ ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 9 മണിക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 10 മണിക്കുള്ളിലെല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് തയ്യാറെടുത്തിട്ട് 10 മണി തൊട്ട് 3 മണി വരെ ഇരുന്ന് പഠിക്കും. 3 മണിക്ക് കടന്നിട്ട് രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കും. ഇതായിരുന്നു എന്റെ അന്നത്തെ ഷെഡ്യൂൾ. എനിക്ക് ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷ കിട്ടിയില്ല. വന്ന് ഞാൻ കടുത്ത ഡിപ്രഷനിലായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ 10 മണി തൊട്ട് 3 മണി വരെ എന്നുള്ളൊരു സൈക്കിൾ ഉണ്ടാക്കി വെച്ചത്.
0: അതിൽ തന്നെ പാഠം ഒന്ന്, ആത്മവിശ്വാസം.
1: അതെ, അതൊരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു
0: ആ പുസ്തകം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം. അതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: അത് ഞാൻ ആക്ച്വലി എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, 60 വയസ്സിന് ശേഷം ഒരു പുസ്തകം മലയാളത്തിലെ പ്രോമിനന്റ് ആയ 2 പബ്ലിഷർമാര് പ്രസാധകര് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു വലിയ ആഗ്രഹം. എന്റെ 23-ാമത്തെ വയസ്സിൽ മാതൃഭൂമി എന്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. 24-ാമത്തെ വയസ്സിൽ DC Books എന്റെ 2-ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പൊ എന്റെ വലിയൊരു ആഗ്രഹം വളരെ കുറഞ്ഞ വയസ്സിലെ നടന്നു. പക്ഷെ എന്നാലും എനിക്കൊരു നോവൽ എഴുതണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു വലിയ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ മാർഗരീറ്റ എന്ന് പറയുന്ന ആദ്യത്തെ നോവൽ എഴുതുന്നത്. വളരെയേറെ തയ്യാറെടുപ്പുകളോടുകൂടിയാണ്, ഏകദേശം ഒരു 7-8 വർഷത്തെ പഠനത്തിന് ശേഷമാണ് മാർഗരീറ്റ എഴുതുന്നത്. ഒരു 4-5 തവണ എഡിറ്റ് ചെയ്തു. പലപ്പോഴും ഈ പുസ്തകം ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിയ അവസരങ്ങളുണ്ട്. ഫൈനൽ എഡിറ്റിൽ വരെ ഏകദേശം ഒരു 40 പേജോളം ഞാൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ സൂക്ഷ്മമായിട്ട് എഡിറ്റിംഗ് ഒക്കെ നടത്തി ആണ് മാർഗരീറ്റ പുറത്തിറക്കുന്നത്. മാർഗരീറ്റയ്ക്ക് ആ വർഷത്തെ പത്മരാജം നോവൽ പുരസ്കാരം കിട്ടി. മാർഗരീറ്റയ്ക്ക് തന്നെ 100 നാട് ഹനീഫ് നോവൽ പുരസ്കാരം കിട്ടി. അതിനുശേഷം മാതൃഭൂമി തന്നെ ആനയും പുലിയും ഇല്ലാത്ത കഥ എന്ന് പറഞ്ഞൊരു ബാലസാഹിത്യ പുസ്തകം പ്രസിദ്ധീകരിച്ചു.
0: എങ്ങനെയാണ് ഈ ആ ഒരു ഐഡിയ പിന്നെ ഇപ്പം ഇതിലേക്ക് വന്നു? ബാലസാഹിത്യത്തിൽ
1: വരാൻ കാരണം ഞാൻ ഈ കൊച്ചുകുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം ഇവരുടെ കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം ആനയും പുലിയും ഒക്കെ ഉള്ളതാണ്, മൃഗങ്ങളാണ് മുഴുവൻ. പക്ഷെ ഇവരുടെ കയ്യിലെ കഥകളിലെല്ലാം മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവർ വളർന്നു വന്നിട്ട് ഒരു UP സ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ചുറ്റിനുമുള്ള മൃഗങ്ങളൊന്നും സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ആനയും പുലിയും ഇല്ലാത്ത ഒരു കഥ, ഈ കഥയില് മൃഗങ്ങളൊന്നും പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ നടന്ന വഴികളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. കുട്ടിക്കാലത്തെ എന്റെ സ്കൂൾ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ. അതിന്റെ മറ്റൊരു പുസ്തകം തീന്മേശ കുറിമാനം. അത് ഈ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഏകദേശം 350 സ്ഥലങ്ങളിൽ പോയി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് പല ഭക്ഷണങ്ങൾ കഴിച്ചു. അത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് ഡിണ്ടിഗൽ ബിരിയാണി തൊട്ട് ഇവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് കഴിച്ച ഭക്ഷണങ്ങൾ വരെയുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ വിഭവങ്ങളുമായിട്ട് ചേർത്ത്, അതൊരു പാചക പുസ്തകമല്ല, മറിച്ച് ഓരോ ഭക്ഷണം രൂപപ്പെട്ട് വന്നതിന് പിന്നിലുള്ള കഥകൾ. ഉദാഹരണത്തിന് ലക്നൗ കബാബ്, ആ കബാബ് രൂപപ്പെട്ടതിന് പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാവിന് പല്ലുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കബാബ് ചവയ്ക്കാൻ പറ്റുന്നില്ല.
0: അപ്പൊ
1: അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ഈ കബാബ് രൂപപ്പെട്ടത്. ഇപ്പം ഗാംഗ്ടോക്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു പുസ്തകശാലയുണ്ട്. അവിടെ പോയി പുസ്തകം വായിക്കുമ്പം അതിനോട് ചേർന്ന ഒരു കോഫി ഷോപ്പും ഉണ്ട്. അപ്പൊ പുസ്തകം വായിക്കുന്നവരുടെ എണ്ണമാണ് അവിടുത്തെ കോഫികളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പല വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് തീന്മേശ കുറിമാനം.
0: ഇതിലിപ്പം ആക്ച്വലി ഭാരത് ദർശനിലാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ പോകുമല്ലോ.
1: അതെ,
0: ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ആക്ച്വലി കുറിച്ചു വെക്കാറുണ്ടോ?
1: ഇത് എല്ലാ ദിവസവും ഞാൻ ഡയറി എഴുതാറുണ്ട്. ഈ ഡയറിയിലെ ഓരോരോ അനുഭവങ്ങൾ എടുത്തിട്ടാണ് പുസ്തകങ്ങൾ എഴുതും. വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പോകുമ്പോൾ ആസാമിലെ അനുഭവങ്ങൾ എഴുതും. പിന്നീട് അതിനകത്ത് ഭക്ഷണത്തെ കുറിച്ചൊരു ഭാഗം കാണും. ഉദാഹരണത്തിന് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് മോമോസ്. ആദ്യമായിട്ട് കഴിച്ചത് സിവിൽ സർവീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഡൽഹി പോയി JNU ക്യാമ്പസിൽ പോകുമ്പോൾ ആണ് അവിടെ നിന്നാണ് മോമോസ് കഴിക്കുന്നത്. പിന്നീട് നോർത്ത് ഈസ്റ്റിൽ പോകുമ്പോൾ, വടക്കിഴക്ക് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ മോമോസ് വളരെ വ്യാപകമാണ്. അതിനുശേഷം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഭൂട്ടാനിൽ പോയപ്പോൾ അവിടുത്തെ മോമോസ് വ്യത്യസ്തമാണ്. അവിടെ നിന്ന് നേരെ തിരിച്ച് മുംബൈയിൽ വരുമ്പോൾ അവിടെ കിട്ടുന്ന വടാപ്പാവും ഇറാനി ചായയും വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മളുടെ ഡയറിയിൽ എഴുതുന്നതിനെ ബേസ് ചെയ്ത് ഇതിനകത്ത് ഭക്ഷണത്തെ കുറിച്ച് എവിടെയാണോ പരാമർശിക്കുന്നത് അതിൽ നിന്ന് ചേർത്ത് കണക്ട് ചെയ്തിട്ട് ഞങ്ങൾ ട്രെയിനിങ്ങിലെ അംഗങ്ങളെ വെച്ചിട്ട് ഒരു ഫിക്ഷൻ പോലെയാണ്.

0: എഴുതിയിരിക്കുന്നത്. പക്ഷെ അതൊരു നോൺ ഫിക്ഷൻ പുസ്തകമാണ്.
1: അതുപോലെ കൗമാരക്കാരെ കുറിച്ച്
0: അടുത്തിടെ ഒരു പുസ്തകം, വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതിന്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ കൗമാരക്കാർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ലഹരിയാവാം, സൈബർ ബുള്ളിങ് ആവാം, ട്രോൾസ് ആവാം, അവർ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ആയിരിക്കാം.
1: ഇപ്പൊ ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അവരെല്ലാം എല്ലാരും ബാധിക്കുന്നുണ്ട് വ്യാപകമായിട്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ലഹരി ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ അപ്പൊ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പഠനം നടത്താറുണ്ട്. ഇപ്പൊ
0: പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പായിട്ട് ഇത് ഏത് തരത്തിലുള്ള ഒരു ഓഡിയൻസിനാണ് ഇഷ്ടപ്പെടുക എന്നതിനെ പറ്റിയും ഒരു ജനറൽ ഓഡിയൻസിനെ വായിച്ചാൽ മനസ്സിലാവണം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് തീമേശ കുരുമാനം എന്ന് പറയുന്ന പുസ്തകം ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് വീട്ടമ്മമാരാണ്. അതിന് കാരണം അത് സിവിൽ സർവീസിലെ ഭക്ഷണത്തെ കുറിച്ചാണ് പുസ്തകമെങ്കിലും അതിനകത്ത് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പലരെയും ആകർഷിച്ചിട്ടുണ്ട്. ഏത് പുസ്തകം എഴുതുന്നതിന് മുമ്പേ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തും. ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും പുതിയ ഡിസി ബുക്സിന്റെ കാപ്പി കുരിപ്പ് എന്ന് പറയുന്ന പുസ്തകം, അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഇത് കൗമാരക്കാരിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിഹാരം, അതേസമയം ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള കൗമാരക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള 18 അപൂർവ കാപ്പിക്കുരുക്കൾ കിട്ടുന്നതും ആ കാപ്പിക്കുരു ഉപയോഗിച്ചിട്ട് കാപ്പി ഉണ്ടാക്കിയാൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു തീം.
1: പിന്നെ ഈ എഴുതണം ആഗ്രഹമുള്ളവരോടായിട്ട് സാറിന് പറയാനുള്ളത് എന്താണ്?
0: ഞാൻ എന്നോട് മലയാളത്തിലെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്നോട് രണ്ട് പേരാണ് എഴുത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഉപദേശം നൽകിയിട്ട്. ഒന്നൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ലിബിന്റെ ഈ എഴുത്തിന്റെ ശൈലി, ഞാൻ ഈ ഫയൽ നോട്ടുകൾ എഴുതുന്നത് കണ്ടിട്ടാണ്. പലപ്പോഴും ഞാൻ ചില സമയങ്ങളിൽ ഇപ്പം റിസർവേഷൻ റോസ്റ്റർ എന്ന് എഴുതുമ്പോൾ ഞാൻ ഒരു തവണ എന്റെ താഴെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അത് തെറ്റിച്ചെഴുതി. അപ്പൊ ഞാൻ അതിന്റെ അതിലെഴുതി റിസർവേഷൻ റോസ്റ്ററിനെ റോസ്റ്റ് ചെയ്യരുത്. അപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ ഈ ഫയൽ നോട്ട് എഴുതുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നീ നല്ല പുസ്തകങ്ങൾ എഴുതണം. രണ്ട്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവിനോട് പറഞ്ഞു എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതുക, അത് നമ്മുടെ മൂർച്ച കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇനിയും ഞാൻ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ബാല പ്രസിദ്ധീകരണങ്ങൾ എനിക്ക് കവറുകൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ മാതൃഭൂമിയിലെ ബാലപംക്തിയിലൊക്കെ കഥ വരാതെ വളരെയേറെ വിഷമിച്ചിട്ടുണ്ട്. എന്നേക്കാൾ നന്നായിട്ട് അത്ര ഇല്ലാത്ത കഥകൾ വായിച്ചാൽ നമുക്ക് തോന്നുന്ന കഥകളൊക്കെ പലപ്പോഴും അച്ചടിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ കാലഘട്ടം മാറി അടുത്ത കാലഘട്ടം വരുമ്പോൾ പുസ്തകങ്ങൾ വരും. ഇപ്പം ഞാനിങ്ങനെ അവസാനം തീരുമാനിച്ചാണ് 60-ാമത്തെ വയസ്സിൽ ഇനി പബ്ലിഷ് ചെയ്യാൻ മതി. അതും ഞാൻ എന്റെ ആദ്യത്തെ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും ഞാനൊരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ അയക്കുന്നത്. കാരണം നിങ്ങളൊരു സിവിൽ സർവീസുകാരനായിട്ട് എഴുത്തുകാരനാവുന്നത് ഒരുപക്ഷെ ആ രീതിയിൽ ആളുകൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചേക്കും. പക്ഷേ നിങ്ങളൊരു എഴുത്തുകാരനായിട്ട് നിലനിൽക്കുമ്പോൾ ആളുകൾ ആദ്യം അറിയുന്നത് നിങ്ങളുടെ എഴുത്തിന്റെ കാമ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാമ്പ് തെളിയിക്കാനുള്ള പ്രവർത്തനം തുടങ്ങിക്കൊണ്ടേയിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പൊ എന്താണെങ്കിലും ഈ തിരക്കേറിയ ഒരു ഷെഡ്യൂളിനിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഒരുപാട് എഴുത്തിന്റെ അനുഭവങ്ങളും ഒപ്പം തന്നെ ജീവിതാനുഭവവും നമ്മളോട് പങ്കുവച്ചു. അതിന് പ്രത്യേകം നന്ദി അറിയിക്കാൻ താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് എഴുത്തുകാരനായ MP ലിപിൻ രാജുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
3: നേർമൊഴി സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൌർണമി. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മിജോ, ഹരീഷ് മീനൂൻ, രാജേഷ് വിശ്വംഭരൻ, YS പൌർണമി, പ്രീത പീയൂസ്, വിനീത മെനമ്മൽ, EN സജിത, വിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജീഷ ഹരിദാസ്. നിർവഹണം ജയ CR, നിർവഹണ സഹായം ഷിബു M, ജോസ് മച്ചാട്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 2:15 ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 20-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടം ആരംഭിച്ച ഒരു കേന്ദ്രമേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ UAB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് UAB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34:56. ഇനി അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കും. എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. തുടർന്ന് അദ്ദേഹം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറി. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിലെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ച അദ്ദേഹം ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും വ്യക്തമാക്കി. മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡീഗഡ്, ദാദ്രാനഗർ ഹവേലി, ദാമൻ ഡിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണിതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡനും നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 17 പോയിന്റുകളുള്ള വിശദമായ ഒരു ചെക്ക്ലിസ്റ്റും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇടവമൊന്നായ നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കുക. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ മൊത്തവില സൂചിക പണപ്പെരുപ്പം 42

0: മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇക്കഴിഞ്ഞ മാർച്ചിൽ 3.88% പണപ്പെരുപ്പം ഏപ്രിലിൽ 8.3% ഉയർന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പഞ്ചാബ് 14 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ക്രൂഡ് ഓയിൽ, എൽപിജി, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം വാലേട്ടൻ.

0: Trump's first visit to China during his second stint of presidency. According to the White House, the two sides agreed that the Strait of Hormuz must remain open to support the free flow of energy. Addressing the gathering after the meeting, President of China Xi Jinping stressed on fostering cooperation over confrontation, saying that China and the United States should be partners, not rivals. Mr. Trump responded with an equally positive tone, saying U.S.-China relations would become better than ever before. In Asian Senior Weightlifting Championships, India's Ajit Narayan delivered a remarkable performance to secure a bronze medal each in both clean and jerk and overall in the men's 71-kilogram category at Gandhinagar, Gujarat today. Competing against some of Asia's finest weightlifters, Ajit showcased exceptional strength and composure to register a total lift of 314 kg, including 174 kg effort in clean and jerk to earn India place on the podium. In the Asian Boxing Under 15 Championships, India finished with an impressive 27 medals, including 9 gold, 6 silver, and 12 bronze in Tashkent, Uzbekistan today. India topped the Under 15 girls standing with 7 gold, 2 silver, and 5 bronze medals, while the Under 15 boys contributed 2 gold, 4 silver, and 7 bronze medals. The India Meteorological Department, IMD, has forecast heavy rainfall over Arunachal Pradesh, Assam, Meghalaya, Kerala, Mahe, South Interior, Karnataka, Sub-Himalayan, West Bengal, Sikkim, Tamil Nadu, Puducherry, Karaikal and Andaman and Nicobar Islands tomorrow. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says under India's chairmanship this year, BRICS to aim for multilateralism and more inclusive world order. Election Commission announces Special Intensive Division Phase 3 to be conducted across 16 states and 3 union territories. In Keralam, Congress leader V.D. Satishan meets governor to stake claim to form government. In Uttar Pradesh, over 70 people killed due to rain, storms and lightning in the last 24 hours. U.S. President Donald Trump and his Chinese counterpart Xi Jinping hold talks in Beijing, stress on opening of Strait of Hormuz. And in Asian Senior Weightlifting Championships, Ajit Narayan clinches double bronze in the men's 71 kg at Gandhinagar, Gujarat. And that is all in the news at 9. Good night.
1: Ippol samayam 9 mani kazhinju 15 minute.
2: Akashavani. വിദ്യാഭ്യാസ രംഗം. നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐ ജി. 1969 ബ്രിട്ടനിലാണ് ആദ്യമായി തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിലാണ് 1989 സംസ്കാർ രംഗ്ടോലി എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായത്. പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിൽ അത് വ്യാപിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് ഉദ്ദേശം വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കുട്ടികളിൽ ആശയവിനിമയം വർദ്ധിപ്പിക്കുക, അവരുടെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ നാടകം നമുക്ക് ഒരു മീഡിയമാക്കാൻ പറ്റും. നാടകം എന്ന് പറയുന്നത് ഒരു വിഷയമാണ്, എന്നിരിക്കെ മറ്റ് വിഷയങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പാസീവ് ലിസണറിൽ നിന്ന് ആക്റ്റീവ്, അതായത് പാസീവ് ലേണറിൽ നിന്ന് ഒരു ആക്റ്റീവ് ലേണറാക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അവരുടെ ആശയവിനിമയ കഴിവ് അല്ലെങ്കിൽ ഒരു എംപതി വളർത്തുക, അവരിൽ സംഘം ചേർന്ന് പ്രവർത്തിക്കുക, ഇമാജിനേഷൻ അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക, ഇത്തരം സംഘം ചേർന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് പെർഫോമൻസിൽ മികവുണ്ടാകുന്നു. അതേസമയം തന്നെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ നമുക്ക് മികച്ചതാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റോൾ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അനാലിസിസ്, സ്ക്രിപ്റ്റ് റീഡിംഗ്, അതിന്റെ സ്റ്റഡിയിൽ കൂടെയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറൈസിംഗ് ആയാലും ക്രിയേറ്റിവിറ്റി ആയാലും ഇമാജിനേഷനിലായാലും സ്റ്റുഡൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് അപ്ലൈഡ് തിയേറ്റർ എന്ന് നമ്മൾ പൊതുവെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പല ഏരിയകളിലും നമുക്ക് തിയേറ്ററിനെ നമുക്ക് മീഡിയമാക്കാൻ കഴിയും. പല, അതായത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല പല ഇടങ്ങളിൽ നമുക്ക് ആരോഗ്യരംഗമായാലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഏരിയകളിലായാലും ഡെവലപ്മെന്റ് അർഹിക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്കൊരു തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മീഡിയം ആയിട്ട് തന്നെ നമുക്ക് സ്ട്രീറ്റ് പ്ലേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അത് എവിടെയും നമുക്കിതൊരു ഒരു മീഡിയം ആക്കാൻ കഴിയുന്നതാണ്. അതൊരു സോഷ്യൽ ഡെവലപ്മെന്റിനായാലും ഒരു ഒരു സംഘം ചേർന്നിട്ടുള്ള ഒരു ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്കണോമിക് അണ്ടർസ്റ്റാൻഡിങ് ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ നമുക്കൊരു മാധ്യമമാക്കാവുന്ന ഒരു കാര്യമാണ്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് നാടകം എന്ന് പറയുന്നത് ഒരു മാധ്യമമാക്കുന്ന കുട്ടികളിലൊക്കെയും ഒരു ബ്രെയിൻ സ്ട്രക്ചറിൽ റീവയറിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ ഐ ക്യു സ്കോർ എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. അപ്പോ അതായത് ഇത് ഒരു ഡെസ്കിന് പിന്നിൽ വെറുതെ ഇരിക്കുകയല്ല. അധ്യാപകരുമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലൂടെ അവർ ഇടപെടുകയാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പലതരം അണ്ടർസ്റ്റാൻഡിങ് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയാത്മകത ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഇമോഷണൽ ഇന്റലിജൻസ് വർദ്ധിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എംപതി ലെവലായാലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റിംഗിൽ എങ്ങനെ നമുക്ക് നമ്മളെ കണ്ടെത്താം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നു. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളരെ നല്ല രീതിയിൽ തന്നെ സംഭവിക്കുന്നു. പിന്നെ സാംസ്കാരികമായിട്ടുള്ള ഒരു അന്വേഷണം, അറിവ്, ഒരു ഹിസ്റ്ററിയെ കുറിച്ചുള്ള അറിവ്, സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ലോകത്തെ കുറിച്ച് തന്നെയുള്ള ഒരു അറിവ് ലഭിക്കുന്നു. ആ അറിവുകളും ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻസും ഒക്കെ കൂടി ചേർന്ന് അവരൊരു മികച്ച വ്യക്തികൾ തന്നെയാണ് ആക്കുന്നത്. ടു ഡു ആണ് ഡ്രാമ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. അപ്പൊ അതിലൂടെ നമ്മൾ, അതായത് റോൾ പ്ലേ ആയാലും ഇംപ്രൊവൈസേഷൻ ആയാലും ഗെയിംസിലൂടെ ആയാലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇൻക്ലൂസിവിറ്റി, പിന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അല്ലെങ്കിൽ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, ഡെവലപ്മെന്റ് റുബ്രിക്സ് അല്ലെങ്കിൽ മാട്രിസസ്. അപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ പലപ്പോഴും ഇഷ്ടമല്ലാത്ത വിഷയമാകാറുണ്ട് മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാത്തമാറ്റിക്സിലൊക്കെ തന്നെയും നമുക്ക് നാടകം നമുക്ക് അവരെ അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതോടൊപ്പം സംഘം ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഈ ഓരോ ഘട്ടങ്ങളിലും ഇവർക്ക് ഈവൻ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംഘർഷങ്ങളെ പോലും എങ്ങനെ കൃത്യമായിട്ട് അഭിമുഖീകരിക്കാം, അതിനെ എങ്ങനെ ഒരു ഒരു സോൾവിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നു. അപ്പോൾ ഇത് ഒരു നാടകം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കലയാണ്. ആ കല എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ തന്നെ അവർ വളരെ എംപതറ്റിക്കായി മാറുന്നു. അവരുടെ അക്കാഡമിക് ബ്രില്യൻസിനോടൊപ്പം അവർ ഒരു മികച്ച വ്യക്തികളായി തന്നെയാണ് അവർ മാറുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിലായാലും കോളേജ് തലത്തിലായാലും നാടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അത് നാടകം എന്ന് പറയുന്ന വിഷയം ആസ് ഇറ്റ് ഈസ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുവാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് മാത്രമല്ല വ്യക്തിപരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഈ ഒരു ഫങ്ഷണൽ സ്കിൽസ് എന്നൊക്കെ പറയുന്നത്, അപ്പൊ അതൊക്കെയും അതുപോലും നമുക്ക് വേണമെങ്കിൽ, അതായത് ആൺകുട്ടികൾക്ക് ടാബു ആയിട്ട് കരുതപ്പെടുന്ന ഈ ഡൊമസ്റ്റിക് ജോബ്സ് ഉണ്ട്, അതൊക്കെ പോലും നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനും നമുക്ക് നാടകം എന്ന് പറയുന്ന ഒരു മാധ്യമമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഈ ഒരു സോഷ്യൽ ഒരു സ്ട്രക്ചറിൽ ഒഴിവാക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ആ ടാബു എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്കൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ഹെൽത്തി ഒരു സൊസൈറ്റി നമുക്ക് രൂപപ്പെടുത്താൻ ഈ വിഷയത്തിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലായാലും നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യയിലുണ്ട് നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്, നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് സാമൂഹികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും വേറൊരു തരം അനുഭവം കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഒന്നുകിൽ ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഫോണിന്റെ മുന്നിൽ അവർ വളരെ പാസീവായിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവം ഒന്നുമില്ലാതെ കഴിയുന്ന കുറെ ദിനങ്ങളെ നമുക്ക് കുറച്ചും കൂടി ക്രിയാത്മകമാക്കാൻ പറ്റും. അവർക്ക് വളരെ സജീവമായിട്ട് ആ ദിവസങ്ങളിൽ മറ്റാൾക്കാരുമായിട്ട് ഇടപെടാനും അവരുടെ പലതരം കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നോവലുകൾ എടുക്കാം, അല്ലെങ്കിൽ കഥകൾ എടുക്കാം, കവിതകൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സോഷ്യൽ സ്റ്റഡീസിലെ ഒരു ഹിസ്റ്റോറിക്കൽ ഈവന്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സയന്റിഫിക് പ്രോജക്ട് അല്ലെങ്കിൽ ഈവൻ ഒരു മാത്തമാറ്റിക്കൽ പ്രോജക്ട് വരെയും വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു സംഘം ചേർന്ന് നമുക്കതിനെ സ്ക്രിപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും ആദ്യം ആശയം ഉണ്ടാക്കുക, പിന്നെ അതിനെ സ്ക്രിപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക, അത് റോൾ പ്ലേയിലൂടെ അതിനെ ഒരു ഒരു സ്റ്റേജ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കേൾക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതിനേക്കാളും ഒക്കെയും നമുക്ക് അനുഭവിച്ച് നമുക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു പറയുന്നത്, അത് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. അത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം നമ്മൾ നോവൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ നോവൽ ചരിത്രമായാലും അല്ലെങ്കിൽ കേരളത്തിന്റെ കഥാചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ തകഴിയുടെ കഥകൾ അല്ലെങ്കിൽ എം ടിയുടെ കഥകൾ രണ്ടാമൂഴം പോലെയുള്ള അങ്ങനെ ഓരോ നമുക്കതിന് അകത്ത് നമ്മളെ സ്പർശിക്കുന്ന അപ്പോൾ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് അതിലെ ഓരോ ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആസിറ്റിസ് നാടകങ്ങൾ ആസ് വേണം എന്നില്ല, പക്ഷെ നമുക്ക് പാഠ്യപദ്ധതിയിലുള്ള കഥകളായാലും കവിതകളായാലും അത് എങ്ങനെ നമുക്ക് ദൃശ്യവത്കരിക്കാം, എങ്ങനെ നമുക്കതൊരു ഒരു സംഘം ചേർന്ന് ഒരു ദൃശ്യ ശ്രാവ്യ രൂപമാക്കി നമുക്കത് മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് അതിലൂടെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം തന്നെയായിരിക്കും അവർ നടത്തുന്നത്. അതിന്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും അത് എപ്പോഴും എല്ലാ കാലത്തും അവരിലെ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കും. ഈ ഒരു പാഠ്യപദ്ധതിയിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയതിനു ശേഷം നമുക്ക് പലതരത്തിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും അങ്ങനെ മറ്റിടങ്ങളിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടീസ് എന്ന് അറിയാനും മറ്റ് ഭാഷകളുമായിട്ടും ഒക്കെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കൾച്ചറൽ ഒരു എക്സ്ചേഞ്ച് സാധ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാവലും കൂടി നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത്തരം ഒരു ക്രിയേറ്റീവ് എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലോകത്ത് ചുരുങ്ങാതെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ മറ്റ് വേറൊരു തരം കൾച്ചറിനെ മനസ്സിലാക്കാനും, ഇപ്പം നമുക്ക് മണിപ്പൂരിലും അസാമിലും അവിടെയൊക്കെയുള്ള ഒരു തിയേറ്റർ സംസ്കാരം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഓരോ കൾച്ചറൽ ഹെറിറ്റേജ് മനസ്സിലാക്കാനും എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ പാസീവായിട്ടുള്ള ഒരു റീൽ വാച്ചിങ്ങിൽ നിന്ന് അവരെ കുറച്ചും കൂടി ഒരു ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്ന സമൂഹത്തെ മനസ്സിലാക്കുന്ന ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള കുറെ വ്യക്തികളാക്കി നമുക്ക് മാറ്റാൻ കഴിയും.
3: നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐജി.
4: സപ്ത സഹോദരിമാർ,
3: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
4: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് 11 അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാന്റും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിംഗ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കാറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.